0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 സെപ്റ്റംബർ മാസം 16 ബുധനാഴ്ച. കൊലവർഷം 1202 ചിങ്ങമാസം 31 വിശാഖം നക്ഷത്രം. മാർക്ക് ട്വൈൻ പറഞ്ഞിട്ടുള്ള ഒരു വാചകം കേട്ടാലോ, ഇപ്പോൾ മുതൽ 20 കഴിയുമ്പോൾ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കാൾ ചെയ്യാതിരുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർത്തായിരിക്കും കൂടുതൽ സങ്കടപ്പെടുക. മനസ്സിൽ ഒരാഗ്രഹവും പിന്നീട് ചെയ്യാമെന്ന് കരുതി മാറ്റിവെക്കരുത്. കാലം കടന്നു പോകുമ്പോൾ അയ്യോ അന്നത് ചെയ്യാമായിരുന്നുവെന്ന് ഓർത്ത് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. പേടികൾ മാറ്റിവെച്ച് ആഗ്രഹിച്ച കാര്യങ്ങളിലേക്ക് ധൈര്യത്തോടെ ഇറങ്ങിത്തിരിക്കുക. പുതിയ അനുഭവങ്ങളാണ് ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ഒരിക്കലും താക്കോലുകൾ ഇല്ലാതെ ബൂട്ടുകൾ മാത്രമായി നിർമ്മിക്കാറില്ല. അതുപോലെ പരിഹാരമില്ലാത്ത യാതൊരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിധിയുടെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ എത്താറുമില്ല. ക്ഷമയാണ് പ്രതിസന്ധികളാകുന്ന ബൂട്ടുകൾ തുറക്കുന്നതിനുള്ള താക്കോൽ. ആത്മസംയമനത്തോടെ, ആത്മവിശ്വാസത്തോടെ സാഹചര്യങ്ങളെ നേരിടുക. അങ്ങനെ ചെയ്താൽ ഏതു കഠിനമായ പ്രതിസന്ധി ഘട്ടങ്ങളെയും മറികടക്കാൻ നമുക്ക് സാധിക്കും. നാം തന്നെ നമ്മളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാതിരിക്കുകയും നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് നമ്മെ പരാജയത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന കാരണം. ഇത് വ്യക്തിപരവും തൊഴിൽപരവുമായ പരാജയങ്ങൾക്ക് കാരണമാകുന്നു. സ്വയം അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഇതിനുള്ള മാർഗം. നിങ്ങളെ തന്നെ അറിയാത്തതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം. തോമസ് ഒപ്പോങ്കിന്റെ വാക്കുകളാണിത്. ഘാന മിലിട്ടറി ആംഡ് ഫോഴ്സസ് മിലിട്ടറി ഓഫീസറായിരുന്നു അദ്ദേഹം. തുടക്കകാലത്തെ പരാജയങ്ങൾക്കും തിരിച്ചടികൾക്കും ശേഷം പിന്നീട് ഉണർന്ന് പ്രവർത്തിച്ച് വൻ വിജയം നേടിയ ധാരാളം വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട്. APJ അബ്ദുൽ കലാംജി, കിരൺ മസുംദാർ ഷാ, അമിതാഭ് ബച്ചൻ, JK Rowling, അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും നമുക്ക് ചൂണ്ടിക്കാണിക്കാം. SLV-3 ലോഞ്ച് എന്ന തന്റെ ആദ്യത്തെ മേജർ ISRO പ്രോജക്ടിന്റെ പരാജയത്തിനു ശേഷം കേവലം ഒരു വർഷത്തിനു ശേഷം അദ്ദേഹം തന്റെ ടീമിനെ നയിച്ച് വിജയകരമായി വിക്ഷേപണം പൂർത്തിയാക്കി. 1978 ബൈക്കോണിന്റെ സ്ഥാപകനായ കിരൺ മജുംദാർ ഷോയ്ക്ക് പ്രാരംഭകാലത്ത് ബാങ്ക് ലോൺ ലഭിക്കാൻ പോലും ധാരാളം പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നു. പ്രശസ്ത സിനിമാ താരമായ അമിതാഭ് ബച്ചന് തുടക്കകാലത്ത് നിരവധി തവണ അവഗണന നേരിടേണ്ടി വന്നു. ഹാരി പോട്ടർ നോവലുകളിലൂടെ വിശ്വപ്രസിദ്ധി നേടിയ JK Rowling അദ്ദേഹത്തിന് ഒരു പ്രസാധകനെ ലഭിക്കുന്നതിനു മുമ്പ് ഒരു ഡസൻ പ്രാവശ്യമെങ്കിലും പരാജയം നേരിടേണ്ടി വന്നു. ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളാവണമെന്നില്ല, മറിച്ച് അപ്രതീക്ഷിതമായി നമുക്ക് മുന്നിലേക്കെത്തുന്ന നിമിഷങ്ങളിൽ വീഴ്ചകളും ഉണ്ടാവാം. അത് സ്വാഭാവികമാണ്. അതുപോലെ വിജയങ്ങളും ഉണ്ടാകാം. വീഴ്ചകൾ സംഭവിക്കുമ്പോൾ തളരരുത്. എന്തുകൊണ്ടെന്നാൽ ഓരോ വീഴ്ചയും നമ്മെ പഠിപ്പിക്കുന്നത് എങ്ങനെ കൂടുതൽ കരുത്തോടെ എഴുന്നേൽക്കാം എന്നായിരിക്കും. വളരെ മനോഹരമായ ഈ ഗാനത്തിന്റെ വരികൾക്ക് നമുക്ക് കാതോർക്കാം.

0: ശുഭാപ്തി വിശ്വാസം കൈവിടാതെ നല്ല നാളേക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം, അതിനായി പ്രയത്നിക്കാം.
1: ശ്രോതാക്കൾ, ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് സെപ്റ്റംബർ മാസം 16-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഭൂമിയെ ഹാനികരമായ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഓസോൺ പാളിയുടെ നാശം തടയുന്നതിനായി എല്ലാ വർഷവും സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നു. 1987 സെപ്റ്റംബർ 16 ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ചരിത്ര പ്രസിദ്ധമായ മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവച്ചത്. ഇന്ത്യൻ ശാസ്ത്രീയ സംഗീത ലോകത്തെ അനശ്വര ഗായികയും ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ സംഗീതജ്ഞയുമായ MS സുബ്ബലക്ഷ്മി ജനിച്ചത് 1916 സെപ്റ്റംബർ 16. മധുരയിൽ ജനിച്ച അവർ കർണാടക സംഗീതത്തെ ആഗോളതലത്തിൽ പ്രശസ്തനാക്കി. ഐക്യരാഷ്ട്രസഭയിൽ പാടാൻ അവസരം ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സംഗീതജ്ഞ കൂടിയാണ് സുബ്ബലക്ഷ്മി. തെക്കേ അമേരിക്കൻ രാജ്യമായ മെക്സിക്കോ സ്പാനിഷ് ഭരണത്തിനെതിരെയുള്ള സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് 1810 സെപ്റ്റംബർ 16. മിഗ്വൽ ഹിഡാൽഗോ എന്ന പുരോഹിതൻ നടത്തിയ വിപ്ലവാഹ്വാനമാണ് സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിന് തിരികൊളുത്തിയത്. സെപ്റ്റംബർ 16 മെക്സിക്കോയുടെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്നു. പസഫിക് സമുദ്രത്തിലെ ദ്വീപ് രാഷ്ട്രമായ പാപ്പുവ ന്യൂഗിനിയ ഓസ്ട്രേലിയൻ ഭരണത്തിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയത് 1975 സെപ്റ്റംബർ 16. ഈ ദിനം പാപ്പുവ ന്യൂഗിനിയുടെ ഔദ്യോഗിക സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കപ്പെടുന്നു. അസമിന്റെ മുൻ മുഖ്യമന്ത്രിയും പ്രമുഖ കോൺഗ്രസ് നേതാവുമായിരുന്ന തരുൺ ഗൊഗോയ് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ നായകന്മാരുടെ ജീവിതത്തിലെ സുപ്രധാന പ്രഖ്യാപനങ്ങൾ ചരിത്രത്തിൽ സെപ്റ്റംബർ 16 രേഖപ്പെടുത്തിയിട്ടുണ്ട്. കിങ് ഓഫ് ദി ബ്ലൂസ് എന്നറിയപ്പെടുന്ന വിഖ്യാത അമേരിക്കൻ ഗിറ്റാറിസ്റ്റും ഗായകനുമായ BB King ജനിച്ചത് 1925 സെപ്റ്റംബർ 16. ആധുനിക മ്യൂസിക് ബാൻഡ് സംസ്കാരത്തെയും ഇലക്ട്രിക് ഗിറ്റാർ വായനയെയും ഏറെ സ്വാധീനിച്ച കലാകാരനാണ് അദ്ദേഹം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തി സാന്ദ്ര.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ശബ്ദഗാംഭീര്യവും ഭക്തിരസവും തുളുമ്പുന്ന ആലാപന ശൈലി കൊണ്ട് ലോകമെമ്പാടുമുള്ള സംഗീതാസ്വാദകരെ മനോമുകുരത്തിലാക്കിയ ഗന്ധർവരൂപ, ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന സ്വന്തമാക്കിയ ആദ്യ സംഗീതജ്ഞ. ഇന്ന് സെപ്റ്റംബർ 16 ഭാരതീയ സംഗീതത്തിന്റെ പവിത്രമായ ശബ്ദമായി മാറിയ MS സുബ്ബലക്ഷ്മിയുടെ ജന്മദിനം. 1916 സെപ്റ്റംബർ 16 തമിഴ്നാട്ടിലെ മധുരയിലാണ് മധുര ഷൺമുഖ വടിവ് സുബ്ബലക്ഷ്മി ജനിച്ചത്. സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ കച്ചേരികളിൽ പാടിത്തുടങ്ങി. കർണാടക സംഗീത ലോകത്തെ തമ്പുരാട്ടിയായി അറിയപ്പെട്ട അവർ ആലപിച്ച വെങ്കടേശ്വര സുപ്രഭാതം, വിഷ്ണു സഹസ്രനാമം, ഭജഗോവിന്ദം, കുറയൊണ്ടുമില്ലേ തുടങ്ങിയ ഭക്തിഗാനങ്ങൾ തലമുറ വ്യത്യാസമില്ലാതെ ഇന്നും കോടിക്കണക്കിന് വീടുകളിൽ അനുദിനം മുഴങ്ങിക്കേൽക്കുന്നു. സംഗീതത്തിന് പുറമേ സേവസദനം, മീര തുടങ്ങിയ ചിത്രങ്ങളിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് ചലച്ചിത്ര രംഗത്തും അവർ മുദ്ര പതിപ്പിച്ചു. 1966 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ സംഗീത കച്ചേരി അവതരിപ്പിച്ച ആദ്യ ഇന്ത്യക്കാരി എന്ന ചരിത്ര നേട്ടവും സുബ്ബലക്ഷ്മി സ്വന്തമാക്കി. ഏഷ്യയുടെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന റമൺ മാക്സസെ അവാർഡ് ലഭിച്ച ആദ്യ ഭാരതീയ സംഗീതജ്ഞയും അവരാണ്. 1998 രാജ്യം ഭാരതരത്ന നൽകി ആദരിച്ചപ്പോൾ ആ പുരസ്കാരം നേടുന്ന ആദ്യ സംഗീത കലാകാരിയായി അവർ മാറി. പത്മഭൂഷൺ, പത്മവിഭൂഷൺ, സംഗീത കലാനിധി തുടങ്ങി അനവധി പുരസ്കാരങ്ങൾ നൽകി ലോകം സുബ്ബലക്ഷ്മിയെ പൊന്നാടയണിയിച്ചു. തന്റെ ആലാപന മികവ് കൊണ്ട് ആസ്വാദകരുടെ മനസ്സുകളിൽ ദൈവീകമായ അനുഭവങ്ങൾ സമ്മാനിച്ച MS സുബ്ബലക്ഷ്മിയുടെ പവിത്രമായ സ്മരണകൾക്ക് മുന്നിൽ ഈ ദിനത്തിൽ പ്രണാമം അർപ്പിക്കുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായി.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
4: നമസ്കാരം. ഇൻഫോ അറ്റ് 7 ആരംഭിക്കുന്നു. ഞാൻ ആയില്യ. പാലക്കാട് ജില്ലയെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ജില്ലയിലാകെ വിപുലമായി ക്ലീനിംഗ് പാലക്കാട് ക്യാമ്പയിൻ സംഘടിപ്പിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ചെയർമാനും ജില്ലാ കളക്ടർ, എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ജില്ലാ ശുചിത്വ സമിതി യോഗത്തിലാണ് തീരുമാനം. മാലിന്യ സംസ്കരണം തുടർച്ചയായ സാമൂഹിക ഉത്തരവാദിത്തമാണെന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ NSS, NCC കാഡറ്റുകൾ, യുവജന സംഘടനകൾ, നെഹ്റു യുവകേന്ദ്ര, സന്നദ്ധ സംഘടനകൾ, സാമൂഹിക കൂട്ടായ്മകൾ എന്നിവയുടെ പങ്കാളിത്തത്തോടെയാണ് ക്യാമ്പയിൻ നടപ്പാക്കുക. വ്യവഹാരരഹിത ഗ്രാമങ്ങൾ ലക്ഷ്യമിട്ട് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി നടപ്പാക്കുന്ന കമ്മ്യൂണിറ്റി മീഡിയേഷൻ പദ്ധതിയുടെ ഭാഗമായി കമ്മ്യൂണിറ്റി മീഡിയേറ്റർമാരുടെ പാനൽ രൂപീകരിക്കും. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും ജില്ലാ മീഡിയേഷൻ സെന്ററിന്റെയും നേതൃത്വത്തിൽ പ്രാദേശിക തർക്കങ്ങൾ സൌഹൃദപരമായി പരിഹരിക്കാനാണ് പാനൽ സജ്ജമാക്കുന്നത്. താൽപര്യമുള്ളവർ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ സെപ്റ്റംബർ 23 വൈകുന്നേരം 5 മുൻപ് പാലക്കാട് ജില്ലാ മീഡിയേഷൻ സെന്ററിൽ സമർപ്പിക്കണം. അഭിമുഖത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലീഗൽ സർവീസ് അതോറിറ്റി പ്രത്യേകം പരിശീലനം നൽകും. കീഴൂർ ഗ്രാമപഞ്ചായത്ത് അതിർത്തിയിലെ തെരുവിളക്കുകളുടെ അറ്റകുറ്റപ്പണി നടത്തുന്നതിനായി അംഗീകൃത കരാറുകാരിൽ നിന്നും ഈ ടെൻഡറുകൾ ക്ഷണിച്ചു. അപേക്ഷാ ഫോമുകൾ ലഭിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 6 വൈകുന്നേരം 3 വരെ. വിശദ വിവരങ്ങൾക്ക് www.tender.isgkerala.gov.in എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കുക. റേഷൻ കാർഡിൽ മൊബൈൽ നമ്പർ ഉൾപ്പെടുത്താത്ത ഒറ്റപ്പാലം താലൂക്കിലെ കാർഡ് ഉടമകൾ 2 ദിവസത്തിനകം അത് രേഖപ്പെടുത്തണമെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു. അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ താലൂക്ക് സപ്ലൈ ഓഫീസിൽ നേരിട്ടെത്തിയോ വിവരങ്ങൾ നൽകാം. മൊബൈൽ നമ്പർ ഇതുവരെ ലിങ്ക് ചെയ്യാത്ത ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് എല്ലാ റേഷൻ കടകളിലും ലഭ്യമാണ്. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയുടെ കീഴിലുള്ള 15-ാം വാർഡിലേക്ക് സ്ഥിരം ആശാപ്രവർത്തകയെ നിയമിക്കുന്നു. 10-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള 25-45 ഇടയിൽ പ്രായമുള്ള വിവാഹിതരായ സ്ത്രീകൾക്കാണ് അവസരം. ഉദ്യോഗാർത്ഥികൾ 15-ാം വാർഡിലെ സ്ഥിര താമസക്കാരായിരിക്കണം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന രേഖകളും അസൽ പകർപ്പും സഹിതം സെപ്റ്റംബർ 18 രാവിലെ 10 ആശുപത്രിയിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണം. കടമ്പഴിപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ലബോറട്ടറി ടെക്നീഷ്യൻ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തും. BSc, MLT അല്ലെങ്കിൽ DMLT, പാരാമെഡിക്കൽ കൌൺസിൽ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് യോഗ്യത. 18 മുതൽ 45 വയസ്സുവരെ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സെപ്റ്റംബർ 23 ഉച്ചയ്ക്ക് 2 കടമ്പഴിപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന അഭിമുഖത്തിൽ നേരിട്ട് പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0466226776. നമ്പർ ഒരിക്കൽ കൂടി 0466226776. പാലക്കാട് ജില്ലയിലെ പട്ടുനൂൽ കർഷകർക്ക് കൂടുതൽ സാമ്പത്തിക സഹായവും പിന്തുണയും ഉറപ്പാക്കുന്നതിനായി വിവിധ കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ സമന്വയിപ്പിക്കാൻ MRMA കൺവെർജൻസ് യോഗം തീരുമാനിച്ചു. ജില്ലാ ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രൊജക്ട് ഡയറക്ടറുടെ ചേംബറിൽ പാലക്കാട് ജില്ലാ ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്ററുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. കേന്ദ്ര സിൽക്ക് ബോർഡും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി June 22 മുതൽ നടപ്പിലാക്കി വരുന്ന MRMA 2.0 ക്യാമ്പയിന്റെ ഭാഗമായി അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ കർഷക ശാസ്ത്രജ്ഞ സംവാദം സംഘടിപ്പിച്ചു. പരിപാടിയിൽ പട്ടുനൂൽ കൃഷി രംഗത്തെ പ്രായോഗിക അനുഭവങ്ങൾ കർഷകർ പങ്കുവയ്ക്കുകയും അവരുടെ സംശയങ്ങൾക്ക് വിദഗ്ധർ മറുപടി നൽകുകയും ചെയ്തു. ഇതോടുകൂടി ഇൻഫോ7 പൂർണ്ണമാകുന്നു. നന്ദി.
2: ഐ എന്താ ഇത്, കൊള്ളാലോ! പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
5: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
6: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ,

0: വെറും 399. എവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
3: എന്റെ ഇൻസ്റ്റഗ്രാം ഫീഡിലേക്ക് ഇപ്പൊ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരേ ഒരാളാണ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്, മേജർ ഋഷഭ് സിംഗ് സംഭ്യാൽ. ആളെ അറിഞ്ഞോ? ആളെ പരിചയമുണ്ട് നിങ്ങൾക്ക്. അറിയാത്തവർക്ക് വേണ്ടി ഞാനൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഒക്കെ തരാം. വെൽക്കം ടു എഴുത്തോല. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ് ലിസ്ണേഴ്സ്. അങ്ങനെ ഈ മേജർ ഋഷഭ് സിംഗ് സംഭ്യാൽ ഇന്ത്യൻ ആർമിയിലെ 4 para സ്പെഷ്യൽ ഫോഴ്സസ് ഓഫീസറാണ്. നമ്മുടെ പ്രസിഡന്റായിട്ടുള്ള, രാഷ്ട്രപതി ആയിട്ടുള്ള ദ്രൗപദി മുർമുവിന്റെ മുൻ ADC ആണ് ഈ ഡേ ക്യാമ്പ്. അതായത് പ്രസിഡന്റിന്റെ ഒഫീഷ്യൽ ഡ്യൂട്ടീസിലും സെറമണീസിലും ഒക്കെ ഒപ്പം നിൽക്കുന്ന ആളുകളെ, വളരെ വലിയ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു റോള് ചെയ്യുന്ന ആളുകളെയാണ് ADC എന്ന് പറയുന്നത്. ADC ടു ദി പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം റിട്ടയറായി. അതായത് പാരന്റ്സിനെ നോക്കാനും ഫാമിലിക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനും വേണ്ടിയിട്ടൊക്കെ അദ്ദേഹം ഒഫീഷ്യൽ ഡ്യൂട്ടിയിൽ നിന്ന്, മിലിറ്ററി സേവനത്തിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ മേജർ ഋഷഭ് സിംഗ് സംഭ്യാൽ, അദ്ദേഹം പലപ്പോഴും നമ്മൾ സക്സസ് എന്ന് പറയുന്ന സമയത്ത് സാലറി, പൊസിഷൻ, യൂണിഫോം, ഡെസിഗ്നേഷൻ ഇതൊക്കെയാണ് എണ്ണുന്നത് അല്ലേ. പക്ഷെ ചില സമയത്ത് ലൈഫ് നമ്മളോട് ചോദിക്കുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ട്, നീ വലിയ ആളായോ എന്ന ചോദ്യമല്ല, നീ നല്ലൊരു മനുഷ്യനാണോ എന്ന ചോദ്യമാണ്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഒക്കെ ഇപ്പോൾ വൈറലാണ്. അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ കൂടെയുള്ളത്. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. സ്റ്റേ ട്യൂൺഡ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: മേജർ ഋഷഭ് സിംഗ് സംഭ്യാലിന്റെ ചില പോയിന്റ്സ്, പോയിന്റ് ഓഫ് വ്യൂ, ഭയങ്കര രസമായിട്ടുള്ള കാര്യങ്ങളാണ്. അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ, മറ്റുള്ളവർക്ക് വെളിച്ചാകുന്നതിന് മുന്നേ സ്വന്തം മനസ്സിൽ കുറച്ചെങ്കിലും വെളിച്ചം ഉണ്ടാക്കണം എന്നുള്ളതാണ്. നമ്മുടെ നാട്ടില് ഒരു പർട്ടിക്കുലർ സ്പീഷീസ് ഉണ്ടല്ലോ, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ലൈഫ് ശരിയാക്കാൻ ഇറങ്ങുന്ന ആളുകൾ. നീ ഇങ്ങനെ ചെയ്യണം, അവൻ അങ്ങനെ ചെയ്യരുതായിരുന്നു, അവൾ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് മെച്യൂർ ആകണം. പക്ഷെ സ്വന്തം ലൈഫ് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നോക്കാം, ആദ്യം മറ്റുള്ളവരുടെ പ്രശ്നം ഞാൻ സോൾവ് ചെയ്യട്ടെ, അങ്ങനെ പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ടല്ലേ. പക്ഷേ സത്യത്തില് നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്ന പേഷ്യൻസ്, കൈൻഡ്നെസ്, പോസിറ്റിവിറ്റി, അതെല്ലാം ആദ്യം നമ്മളോട് തന്നെ കാണിക്കാൻ പഠിക്കണമെന്നാണ് മേജർ ഋഷഭ് സിംഗ് പറയുന്ന ഒരു പോയിന്റ്. കാരണം അകത്ത് മുഴുവൻ ബാറ്ററി ലോ ആയിരിക്കുമ്പോൾ മറ്റൊരാളുടെ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഇല്ല. സ്വന്തം മനസ്സിന് കുറച്ച് പീസ് കൊടുക്കുന്നത് സെൽഫിഷ്നെസ് ആണ് എന്ന് ചില ആളുകൾ പറയും. പക്ഷെ അങ്ങനെയല്ല. ഒരു ദിവസം ഒന്നും അച്ചീവ് ചെയ്യാതെ ഇരുന്നാലും കുറച്ച് സമയം നമ്മൾ നമ്മളായിരിക്കുന്നതും നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും നമ്മളെ തന്നെ കോൺസ്റ്റന്റ്ലി കുറ്റപ്പെടുത്തുന്നതും നിർത്തുന്നതും ഇതൊക്കെ സെൽഫ് ലവിന്റെ ചെറിയ ചെറിയ വേർഷൻസ് ആണ്. കാരണം സന്തോഷമുള്ള മനുഷ്യനാകുന്നത് വലിയ കാര്യമൊന്നും അല്ല എന്ന് തോന്നാം. പക്ഷേ നമ്മുടെ സന്തോഷം കാരണം നമ്മുടെ സന്തോഷം മറ്റൊരാളുടെ മേൽ ഡിപ്പെൻഡ് ചെയ്യാതെ കണ്ടെത്താൻ കഴിയുന്നത് വലിയ സ്ട്രെങ്ത്താണ്. ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആള് ശരിക്കും സന്തോഷിക്കുന്നുണ്ടോ? ഇന്നൊരു കാര്യം കിട്ടിയാലേ എനിക്ക് സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷിക്കുന്നുണ്ടോ? മറ്റൊന്നിലും ഡിപ്പെൻഡ് ചെയ്യാതെ, മറ്റൊരാളുടെ മേൽ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്കുള്ളിൽ നിന്ന് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ വെരി വെരി സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നൊരു ചെറിയ എക്സ്പെരിമെന്റ് ചെയ്യാം. മറ്റുള്ള ആളുകളുടെ മൂഡ് ശരിയാക്കാൻ പോകുന്നതിന് മുന്നേ സ്വന്തമായിട്ടൊരു മൂഡ് ചെക്ക് നടത്താം. മൈൻഡ് പീസ്ഫുൾ ആണോ? നിങ്ങളുടെ ഹാർട്ട് ഹാപ്പി ആണോ? അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇന്റേണലി ഡി നോട്ട് ഡിസ്റ്റർബ് മോഡിലാണോ എന്നൊക്കെ ഒന്ന് നോക്കാം. സ്വന്തം മനസ്സിനെ സ്നേഹിക്കാൻ പഠിക്കുന്നത് സ്വാർത്ഥതയല്ല എന്ന് മനസ്സിലാക്കാം. നല്ലൊരു മനുഷ്യനാകാനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണെന്നാണ് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല, മുൻ ADC ആയിരുന്ന, രാഷ്ട്രപതിയുടെ ADC ആയിരുന്ന ആള്, മിലിറ്ററിയിൽ സേവനം ചെയ്തിട്ടുള്ള ആള് മേജർ ഋഷഭ് സിംഗ് സംഭ്യാൽ പറയുന്ന കാര്യങ്ങളാണ്. എന്തായാലും അതിൽ നിന്ന് നമുക്ക് എടുക്കാനുള്ള കുറേയധികം ടേക്ക് അവേസുമായിട്ടാണ് ഞാൻ എഴുത്തോലയുള്ളത്. കൂടെ അഭിരാമി ഉണ്ട്. ഇനിയൊരു പാട്ടിന്റെ സമയമാണ്. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു പോയോ?

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ആരെങ്കിലും കണ്ടോ, ആരെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്തോ, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടാൻ പറ്റുമോ, ലൈക്ക് എത്ര കിട്ടും. ചിലപ്പോഴൊക്കെ നമ്മുടെ നന്മയ്ക്കൊരു ഓഡിയൻസ് വേണം എന്ന അവസ്ഥയാണ് അല്ലേ. ഇതൊക്കെ ആരെങ്കിലും കാണണ്ടേ, നാലാൾ അറിയണ്ടേ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തയാണ്. പക്ഷേ മേജർ ഋഷഭ് സിംഗ് സംവിയാല് പറയുന്ന അടുത്ത തോട്ട് കുറച്ചുകൂടി ഡീപ്പാണ്. നന്മ ചെയ്യുന്നത് ലോകം കാണാൻ വേണ്ടിയല്ല, ആരും കാണാനില്ലാത്തപ്പോൾ നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്, അതാണ് ആക്ച്വലി നമ്മൾ ആരാണ് എന്ന് പറയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ട്രാഫിക് സിഗ്നലിൽ പോലീസ് ഇല്ലാത്തപ്പോൾ റെഡ് ലൈറ്റ് കടക്കാതിരിക്കുന്നത്, വഴിയിൽ വീണ് കിടക്കുന്ന ഒരാളുടെ സാധനം എടുത്തു കൊടുക്കുന്നത്, നമുക്ക് തിരിച്ചൊന്നും കിട്ടാനില്ല എന്ന് അറിഞ്ഞിട്ടും ഒരാളെ സഹായിക്കുന്നത്, ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്തും ശരിയായ കാര്യം തെരഞ്ഞെടുക്കുന്നത്. ഇവിടെയൊന്നും ആപ്പിൾ ലൂസ് ഉണ്ടാവില്ല, ക്യാമറ ഉണ്ടാവില്ല, ഓഡിയൻസ് ഉണ്ടാവില്ല, ഇതൊന്നും നമുക്കെടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മൾ നല്ലവരായിട്ടിരിക്കുകയാണ്, നമ്മൾ നന്മകൾ ചെയ്യുകയാണ്. പക്ഷെ അവിടെയാണ് ക്യാരക്ടർ ഉണ്ടാവുന്നത്. കാരണം നല്ല മനുഷ്യനാകുക എന്നത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ മാത്രമല്ല, ആരും കാണാത്തപ്പോഴും നമ്മുടെ വാല്യൂസിനെ നമ്മൾ കൈവിടാതിരിക്കുക, അതാണ് റിയൽ ഗുഡ്നെസ് എന്നുള്ളത്. ഇത് കേൾക്കുമ്പോൾ ഒരു ചോദ്യം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചോദിക്കാം, നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. എന്നെക്കുറിച്ച് ആരും അറിയില്ല എന്നുറപ്പായ ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്ത് തിരഞ്ഞെടുക്കും എന്നുള്ളതാണ്. ആ ആൻസർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു തരും നിങ്ങളോട്. കാരണം ലോകത്തിന് മുന്നിൽ നല്ലവനായി തോന്നുന്നത് വളരെ ഈസിയാണ്, നാലാള് കാണിക്കെ നല്ലവനായിരിക്കുന്നത് കുറച്ച് ഈസിയാണ്. പക്ഷെ ആരും നമ്മളെ കാണാനില്ലാത്തപ്പോഴും അവിടെയും നമ്മൾ നല്ലവനായി തുടരുക. യു ഷുഡ് കണ്ടിന്യൂ ബീയിങ് എ ഗുഡ് ഹ്യൂമൻ ബീയിങ്. അതാണ് റിയൽ ക്യാരക്ടർ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: അങ്ങനെ മേജർ ഋഷഭ് സിംഗ് സംവ്യാലിന്റെ രണ്ട് തോട്ട്സ് ആണ് എന്നെ മൂവ് ചെയ്ത രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, മറ്റുള്ളവർക്ക് വെളിച്ചാകുന്നതിന് മുന്നേ സ്വന്തം മനസ്സിൽ കുറച്ച് സന്തോഷം കണ്ടെത്തുക. രണ്ടാമത്തേത്, ലോകം കാണുന്ന നന്മയേക്കാൾ ആരും കാണാത്തപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന വാല്യൂസിനാണ് വില എന്നുള്ളത്. ഒടുവിൽ നല്ലൊരു മനുഷ്യനാകാൻ വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട, വലിയ വലിയ സ്പീച്ചസ് ഒന്നും വേണ്ട. നമ്മളോട് തന്നെ കുറച്ച് കൈൻഡ്നെസ്, മറ്റുള്ളവരോട് കുറച്ച് ഗുഡ്നെസ്, ആരും കാണാത്തപ്പോഴും ശരിയായ കാര്യം ചെയ്യാനുള്ള ഒരു ചെറിയ കറേജ്, അത്രയും മതി. കാരണം ഇന്ന് ഈ ലോകത്ത് നമ്മൾ എത്ര വലിയ ഫുട് പ്രിന്റ് ആണ് ബാക്കി വെച്ചത് എന്നതിലുപരി, നമ്മളെ കണ്ടുപോയ ഒരാളുടെ ജീവിതത്തിൽ നമ്മൾ കുറച്ച് വെളിച്ചം ബാക്കി വെച്ചോ എന്നത് വലിയ മാറ്ററാണ്. സോ ഇതാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ള കാര്യം. നിങ്ങളുടെ ഈ ഒരു ദിവസം സൂപ്പർ ആവട്ടെ, അതിലുപരി നിങ്ങൾ കാരണം മറ്റൊരാളുടെ ദിവസം കുറച്ചുകൂടെ നല്ലതാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹാവ് എ ബ്യൂട്ടിഫുൾ മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ് ലിസണേഴ്സ്. ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്. ബൈ ബൈ.

0: തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

എല്ലാ ദിവസവും രാവിലെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നല്ല കുറെ കാഴ്ചകൾ ഇങ്ങനെ കാണാറുണ്ട്. ഞാൻ അധികം അങ്ങ് ശ്രദ്ധിക്കാറില്ല, പക്ഷെ ഇന്ന് നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്തു. കുറച്ച് നേരത്തെയാണ് ഇറങ്ങിയത്, അപ്പോൾ ഒരു 6:30 കഴിഞ്ഞ് 6:30 ആവുന്ന സമയത്ത് കണ്ടിട്ടുള്ള ചില കാഴ്ചകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം കേട്ടോ. ഇതൊക്കെ ഇത്ര വലിയ സംഭവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തോ അങ്ങനെ സംഭവമായിട്ട് തോന്നി. അതുകൊണ്ടാണ് ആ ഒരു കാഴ്ചയല്ല, കുറെ കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്ന് രാവിലെ നേരിയ തോതിൽ, വളരെ ചെറിയ തോതിൽ മഞ്ഞുണ്ടായിരുന്നു. ആ മഞ്ഞോ എപ്പോ ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറയരുത്. രാവിലെ ഒരു 6:30 ആവുമ്പോൾ മഞ്ഞുണ്ടായിരുന്നു, ചെറിയൊരു തണുപ്പ്. ആ ഒരു മഞ്ഞിന്റെ തണുപ്പ് എനിക്കിന്ന് ഫീൽ ചെയ്തു രാവിലെ വരുന്ന സമയത്ത്. നിങ്ങൾക്ക് ഫീൽ ചെയ്തോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു നേരിയ മഞ്ഞ്, നേരിയ തണുപ്പ് ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ ഈ മഞ്ഞിലും തണുപ്പിലും നമ്മുടെ നാട്ടിൽ ഇപ്പം ഇങ്ങനെ പച്ച വിരിച്ച നെൽപ്പാടങ്ങളാണ് കാണാനായിട്ട് പറ്റുക. കതിരൊക്കെ വരുന്നതേ ഉള്ളൂ, പച്ച വിരിച്ച് കിടക്കുവാണ്. എല്ലാ നെൽപ്പാടങ്ങളും ഇങ്ങനെ പച്ച പണിഞ്ഞ് കിടക്കുകയാണെന്നൊക്കെ പറയില്ലേ, അങ്ങനെ പച്ച പണിഞ്ഞ് കിടക്കുന്ന നെൽപ്പാടങ്ങൾ, അത് പല പാടങ്ങളിലും ഇങ്ങനെ കതിര് വന്നുകൊണ്ടിരിക്കുന്നു. ഈ കതിരിന്, നെൽക്കതിരിന് ഒരു പ്രത്യേക മണമുണ്ട്, നല്ല മണമാണ്. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെ, പക്ഷെ ഇന്ന് ഈ നെൽപ്പാടങ്ങളുടെ ഇടയിലൂടെ ഇങ്ങനെ പോയപ്പോഴാണ്, ഞാൻ വരുന്ന വഴിക്കൊക്കെ കൂടുതലും ഈ റോഡ് സൈഡൊക്കെ വീടുകളേക്കാളും അല്ലെങ്കിൽ കടകളേക്കാളും കൂടുതലും നെൽപ്പാടങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു പുതിയ കതിരിന്റെ മണം എനിക്കിങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ. ഒരു പ്രത്യേക തരത്തിലുള്ള മണമായിരുന്നു. അങ്ങനെ കതിരിന്റെ മണമൊക്കെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ മുല്ലപ്പൂവിന്റെ മണം, നല്ല മുല്ലപ്പൂവിന്റെ മണം ഇങ്ങനെ ഫീൽ ചെയ്തത്. ഇത് എവിടെ നിന്നാണെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് നോക്കിയപ്പോഴാണ് അവിടെ ഒരു ചേച്ചി ഇരുന്നു, ഒരു പൂക്കടയിൽ ഇങ്ങനെ മുല്ലപ്പൂ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കുറച്ച് സെക്കൻഡ്സേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു മുല്ലപ്പൂവിന്റെ മണം. അത് ഞാൻ അങ്ങ് പാസ് ചെയ്ത് പോയി. പിന്നെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴാണ് ഒരു കവലയൊക്കെ, കവല എന്ന് പറയാം, ജംഗ്ഷൻ എന്ന് പറയുന്നില്ല, ഒരു കവല എത്തിയ സമയത്താണ് ഒരു പാൽക്കാരൻ ചേട്ടൻ. പാൽക്കാരൻ ചേട്ടൻ മീൻസ് പാൽ ഇങ്ങനെ സ്കൂട്ടറിൽ കൊണ്ടുപോയി വിൽക്കുന്ന ഒരു ചേട്ടനെങ്ങനെ കണ്ടത്. ചേട്ടനെങ്ങനെ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നു, ആളുകൾക്ക് ഇങ്ങനെ പാത്രത്തിൽ ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. പലരും ആ പാല് വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പലരും അദ്ദേഹത്തിന് പാല് കൊടുത്തിട്ട്, ആ പാൽക്കാരൻ ചേട്ടന് പാല് കൊടുത്തിട്ട് തിരിച്ചു പോകുന്നു. ആ ഒരു കാഴ്ചയും കൂടെ കണ്ടു. കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞപ്പോൾ ഒരു ആൽമരം എത്തി കേട്ടോ. ആൽമരത്തിൻ്റെ താഴെ കുറേ പഴയ ആൾക്കാർ, പഴയ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. രാവിലെ ഈ 6:30 7 സമയത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അവരിങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്നു. നമ്മളൊക്കെ ആണെങ്കിൽ അവിടെ പോയിരുന്നിട്ട് മൊബൈൽ നോക്കിയിരിക്കില്ലേ, പക്ഷേ ആരും മൊബൈലൊന്നും നോക്കുന്നില്ല. ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ഒരു 5-6 ഉണ്ടായിരുന്നു ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞപ്പോൾ ഒരു കവലയിൽ ഒരു ചായക്കടയുണ്ട്, ഒരു പഴയ ചായക്കടയാണ്. ആ ചായക്കടയുടെ മുമ്പിൽ കുറേ പേരിരുന്ന്, പഴയ ആൾക്കാർ ഇതുപോലെ പ്രായമുള്ള ആളുകൾ ഇരുന്ന് ഇങ്ങനെ ചായ കുടിക്കുന്നുണ്ട്. ചിലർ പത്രം വായിക്കുന്നുണ്ട്, ചിലരാണെങ്കിൽ ഇന്നലെ എടുത്ത ലോട്ടറിയിൽ സമ്മാനം അടിച്ചോ എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചയും കൂടെ കണ്ടു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് സൂര്യൻ ഇങ്ങനെ മേഘങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുകയാണ്. ഞാൻ പുറത്ത് വരണോ എന്ന് ചിന്തിച്ച് മടി പിടിച്ച് ഇങ്ങനെ സൂര്യൻ ഒളിഞ്ഞിരിക്കുന്നു. ഇതൊക്കെയാണ് ഞാൻ ഇന്ന് രാവിലെ, ഈ സെപ്റ്റംബർ 16 ബുധനാഴ്ച രാവിലെ ഒരു 6:30 7 ഇടയ്ക്കുള്ള സമയത്ത് കണ്ടിട്ടുള്ള മനോഹരമായ കാഴ്ചകൾ. ഇതിലും നല്ല കാഴ്ചകൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഞാൻ മറന്നുപോയി. എൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുള്ള ചില കാഴ്ചകൾ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു വന്നതിന് ശേഷം. കാര്യം എന്ന് വെച്ചാൽ മറന്നു പോകണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ. എല്ലാ ദിവസവും നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ്, പക്ഷേ ഇതൊക്കെ TVയിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലെ റീൽസിലോ ഒക്കെ നമ്മൾ കാണുന്ന സമയത്ത് വാവ് എത്ര സൂപ്പർ മനോഹരമായിട്ടുള്ള കാഴ്ച എന്ന് നമ്മൾ പറയുമെങ്കിലും, റിയൽ ആയിട്ട് നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ അത് വലിയ കാര്യമാക്കാറില്ല. അപ്പൊ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, മനോഹരമായിട്ടുള്ള വിഷ്വൽസ് കണ്ടിട്ടാണ് ഞാൻ എന്താ ഈ ഒരു ദിവസത്തിൽ അഹല്യ വിഷസിലേക്ക് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോ നിങ്ങൾ ഇന്ന് രാവിലെ, സമയം ഇതാ 8:00 കഴിഞ്ഞ് 6 ആവുന്നു. അപ്പോൾ ഇത്രയും നേരം കണ്ട കാഴ്ചകളിൽ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമുള്ള, അല്ലെങ്കിൽ വാവ് ആ ഒരു കാഴ്ച സൂപ്പറായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള ആ ഒരു വിഷ്വലിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങൾ പറയേണ്ടത്. വെൽക്കം ടു അഹല്യ വിഷസ്. ദിസ് ഇസ് RJ സുനിൽ. കൂടെ ഉണ്ടാവും കുറച്ച് നേരം ഇവിടെ നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനും, നിങ്ങളോട് കുറേ വിശേഷങ്ങൾ പറയാനും, നിങ്ങൾക്ക് വേണ്ടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ പാട്ടുകൾ വെച്ച് തരാനുമായിട്ട്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 8 81 50 9 000 ആണ്. 81 50 90 0
പൂജയാണ് നമ്പർ. സെയിം തന്നെയാണ് വാട്സപ്പ് നമ്പറും. നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂവും മെസ്സേജൊക്കെ അയക്കാവുന്നതാണ്. സെപ്റ്റംബർ മാസം പതിനാറായി മിഡായി, സെപ്റ്റംബറിന്റെ മിഡായി അല്ലേ, എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ ഇങ്ങനെ പോയത്. രണ്ടാഴ്ച വളരെ പെട്ടെന്ന് അങ്ങ് പോയി. പക്ഷേ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോൾ സെപ്റ്റംബർ കഴിയാറാവും, ഒക്ടോബർ വരും, ഒക്ടോബറിലൊരു പൂജ വരും, നവംബറിലൊരു ദീപാവലി വരും, പിന്നെ ഡിസംബർ ആവും, ഡിസംബറിലൊരു ക്രിസ്മസ് വരും, ഈ വർഷം അങ്ങ് തീരും. അതാണ് ഈ വർഷത്തിൽ ഇനി സംഭവിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 8 മാസത്തിനേക്കാളും വളരെ സ്പീഡിലായിരിക്കും, വളരെ വളരെ സ്പീഡിലായിരിക്കും ഇനി വരാൻ പോകുന്ന 2-3 മാസങ്ങൾ പോവുക. അപ്പോൾ മാക്സിമം എൻജോയ് ചെയ്യുക, ഇതുപോലെയുള്ള നല്ല കാഴ്ചകളൊക്കെ കാണുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതുപോലെ വളരെ കുഞ്ഞു കാഴ്ചകളായിരിക്കും, നല്ല നല്ല കാഴ്ചകളായിരിക്കും. ചിലപ്പോൾ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. മൈൻഡ് ചെയ്യുക, അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്യുക. അതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ സന്തോഷം തരുന്ന കാര്യം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി പാട്ടുകളിലേക്ക് പോവാം. ചെറിയ എന്തോ ശബ്ദത്തിന് പ്രശ്നമുണ്ട്. ഓക്കെ, ഇപ്പോൾ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇനി പാട്ടുകളിലേക്ക് പോവാം. ഇന്ന് മലയാളം പാട്ടുകളില്ല, തമിഴ് പാട്ടുകളാണ് ഇന്ന് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. തമിഴ് പാട്ടുകൾ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്കിങ്ങനെ ഫീല് തരുന്ന കുറേ നല്ല പാട്ടുകളാണ് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത്. പഴയ പാട്ടുകളൊന്നുമല്ല, കുറച്ച് പുതിയ പാട്ടുകളൊക്കെ തന്നെയാണ്. ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ള പാട്ടുകളൊക്കെയാണ്. നമുക്ക് ആ പാട്ട് കേട്ട് കഴിയുമ്പോൾ എന്തോ ഒരു ഫീല്, വല്ലാത്തൊരു ഫീല് നിങ്ങൾക്കിങ്ങനെ കിട്ടും. എനിക്കങ്ങനെയാണ്, നിങ്ങൾക്ക് അങ്ങനെയാണോ എന്ന് അറിയില്ല. ആണെങ്കിൽ മെസ്സേജ് അയച്ച് വിളിച്ചോ പറയുക കേട്ടോ. ഓക്കെ, സമയം 8 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുന്നു. ആദ്യത്തെ മനോഹരമായ പാട്ട് ദാ നിങ്ങളുടെ കാതോരമെത്തുന്നുണ്ട്. എൻജോയ് ചെയ്തു.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: മണിരത്നം സംവിധാനം ചെയ്തിട്ടുള്ള തഗ് ലൈഫ് എന്ന ചിത്രത്തിന് വേണ്ടി എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത് അദ്ദേഹം തന്നെ പാടിയിട്ടുള്ള മനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ടു കഴിഞ്ഞു. വന്നപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിരിക്കുന്നു. സെപ്റ്റംബർ 16 ഇന്ന്. ഇന്നത്തെ അഹല്യ വിഷസിലെ ഫസ്റ്റ് കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഹലോ.
4: ഹലോ, ഗുഡ് മോർണിംഗ്.
3: വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
4: രതീഷ്
3: മഞ്ഞപ്ര. കുറെ നാളായി നമ്മൾ വർത്തമാനം പറഞ്ഞിട്ടല്ലേ.
4: ലാസ്റ്റ്
3: ആയിട്ട് വന്നത് ഐ തിങ്ക് കഴിഞ്ഞ ഫ്രൈഡേ ആണെന്ന്
4: തോന്നുന്നു. ഞാനും കുറച്ച് നാളായി വന്നിട്ട്. സുനിൽ വരുമ്പോ എങ്ങനെയാ അറിയില്ല കേട്ടോ, ഞാൻ കറക്റ്റ് അറിഞ്ഞു പിടിച്ചെത്തും. സത്യത്തിൽ അത്
3: യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണല്ലേ. ഓക്കെ, അപ്പോ രതീഷ് ഏടാണ് ഇപ്പൊ മഞ്ഞപ്പുറയിലാണോ അതോ തൃശ്ശൂർ?
4: അല്ല, ഞാൻ തൃശ്ശൂരിൽ നിന്നും തിരുവള്ളി എന്ന് പറയുന്ന കോട്ടയം ജില്ലയിലെ സ്ഥലത്ത് ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്.
3: ഈ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അഹല്യ എഫ്എമ്മിലേക്ക് വിളിക്കുന്നത് അല്ലേ?
4: അതെ, ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നു. കേട്ടോണ്ടിരിക്കുന്നു.
3: ഏതാണ് ട്രെയിൻ? കേക്കട്ടെ.
4: ഇത് ട്രെയിൻ ഞാനല്ല ബുക്കിംഗ് അച്ഛനാണ്.
3: അല്ല, എന്നാലും ട്രെയിനിന്റെ പേരറിയാലോ. ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലം വരെ പോകുന്ന ട്രെയിൻ എന്നൊക്കെ അറിയില്ലേ?
4: ഇല്ല, അതിലൂടെ ഗാഡി നമ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ട്രെയിനിലേക്ക് 3 മണിക്ക് അണിച്ചതാ. 3 മണിക്ക് അണിച്ച് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ 6:30 ട്രെയിൻ കയറി. ഞാൻ ഉറങ്ങിപ്പോയി.
3: ഓക്കെ. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു മീഡിയം ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് ഈ ട്രെയിൻ എന്ന് പറയുന്നത്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. എന്താ അറിയില്ല,
4: സീറ്റ് കിട്ടുകയാണെന്ന് വെച്ചാൽ
3: നല്ലതാണ് അല്ലേ. ഓക്കെ, ബുക്ക് ചെയ്ത് പോയാൽ മതി. എനിക്കിങ്ങനെ ട്രെയിൻ പോണ് കണ്ടു കഴിഞ്ഞാൽ ട്രെയിനിൽ യാത്ര ചെയ്യാൻ തോന്നും. ആരെങ്കിലും ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് കണ്ടാലും കേട്ടാലും എനിക്ക് യാത്ര ചെയ്യാൻ തോന്നും. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്, എന്താണെന്ന് അറിയില്ല. ഓക്കെ, ആയിക്കോട്ടെ, സന്തോഷം. അപ്പോ പറയൂ ചേട്ടാ, ഇന്ന് രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ ആള് കണ്ട കാഴ്ചകൾ, മനസ്സിൽ സന്തോഷിപ്പിച്ച കാഴ്ചകൾ എന്തൊക്കെയാണ്?
4: 3 മണിക്ക് എണീച്ച് കഴിഞ്ഞാൽ പിന്നെ 6:30 വരേക്ക് അത്ര വിളിച്ചില്ലെന്നറിയാലോ.
3: ഓക്കെ, ഉറക്കമായിരുന്നു അപ്പോ.
4: അതല്ല, ആ സമയം വിളിച്ചില്ലാത്തൊരു സമയമല്ലോ. അധികം നമുക്കൊന്ന് കാഴ്ചകൾ കാണാൻ പറ്റില്ലല്ലോ. എങ്കിലും കണ്ട കാഴ്ചകളിൽ ഇപ്പൊ പ്രത്യേകിച്ച് എങ്ങനെ എന്താ ഞാൻ പറയാ, ഒന്നും കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം ട്രെയിനിൽ 6:30 ഞങ്ങൾ നേരെ വീട്ടിൽ ഓട്ടർഷ 5:45 കയറി. ഇരുട്ടാണ്.
3: ഓക്കെ, ഇരുട്ടിൽ കാഴ്ചകളൊന്നും കണ്ടിട്ടില്ല. വെളിച്ചം വന്നതിന് ശേഷം എന്താണ് കണ്ടത്?
4: അതാണ്, വെളിച്ചം വന്നതിന് ശേഷം ഇപ്പൊ ഓരോരോ സ്റ്റേഷനുകളിലും ഇങ്ങനെ ട്രെയിൻ നിർത്തുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ആ ഒരു സ്റ്റേഷനുകള് ഇങ്ങനെ കാണുന്നുണ്ട്. അത്രയുള്ളൂ, നമുക്ക് ട്രെയിൻ പുറത്തിറങ്ങാനും വരില്ലല്ലോ.
3: പക്ഷെ ട്രെയിനിലൂടെ യാത്ര ചെയ്യുമ്പോ നല്ല രസമല്ലേ കാഴ്ചകൾ കാണാൻ, പ്രത്യേകിച്ച് കേരളത്തിലൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോ അല്ലേ?
4: തീർച്ചയായും, തീർച്ചയായും. അതെനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ നമ്മുടെ കന്യാകുമാരി മുമ്പോഴാണ്
3: അല്ലേ?
4: അതെ, നല്ലൊരു സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. അതും കേരളം തന്നെ ആയിരുന്നല്ലോ.
3: അതെ, തീർച്ചയായിട്ടും. അതെ, അതെ. അപ്പൊ എന്തായാലും താങ്ക് യു ചേട്ടാ, യാത്രയൊക്കെ മനോഹരം.
4: ഈ സുനിലിന്റെ ആ ഒരു രാവിലത്തെ കാഴ്ചകളെ കുറിച്ചൊക്കെ സുനിൽ ഇങ്ങനെ പറഞ്ഞപ്പോഴേ, അതിന്റെ അടുത്തൊരു അമ്പലം, ആലും, ഒരു കുളം ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിലൂടെ ഒരു നായകൻ ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു പാട്ട് സീനൊക്കെ കൊടുത്ത് ഒന്നൊന്ന്
3: പാട്ടാക്കായിരുന്നു.
4: ആശയം തോന്നി.
3: ഓക്കെ, ഇതൊക്കെ നമ്മള് സ്ഥിരം സിനിമയിലും റീൽസിലും ഒക്കെ കാണുന്നതാണ്. പക്ഷെ ഇന്ന് ഞാനിങ്ങനെ നേരിട്ട് ഫീൽ ചെയ്തപ്പോ വല്ലാത്തൊരു സന്തോഷം തോന്നി. അതാണ് ഞാൻ പങ്കുവെക്കാനും ടോപ്പിക്ക്
4: പറഞ്ഞ നെല്ലിന്റെ ഒരു മണം, പച്ച നെല്ലുണ്ടല്ലോ, അത് ഈ മൂക്കാത്തത്, അത് ശരിക്കും കടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അതിൽ നിന്ന് ഒരു വെള്ള കളർ പാലൊഴുകും. അതൊക്കെ നമ്മള് ഞാനും പറഞ്ഞ പോലെ ചെറുപ്പത്തൊക്കെ അതൊക്കെ കുറെ
3: ആസ്വദിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും സന്തോഷം, യാത്ര നടക്കട്ടെ. ഇന്ന് ആർക്കാണ് വിഷസ് അറിയിക്കാനുള്ള?
4: വിഷസ് ഇന്ന് മോഹൻ ചെറുപുള്ളി എന്ന് പറയുന്ന ചേട്ടന് വേണ്ടിട്ടാണ്. ഞങ്ങളുടെ ബർത്ത്ഡേ ആണ്.
3: ഓക്കെ,
4: അപ്പൊ ആ സ്ഥലത്തേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കും.
3: ഓക്കെ, അപ്പൊ എന്തായാലും ബർത്ത്ഡേ നന്നായിട്ട് ആഘോഷിക്കുക. മോഹൻ ചേട്ടൻ എല്ലാവിധ പെരുന്നാൾ ആശംസകളും നേരുന്നു കേട്ടോ. വീണ്ടും
4: താങ്ക്
3: യു സോ മച്ച്. അപ്പോഴാണ് ട്രെയിനിന്റെ ആ ശബ്ദം കേട്ടത്. രതീഷ് ചേട്ടനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് സെപ്റ്റംബർ 16 ഈ ഒരു സെപ്റ്റംബർ 16 ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ, ഇന്ന് ഓസോൺ ദിനമാണ്. ഓസോൺ ദിനത്തിന് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അറിയായിരിക്കും, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഓസോൺ പാളികളിൽ വിള്ളലുകൾ വീണു, ഓട്ട വീണു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഓസോൺ ഡേയുടെ പ്രത്യേകത എന്താണെന്ന് പറയാം. അതായത് നമ്മുടെ ഒരു ഭൂമിയുടെ ഒരു സൺഗ്ലാസ് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു റെയിൻകോട്ട് ആയിട്ടാണ് ഈ ഓസോൺ പാളി പ്രവർത്തിക്കുന്നത്. നമ്മളിപ്പോൾ നല്ല വെളിച്ചത്തിൽ അല്ലെങ്കിൽ നല്ല ചൂടുള്ള സമയത്ത് നമ്മളൊരു സൺഗ്ലാസ് എടുത്തിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം ഒരു സേഫ്റ്റി, നമ്മുടെ കണ്ണിന് ഒരു ആശ്വാസം കിട്ടും, അതുപോലെ തന്നെയാണ് ഈ ഭൂമിക്ക് ഓസോൺ പാളി എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യനിൽ നിന്ന് വരുന്ന വളരെ അപകടകാരികളായിട്ടുള്ള അൾട്രാ വയലറ്റ് യു വി രശ്മികളിൽ നിന്ന് നമ്മളെ കാത്തു സൂക്ഷിക്കുന്നത് ഈ ഒരു പാളിയാണ്. ഈ യു വി രശ്മികൾ നേരിട്ട് ഭൂമിയിൽ പതിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്ന് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെ ഭൂമിയിൽ നേരിട്ട് പതിച്ചു കഴിഞ്ഞാൽ സ്കിൻ ക്യാൻസർ വരും, അതുപോലെ തന്നെ കണ്ണിന് അസുഖങ്ങൾ വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഭൂമിയിൽ സ്പർശിക്കാതിരിക്കാൻ, നേരിട്ട് പതിക്കാതിരിക്കാൻ നമുക്ക് ഒരു കവചം ഒരുക്കുന്ന, ഒരു പ്രൊട്ടക്ഷൻ ഒരുക്കുന്നതാണ് ഈ ഓസോൺ പാളി എന്ന് പറയുന്നത്. പണ്ടൊക്കെ നമ്മൾ ഈ ഫ്രിഡ്ജിലും എസിയിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഈ ഗ്യാസുകൾ കാരണം ഈ ഒരു സംരക്ഷണ പാളിക്ക് ചെറിയൊരു ഓട്ട വീണിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയിട്ട് ലോകരാജ്യങ്ങളെല്ലാം ഒന്നിച്ചിരുന്ന് അതിനെതിരെ തീരുമാനമെടുത്ത ദിവസമാണ് സെപ്റ്റംബർ 16 എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഓസോൺ ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പരിസ്ഥിതിയെ കൂടുതൽ ഉപദ്രവിക്കാതെ കുറച്ചുകൂടെ പ്രകൃതി സ്നേഹത്തോടുകൂടി ജീവിക്കാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഈ സെപ്റ്റംബർ 16. ഓക്കെ, അപ്പോൾ സെപ്റ്റംബർ 16 പ്രത്യേകത എന്താണെന്ന് മനസ്സിലായല്ലോ. ഓസോൺ ദിനമാണ്, എന്താണ് ഓസോൺ പാളി, അതുപോലെ തന്നെ ഓസോൺ പാളിയിൽ വിള്ളലുകൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഇതുപോലെ തന്നെ സെപ്റ്റംബർ 16 മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്, അതെന്താണെന്ന് ഞാൻ പറയാം. പക്ഷെ അതിന് മുന്നേ നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ,
5: ഹലോ, ഗുഡ് മോർണിംഗ്.
3: വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
5: സുഖമായിട്ടിരിക്കുന്നു?
3: തിരുവല്ല മലക്കാര
5: എല്ലാം സുഖമായിരിക്കണോ? സുനിലും സുഖല്ലേ?
3: സുനിലും വല്ല കുഴപ്പമില്ലാതെ അങ്ങ് പോകുന്നു.
5: ശരി ശരി, അതിനെ വേണ്ട.
3: ഗുരുവായൂരപ്പൻ ചേട്ടൻ ഇന്ന് കണ്ടിട്ടുള്ള കാഴ്ച, മനോഹരമായ കാഴ്ച എന്താണ്?
5: മനോഹരമായ കാഴ്ച സുനിൽ പറഞ്ഞ മാതിരി ചെറുതായിട്ട് ഒരു മഞ്ഞ് രാവിലെ ഉണ്ടായിരുന്നു.
3: ചെറിയൊരു മഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു രാവിലെ, അത് കാണുമ്പോ തന്നെ സന്തോഷം അല്ലേ?
5: സന്തോഷം. അത് അത്ര കാര്യമായിട്ടില്ല, എന്നാലും
3: അല്ലേ കാര്യമായിട്ടില്ല.
5: പാടത്തേക്ക് ഇറങ്ങുമ്പോ ആ ലാസ്റ്റ് രാവിലെ 5:30 സമയമാണ്. അപ്പൊ ആ മറ്റേ എന്താ പറയാ, ആ വെളിച്ചത്തിൽ ഇങ്ങനെ മഞ്ഞിന്റെ ഒരു ഇത് കാണാറ്.
3: ആ ഒരു രാവിലെ കാണുന്ന ഒരു പാടത്തിന്റെ അടുക്കുള്ള ഒരു മഞ്ഞ് അല്ലേ? പാടത്തിന്റെ
5: രാവിലെ ഒരു 5 മണിക്ക് കുളിക്കാൻ പോകുമ്പോ അങ്ങനെ
3: കാണാൻ പറ്റി. വേറെ എന്തൊക്കെയാണ് കണ്ടത്?
5: വേറെ എന്ന് കണ്ട പിന്നെ അമ്പലത്തില് പാട്ട് വെച്ചത്
3: കണ്ടു. പിന്നെ
5: പിന്നെ ഇങ്ങനെ ഓരോരുത്തർ രാവിലെ കുളിക്കാൻ പോണതും എന്താ പറയാ, മീന് നേരത്തെ വരും.
3: മീൻ അതെ അതെ, ഞാൻ ഇന്ന് ആ ഒരു കാഴ്ചയും കൂടെ കണ്ടിരുന്നു. മീൻകാരൻ ഇങ്ങനെ മീൻ കൊടുക്കുന്നതും ആ മീൻകാരന്റെ കാലിൽ ഇങ്ങനെ പൂച്ച ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും കൂടെ കണ്ടിരുന്നു.
5: ശരിയാണ് ശരിയാണ്, ഇവിടെ പൂച്ച അല്ല, ഞങ്ങള് നായയാണ്.
3: നായാണ് അല്ലേ? ഓക്കെ,
5: വണ്ടിക്കാരന്റെ ഒപ്പം ഒരു നായജനുണ്ടാവും.
3: ഓക്കെ,
5: അപ്പൊ അങ്ങനെയുള്ള കാഴ്ചകളാണ് ഇന്ന് രാവിലെ
3: കണ്ടത്. ഓക്കെ, അപ്പൊ ചേട്ടാ ഇന്ന് ആർക്കാണ് വിശ്വസ കൊടുക്കാനുള്ളത്?
5: വിശ്വസ അതിന് മുമ്പ് നാളെ ഞങ്ങളുടെ തിരുവില്ലാമല വിൽവാതിരിനാഥ ക്ഷേത്രത്തിൽ നിർമ്മാല മഹോത്സവമാണ്.
3: അതെ,
5: അതിന്റെ പ്രത്യേകത പറഞ്ഞാൽ അറിയാലോ, മധ്യ കേരളത്തിലെ ഉത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു.
3: അതെ അതെ അതെ അതെ, മധ്യ കേരളത്തിലെ ഉത്സവങ്ങൾ തുടക്കം കുറിക്കുന്ന ഉത്സവം അല്ലേ?
5: അപ്പൊ
3: ഇനി അങ്ങോട്ട് ഉത്സവകാലമാണ് വരാൻ പോകുന്നത് അല്ലേ?
5: തീർച്ചയായും, തിരുവില്ലാമല പ്രത്യേകിച്ച് കുറച്ച് ഉത്സവങ്ങൾ ജാസ്തിയാണ്. പിന്നെ അത് കൂടാതെ ഒരുപാട് കലാകാരന്മാര് നാളെ വന്നു പോകും. അതായത് കേരളത്തില് ഏറെക്കുറെ കലാകാരന്മാരും വരും. പിന്നെ അതുപോലെ ആനകൾ, ഏറെക്കുറെ ആനകൾ വരാൻ പറ്റുമോ, എല്ലാ ആനകളും വന്നിട്ട് ഇത് ക്ഷണിക്കേണ്ട വരുന്നതാണ്. വന്നിട്ട് ഇവിടെ അവരുടെ ഇത് അവരവിടെ കൊട്ടിയിട്ടോ അല്ലെങ്കിൽ ആന എഴുന്നള്ളിച്ചിട്ട് ഒരു ദർശനം വാങ്ങിയിട്ട് പോണ ഒരു ചടങ്ങ്.
3: അപ്പൊ ആരും ക്ഷണിച്ചു വരുന്നതല്ല, ഉത്സവകാലങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു ഉത്സവമാണ് അല്ലേ?
5: അതെ അതെ അതെ. ഒരുപാട് കലാകാരന്മാര് വലിയ പഞ്ചവാദ്യം അല്ലെങ്കിൽ വലിയ മേളങ്ങൾ കാണണമെങ്കിൽ
3: നാളെ വന്നാൽ മതി. ഓക്കെ, അപ്പൊ എന്തായാലും നാളെ ഉത്സവത്തിന് പോകുന്ന എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. ഗംഭീരമായിട്ട് ആഘോഷിക്കാനായിട്ട് പറ്റട്ടെ കേട്ടോ.
5: അതെ അതെ. പിന്നെ ഇപ്പോ രതീഷ് വിളിച്ചപ്പോ ആരോ പറഞ്ഞാൾ പറഞ്ഞില്ലേ,
3: മോഹൻ
5: കേട്ടില്ല?
3: മോഹൻ,
5: ആ മോഹൻ. അപ്പൊ

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: സുധാ കൊങ്ങര ഡയറക്ട് ചെയ്തിട്ടുള്ള സുരറൈ പോട്ടറെ എന്ന ചിത്രത്തിലെ അതിമനോഹരമായ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോഴേ സമയം 8 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിശസാണ് കൂടെയുള്ളത്. ഞാൻ സുനിൽ, എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് കോളർ. ഹലോ.
3: ഹലോ, ഗുഡ് മോർണിംഗ്.
2: വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
3: കൊല്ലം
2: കരുനാഗപ്പള്ളിക്കാരൊക്കെ സുഖമായിട്ടിരിക്കുന്നു അൻസാറേട്ടാ?
3: എല്ലാവർക്കും
2: സുഖം അല്ലേ? നല്ല വർത്താനാണ്. അവിടെ എങ്ങനെ, രാവിലെ മഴയുണ്ടോ, മഞ്ഞുണ്ടോ, വെയിലുണ്ടോ, എന്താണ് ക്ലൈമറ്റ്?
3: അത് പറഞ്ഞാൽ രാവിലെ 10 മണി 9 ആവുമ്പോ നല്ല ചൂട്.
2: നല്ല ചൂട് സ്റ്റാർട്ട് ചെയ്യൂലേ കൊല്ലത്ത്?
3: നല്ല ചൂടാണ്.
2: ഇപ്പൊ തുടങ്ങും, കൊറച്ച് കഴിയുമ്പോ അങ്ങ് ചൂട് വരും അല്ലേ? വേറെ സഹിക്കുക വഴിയില്ല.
3: അതാ ഞാൻ പറഞ്ഞത്.
2: ഓക്കെ, അപ്പോ അൻസാറേട്ട പറയൂ, രാവിലെ കണ്ടിട്ടുള്ള നല്ലൊരു കാഴ്ച എന്തായിരുന്നു?
3: രാവിലെ കണ്ടിട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ.
2: ഓക്കെ, അങ്ങനെ കാഴ്ച. ഓക്കെ ഓക്കെ, സോറി.
3: ഓക്കെ
2: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ആശംസ അറിയിക്കാനുള്ളത്,
3: എന്നാലും ചെറുതായിട്ട് നിഴലൊക്കെ അടിക്കുന്നതാണ് കേട്ടോ.
2: ഓക്കെ, നിഴലൊക്കെ അടിക്കുന്നതാണ് അല്ലേ.
3: പിന്നെ എന്നത്തെ വിശ്വാസം എന്ന് പറഞ്ഞാല് വി മുഹമ്മദ് വടക്കേ വാനൂര്, പിന്നെ ഇന്ന് അഖില്യ FM വിളിക്കുന്ന ആരെങ്കിലും ബർത്ത്ഡേ ആണെങ്കിൽ അവർക്കൊരു ബർത്ത്ഡേ ആശംസകൾ, പിന്നെ സൗഹൃദവാണി ഗ്രൂപ്പിനും എല്ലാവർക്കും, പിന്നെ അഖില്യ FM കേൾക്കുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ലൊരു വിശ്വസം ഞാൻ വിശ്വസിക്കുന്നു.
2: ചേട്ടാ, ഞാൻ ഒരിക്കൽ കൂടെ ക്ഷമ ചോദിക്കുകയാണ്, എനിക്കത് ആ കാര്യം അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ
3: താഴ്ചയില്ലാത്ത ആളാ.
2: ഓക്കെ ഓക്കെ, എനിക്കത് മറന്നുപോയതോ അത് അറിയാത്തതോ ആണ്, ഒരിക്കൽ കൂടെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഓക്കെ ചേട്ടാ, ഞാൻ എല്ലാവർക്കും ആശംസ അറിയിക്കാം. താങ്ക് യു സോ മച്ച്. വിളിച്ചത് അൻസാർ ചേട്ടനായിരുന്നു, കൊല്ലത്ത് നിന്നും. എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും അറിയിക്കുകയാണ്. ഒരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജ്യത്ത് UPI ഇടപാടുകൾക്ക് ഇനി വ്യാപാരികൾ ചാർജ് നൽകണം. അത് ഒക്ടോബർ 15 മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. ഒക്ടോബർ 15 മുതൽ വ്യാപാര കമ്മീഷൻ ഈടാക്കും. 2,000 രൂപയിൽ കൂടുതൽ വരുന്ന UPI ഇടപാടുകൾക്കാണ് ഇത് ഈടാക്കുക. വ്യക്തികൾ തമ്മിലുള്ള ഇടപാടുകൾക്ക് ബാധകമാവില്ല. അതായത് നമ്മൾ ഗൂഗിൾ പേയിലൂടെ വേറൊരാൾക്ക് പൈസ അയച്ചു, നമ്മുടെ സുഹൃത്തുക്കൾക്ക് പൈസ അയച്ചു കഴിഞ്ഞാൽ ചാർജ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഏതെങ്കിലും കടകളിൽ പോയിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് പൈസ അയക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും പൈസയൊന്നും ഈടാക്കില്ല. പക്ഷേ വ്യാപാരികളിൽ നിന്ന്, ആ പൈസ കിട്ടുന്ന ആളിൽ നിന്ന് ചാർജ് ഈടാക്കുമെന്നാണ് പറയുന്നത്. വ്യക്തികൾ തമ്മിലുള്ള ഇടപാടുകൾക്ക് ബാധകമാവില്ല. ഇത്തരം ഇടപാടുകളിൽ 0.40%, അതായത് 0.4% ഒറ്റ ഇടപാടിൽ പരമാവധി 300 രൂപ വരെ MDR ഈടാക്കുമെന്ന് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. റെയിൽവേ, ടെലികോം സേവനങ്ങൾ, ഇൻഷുറൻസ്, ഇന്ധനം പോലുള്ള പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട വ്യാപാരികളിൽ നിന്ന് 2,000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് 5 രൂപയായിരിക്കും ഈടാക്കുക എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും UPI ഇടപാടുകൾക്ക്, അതായത് നമ്മളിപ്പോൾ കടകളിലൊക്കെ UPI സ്കാനറൊക്കെ ഉണ്ടാവുമല്ലോ, ഗൂഗിൾ പേ, ഫോൺ പേ, PayTM എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അതിലൂടെ നമ്മൾ പേ ചെയ്യുന്ന സമയത്ത്, 2,000 രൂപയ്ക്ക് മുകളിൽ പേ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം തുക വ്യാപാരികളിൽ നിന്ന് ഈടാക്കും. ഒക്ടോബർ 15 മുതൽ അത് പ്രാബല്യത്തിൽ വരികയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് മിക്കവാറും കടകളിൽ നിന്ന് UPI സ്കാനറൊക്കെ ഒഴിവാക്കാനായിട്ട് സാധ്യതയുണ്ട്. കാര്യം പൈസ കിട്ടുമ്പോൾ എന്തായാലും ചാർജ് കൊടുക്കണമല്ലോ. അധികം ചാർജ് ഗവൺമെന്റിന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപാരികൾക്ക് അത് നഷ്ടമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് ഒക്ടോബർ 15 മുതൽ അങ്ങോട്ട് പലരും ഇത് അങ്ങ് പ്രോത്സാഹിപ്പിക്കില്ല. ഈ ഒരു ഡിജിറ്റൽ ഇടപാട് പ്രോത്സാഹിപ്പിക്കാൻ സാധ്യതയില്ല. ഇനി ഇതുമൂലം ഇനിയിപ്പോൾ ഡിജിറ്റൽ പേയ്മെന്റ്സ് ഒക്കെ കുറയുമോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ ഇനി ഭാവിയിൽ നമ്മൾ പേഴ്സണലായിട്ട് അയക്കുന്ന പേയ്മെന്റ്സിനും ചിലപ്പോൾ ചാർജൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരുമല്ലോ. ഇപ്പം തന്നെ റീചാർജൊക്കെ ചെയ്യുന്ന സമയത്ത്, അതായത് ഗൂഗിൾ പേയിലൊക്കെ നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ 1 രൂപ 90 പൈസ എന്തോ ചാർജ് ഈടാക്കുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് പേയ്മെൻറ്റൊക്കെ അയക്കുന്ന സമയത്ത് 3 രൂപ ചാർജ് ഈടാക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ ഈ ഗൂഗിൾ പേ ഫോൺ പേ ഉപയോഗം നിർത്തി പഴയതുപോലെ ക്യാഷ് ഇടപാട് തുടങ്ങുമെന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും നെക്സ്റ്റ് കോളറോട് ചോദിക്കാം, വിശേഷങ്ങൾ ചോദിക്കാം. ഹലോ.
3: ഹലോ, എന്റെ പ്രിയപ്പെട്ട പ്രിയങ്കരൻ സുനിൽജിക്ക് സ്നേഹത്തോടുള്ള ഗുഡ് മോർണിംഗ്.
2: സ്നേഹത്തോട്,
3: ഞാൻ നിങ്ങളുടെ എന്നും സ്വന്തമായ കൊഞ്ചാമ്പാറിൽ നിന്ന് കെ ഷൈഫുദ്ദീൻ.
2: ഷൈഫുദ്ദീൻ ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു?
3: സുഖമായിരിക്കുന്നു സുനിൽജി,
2: സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ പറയൂ, ഇന്ന് രാവിലെ ഈ 8 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആവുന്ന സമയത്ത് ഇത്രയും നേരം കണ്ട കാഴ്ചകളിൽ ഏറ്റവും മനോഹരമായ കാഴ്ച എന്തായിരുന്നു?
3: 5 മണിക്ക്
2: എണീക്കണതാണ്. ഓക്കെ,
3: എണീച്ചിട്ട് വെളിയെ വരുമ്പോൾ 5:45-6 മണിക്കുള്ളില് 4 വയസ്സ് ഇവിടെ ഒരു മദർസയുണ്ട്.
2: ഓക്കെ,
3: ഇവിടുന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10 വീട് തള്ളി ഒരു മദർസ പള്ളിയുണ്ട്.
2: ഓക്കെ,
3: അപ്പൊ 4 വയസ്സ് കുട്ടികൾ മുതൽ 12 വയസ്സ് കുട്ടികൾ വരെ മദർസക്ക് ഇപ്പത്ത് പള്ളിക്ക് പെൺകുഞ്ഞുകൾ തലയിൽ തട്ടം ഇട്ടുകൊണ്ട് ബുക്ക് എടുത്തുകൊണ്ടും ആൺകുഞ്ഞുകൾ തൊപ്പി തലയിൽ വെച്ചുകൊണ്ട് പോണത് അതി മനോഹരമായിരിക്കും
2: കാണാം.
3: നല്ല മനോഹരമായ കാഴ്ചയാണ്. ഒരു 5:45 അപ്പൊ എത്ര നേരത്തെ കുട്ടികൾ എണീച്ചിരിക്കണം?
2: 4 വയസ്സ്
3: കുട്ടികൾ നേരത്തെ എണീച്ചിരിക്കും. അതേമാതിരി ചേച്ചിമാര് വാക്കിംഗ്
2: പോകും,
3: ചേച്ചിമാര് നടക്കാൻ പോകും. അതൊക്കെ മനോഹര കാഴ്ചകളാ.
2: ഓക്കെ, അതൊക്കെയാണ് രാവിലെ കണ്ടത്.
3: രാവിലെ കണ്ടത്.
2: ഓക്കെ, അപ്പൊ ഇന്ന് ആർക്കാണ് വിശ്വസം കൊടുക്കാനുള്ളത്? ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും വിളിക്കണേ. താങ്ക് യു സോ മച്ച്. വിളിച്ചത് ഷെയ്ഫുദ്ദീൻ ചേട്ടനായിരുന്നു. ഷെയ്ഫുദ്ദീൻ ചേട്ടനും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് സമയം 8 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആകുമ്പോൾ അടുത്ത മനോഹരമായ ഒരു പാട്ടിലേക്ക് പോവുകയാണ്. എനിക്ക് വളരെ വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണിത്. നിങ്ങളുടെ കാതോരം എത്താനായിട്ട് പോകുന്നത്. എൻജോയ് ചെയ്തോളൂ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: 8 മണി കഴിഞ്ഞ് 47 മിനിറ്റിലേക്ക് കടന്നിരിക്കുന്നു. നമ്മൾ അഹല്യ വിഷസാണ്. സുനിലൊപ്പം എങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ.
4: ഹലോ, ഗുഡ് മോർണിംഗ് സുനിലെ.
3: വെരി ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
4: ഇത് ഷീബ ചേച്ചിയാണ്, കുമരകം.
3: കുമരകം കാരൊക്കെ സുഖമായിട്ടിരിക്കുന്നു? ഷീബ ചേച്ചി
4: സുഖമായിട്ടിരിക്കുന്നു.
3: ഈ കുമരകത്തെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ടോ?
4: പിന്നെ പുറം രാജ്യത്തു നിന്നൊക്കെ. നമുക്ക് ഇപ്പൊ നല്ലൊരു സീസൺ സമയമാണ്, നല്ല വെയിലൊക്കെ ഉള്ള സമയമാണ്. നമ്മുടെ ഈ കായലിലോട്ട് ഹൗസ് ബോട്ടൊക്കെ പോകാനുള്ള
3: നല്ല
4: മഴയ സമയത്തിനല്ല. അപ്പൊ അതുകൊണ്ട് ഇഷ്ടം പോലെ നമ്മുടെ വേമ്പനാട്ട് കായലിൽ ഇഷ്ടം പോലെ ഇങ്ങനെ ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ നിറഞ്ഞു നടന്നു
3: നിറഞ്ഞു നിൽക്കുന്നത് കാണാം അല്ലേ. കണ്ടമാനം ആളുകൾ വരുന്നുണ്ട് അല്ലേ കുമരകം കാണാനായിട്ട്. ഓക്കെ ഓക്കെ, ആവട്ടെ. അപ്പോ ഷീബ ചേച്ചി, ഇന്ന് രാവിലെ ഇത്ര നേരമായിട്ട് കണ്ട കാഴ്ചകളിൽ ഏറ്റവും നല്ല കാഴ്ച എന്തായിരുന്നു?
4: അതായത് ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോ ഞങ്ങൾക്ക് ഇവിടെ നേരെ വാതിലിൽ തന്നെ ഒരു പുഴയുണ്ട്.
3: പുഴയുണ്ടോ? പുഴയുടെ മുന്നിലാണോ വീട്?
4: പിന്നെ തീർച്ചയായിട്ടും വീടിന്റെ പുറകുവശം ഒരു വയല്, പിന്നെ വീട്, പിന്നെ നേരെ വാതുക്കൽ ഒരു ചെറിയ വഴി, കാറൊക്കെ പോകാൻ പറ്റിയൊരു വഴി,
3: അതിന്റെ
4: അപ്പുറം തന്നെ ഒരു
3: പുഴ.
4: അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ വന്ന് പുഴയുടെ അങ്ങോട്ടാ വരുന്നത്. അപ്പം വന്ന് പിന്നെ ഒരു വള്ളം നിറയെ മീനുകളാ, കായലിൽ നിന്ന് മീൻ പിടിച്ചോണ്ട് വന്ന് അതിനകത്ത് ഒരു ഒരു ട്രേക്കകത്ത് കരിമീനുണ്ട്, ഒരുള്ളത്തിനകത്ത് ചെമ്മീനുണ്ട്. അങ്ങനെ നമ്മള് കണ്ണ് നിറയെ നമുക്ക് കാണാൻ വേണ്ടിയുള്ള മീനുകളാ വള്ളത്തെ കിടക്കുന്നത്. അതാണ് ഇന്ന് രാവിലെ കണ്ടത്.
3: കണ്ടപ്പോ ഭയങ്കര സന്തോഷായല്ലേ?
4: അത് കണ്ടപ്പോ ഭയങ്കര
3: സന്തോഷത്തോടുകൂടി മീൻ പിടിച്ച് പോവാണ്. അവരുടെ കച്ചവടം ഒന്ന് ഗംഭീരാവട്ടെ.
4: അത് തന്നെ, അത് ഞാൻ മിക്കവാറും കാണുന്ന സംഭവമാണ് ഇത്. ഇത് പിന്നെ ചില ദിവസം കക്ക വാരിക്കൊണ്ട് വരും. കക്ക വാരി നമ്മുടെ ഈ കടവിന്റെ അവിടെയാണ് അവർക്ക് കച്ചവടത്തിന് ഇടുന്നത്. ഇവിടെ വന്ന് വണ്ടിയെ വന്ന് ആൾക്കാർ എടുത്തോണ്ട് പോകും.
3: അപ്പം
4: ഇതാണ് ഞാൻ കണ്ട കാഴ്ച. നല്ലൊരു കാഴ്ചയായിരുന്നു.
3: ഓക്കെ ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നല്ല കാഴ്ചകൾ ഇനി അങ്ങോട്ടും കാണാനായിട്ട് സാധിക്കട്ടെ കേട്ടോ.
4: തീർച്ചയായിട്ടും.
3: പിന്നെ ആർക്കാണ് വിഷസ് അറിയിക്കാനുള്ളത്?
4: ഇന്ന് നമ്മുടെ പാലക്കാട് നിന്ന് വിളിക്കുന്ന നമ്മുടെ ബാലേട്ടൻ, കൃഷ്ണേട്ടൻ, മാധവേട്ടൻ, സത്യഭാമ, ഞാൻ ഇവർക്ക് പേരിട്ടിരിക്കുന്ന മൂന്ന് പൂക്കൾ എന്നാ.
3: ബാലേട്ടനും
4: മൂന്ന് പൂക്കൾക്കും പിന്നെ സത്യഭാമയ്ക്കും ഷീബ ആലാമരത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടു
3: കേട്ടോ.
4: കേട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു കിടുക്കാഴ്ച ദിവസം.
3: ഓക്കെ, ഷീബ ചേച്ചിക്കും ഒരു കിടുക്കാഴ്ച ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും വിളിക്കുക. ഷീബ ചേച്ചിയാണ് വിളിച്ചത്. ഷീബ ചേച്ചിക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഓക്കെ, അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ടായിരുന്നു കേട്ടോ. എന്താണ് ഇന്ന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, ആ പ്രത്യേകതയെ കുറിച്ച് പറഞ്ഞു തരാമെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ നാടിൻ്റെ സംഗീത രാജ്ഞി എന്ന് പറയുന്ന നൈറ്റിംഗൽ എന്ന ഒറ്റ വാക്കിൽ വിളിക്കാവുന്ന ലെജൻഡിൻ്റെ ബർത്ത്ഡേ ആണിന്ന്, ജന്മദിനമാണ്. മറ്റാരുമല്ല, MS സുബലക്ഷ്മി അമ്മയുടെ ജന്മദിനമാണ് ഇന്ന്. സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു പാട്ട് മാത്രമല്ല, അതൊരു പ്രാർത്ഥനയാണ്, ഡിവൈനിറ്റിയാണ് എന്നൊക്കെ നമ്മളിൽ ആ ഒരു ശബ്ദത്തിലൂടെ കേൾപ്പിച്ചു തന്നിട്ടുള്ള, കാണിച്ചു തന്നിട്ടുള്ള ഒരു മഹാപ്രതിഭ കൂടിയാണ് MS സുബലക്ഷ്മി എന്ന് പറയുന്നത്. ഇപ്പോൾ രാവിലെ ഏറ്റ് കഴിഞ്ഞാൽ ഇപ്പോഴും ഇന്ത്യയിലെ പല വീടുകളിലും കേൾക്കുന്ന ആ ഒരു ശബ്ദം MS സുബലക്ഷ്മിയുടേതാണ് അല്ലേ. സുപ്രഭാതത്തോടു കൂടിയിട്ടാണ് പലരും സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കേൾക്കുമ്പോൾ കിട്ടുന്ന ജാതി മത ഭേദമന്യേ അത് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലും വേറെ തന്നെയാണ്. അപ്പോ ഈ ഒരു സുപ്രഭാതമൊക്കെ സുബലക്ഷ്മി അമ്മയുടെ ശബ്ദത്തിൽ കേട്ട് തുടങ്ങിയിട്ട് ഒരുപാട് ഒരുപാട് നാളുകളായി. ഐക്യരാഷ്ട്രസഭയിൽ പോയി പാടി ലോകത്ത് മുഴുവൻ കയ്യിലെടുത്തിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ കലാകാരൻ കൂടിയാണ് അമ്മ സുബലക്ഷ്മി എന്ന് പറയുന്നത്. ഭാരതരത്നം അവാർഡ് നേടിയിട്ടുള്ള ആദ്യത്തെ സംഗീതജ്ഞ കൂടിയാണ് എം എസ് സുബലക്ഷ്മി എന്ന് പറയുന്നത്. എം എസ് സുബലക്ഷ്മി അമ്മ എന്ന് പറയുമ്പോൾ അവരുടെ കുറച്ച് റെക്കോർഡ്സ് ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഭാരതരത്നം ലഭിച്ചിട്ടുള്ള ആദ്യ സംഗീത കലാകാരിയാണ് എം എസ് സുബലക്ഷ്മി. 1998 അത്. അതുപോലെ തന്നെ ഏഷ്യയിലെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന രമൺ മക്സസെ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സംഗീതജ്ഞ കൂടിയാണ്. 1974 അത് ലഭിക്കുന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ 1966 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പാടാൻ ക്ഷണം ലഭിച്ചിട്ടുള്ള ആദ്യ ഇന്ത്യക്കാരിയാണ് എം എസ് സുബലക്ഷ്മി. അന്ന് ലോക സമാധാനത്തിനായിട്ട് അവർ പാടിയിട്ടുള്ള ഗാനവും ഏറെ പ്രശസ്തമാണ് കേട്ടോ. പിന്നെ 1954 പത്മഭൂഷണും 1975 പത്മവിഭൂഷണും നൽകി രാജ്യം എം എസ് സുബലക്ഷ്മിയെ ആദരിച്ചിട്ടുണ്ട്. മദ്രാസ് മ്യൂസിക് അക്കാദമി നൽകുന്ന ഏറ്റവും വലിയ ബഹുമതിയായിട്ടുള്ള സംഗീത കലാനിധി പട്ടം നേടുന്ന ആദ്യ വനിത കൂടിയാണ് എം എസ് സുബലക്ഷ്മി. പിന്നെ മീര എന്ന സിനിമയിലെ മീരാഭായുമായുള്ള മീരാഭായിട്ടുള്ള അഭിനയവും അതിലെ ഭജനകളും ഭാരതമൊട്ടാകെ അന്ന് തരംഗമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എം എസ് സുബലക്ഷ്മിയുടെ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അവരുടെ ഈ ഒരു ജന്മദിനത്തിൽ നമ്മൾ അവരെ ഓർക്കണ്ടേ. ശരിക്കും സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം എസ് സുബലക്ഷ്മി സീക്വൽ ടു എം എസ് സുബലക്ഷ്മി എന്ന് പറയുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ആ അവരുടെ ഈ ഒരു ജന്മദിനത്തിൽ അവർക്ക് പ്രണാമം അർപ്പിക്കുന്നു. സമയം 8 കഴിഞ്ഞ് 53 ആണ്. ഒരു കാര്യം കൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് ഒക്കെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് സെൻഡ് ചെയ്യും കേട്ടോ. ഞാനിങ്ങനെ പത്രമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നലെ ഗണേശ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള ഘോഷയാത്രകളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു ചിത്രം ഇങ്ങനെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത് മാത്രമല്ല, അങ്കണവാടി ഇനി പാസ്സായി കഴിഞ്ഞാൽ ഇനി വിദ്യാരംഭം സർട്ടിഫിക്കറ്റ് കിട്ടും. അത്ര അങ്കണവാടി കാലം കഴിഞ്ഞ് സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ഇനി വിദ്യാരംഭം സർട്ടിഫിക്കറ്റ് കിട്ടും. അങ്കണവാടിയിലെ ആദ്യകാല ശിശു പരിചരണവും വിദ്യാഭ്യാസവും അംഗീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റ് നൽകുന്നത്. കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം സർട്ടിഫിക്കറ്റ് ഇത്തവണ മുതൽ നൽകാനുള്ള നടപടിക്രമങ്ങൾ വനിതാ ശിശു വികസന വകുപ്പ് തുടങ്ങിയിട്ടുണ്ട്. സർട്ടിഫിക്കറ്റിന്റെ രൂപരേഖയും വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അങ്കണവാടി പാസ്സായി കഴിഞ്ഞാലും സർട്ടിഫിക്കറ്റ് കിട്ടും, വിദ്യാരംഭം സർട്ടിഫിക്കറ്റ് കിട്ടും. ഇതുവരെ അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, അങ്കണവാടി പോകുന്നു, ഉപ്പുമാവ് കഴിക്കുന്നു, എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നു, പാട്ട് പാടുന്നു, കഥ കേൾക്കുന്നു, തിരിച്ചു വരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇനി അങ്കണവാടി പാസ്സായി കഴിഞ്ഞാലും വിദ്യാരംഭം സർട്ടിഫിക്കറ്റ് കിട്ടും, അതിനുള്ള നിർദ്ദേശങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ കൊടുത്തു കഴിഞ്ഞു എന്നുള്ളൊരു കാര്യമാണ് പങ്കുവയ്ക്കാനുള്ളത്. ഓക്കെ, ഇനി ഒരുപാട് മെസ്സേജൊക്കെ ഉണ്ട്, അതൊക്കെ വായിക്കാം. അതിന് മുമ്പ് രണ്ട് ബ്യൂട്ടിഫുൾ ട്രാക്സ് വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ വലിയ പ്രശ്നത്തിലൊക്കെ ആണെങ്കിൽ, എന്തെങ്കിലുമൊക്കെ പ്രശ്നം നിങ്ങളെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണെങ്കിൽ, തീർച്ചയായിട്ടും ഈ ഒരു പാട്ട് കേട്ട് കഴിയുമ്പോൾ 5 മിനിറ്റ് 5 സെക്കൻഡുള്ള ഈ ഒരു ട്രാക്ക് കേട്ട് കഴിയുമ്പോൾ അതിൽ കുറച്ച് പ്രശ്നങ്ങളെങ്കിലും, ഇപ്പോൾ 100 ഒരു 10 ഇല്ലാതായി പോകും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്രയും നല്ലൊരു പാട്ടാണ് നിങ്ങളുടെ കാതോരം എത്താനായിട്ട് പോകുന്നത്. നേറ്റിക്കണ്ണ എന്ന ചിത്രത്തിലെ പാട്ടാണ്. അതിനുശേഷം വളരെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പാട്ട് കൂടെ ഉണ്ട്. ഈ രണ്ട് പാട്ട് കേട്ട് കഴിയുമ്പോഴേക്കും നിങ്ങൾ വേറൊരു ലോകത്ത് എത്തും, അത് ഉറപ്പാണ്. അതുകൊണ്ട് കുറച്ച് വോളിയം കൂട്ടി വെച്ച് വളരെ ശ്രദ്ധയോടുകൂടി മൊബൈൽ ഫോണിലും നോക്കാതെ വേറെ കാര്യങ്ങളിലൊന്നും മുഴുകാതെ പാട്ട് മാത്രം കേട്ടങ്ങിരിക്കുക. ഈ 10 കഴിയുമ്പോഴേക്കും നിങ്ങൾ വല്ലാതെ അങ്ങ് പോസിറ്റീവാകും, പല പ്രശ്നങ്ങളും ഇങ്ങനെ അലിഞ്ഞില്ലാതാവും എന്നുള്ളത് എൻ്റെ ഗ്യാരണ്ടിയാണ് കേട്ടോ. പാട്ട് വരുന്നുണ്ട്, എൻജോയ് ചെയ്തോളൂ.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: സൈവം എന്ന ചിത്രത്തിൽ നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പ്രശ്നം, 100 പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നമെങ്കിലും ഒന്ന് മാറിയതുപോലെ ഫീൽ ചെയ്തില്ല. അതാണ് ഈ പാട്ടുകളുടെ പ്രത്യേകത കേട്ടോ. വല്ലാത്തൊരു തെറാപ്പിയാണ് ഈ ഒരു പാട്ടുകൾ നമുക്ക് നൽകുന്നത്. ഓക്കെ, പാലക്കാട്ടുകാരും പാലക്കാട്ടുകാരിലെ കർഷകരിലെയും കർഷകർക്കും ആശ്വാസം നൽകുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. മഴ കനഞ്ഞിട്ടുണ്ടായിരുന്നില്ല, മഴ കഴിഞ്ഞ കുറേ കാലമായിട്ട് പെയ്തിട്ടില്ല. 2 ദിവസം മുന്നെങ്ങനെ മഴ പെയ്യുന്നത് പോലെയൊക്കെ തോന്നിപ്പിച്ചുവെങ്കിലും, ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ നമ്മുടെ പാലക്കാട് പെയ്തെങ്കിലും, പക്ഷെ അങ്ങനെ കാര്യമായിട്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 1-ാം വിള നെൽകൃഷിക്കായിട്ട് മലമ്പുഴ ഡാം ഇന്ന് ഇടതുകര കനാലിലേക്ക് തുറക്കും. വലതുകര കനാൽ വഴി അടുത്ത ദിവസങ്ങളിലായി ജലസേചനം ആരംഭിക്കും. തിങ്കളാഴ്ച വൈകിട്ടോടെ മഴ ചെറുതായി പെയ്തെങ്കിലും പാടത്തേക്ക് ആവശ്യമായ വെള്ളം ലഭിച്ചില്ല. ഈ സാഹചര്യം കൂടി വിലയിരുത്തിയാണ് ഇന്ന് ഡാം തുറക്കുന്നത്. മഴ തീരെ ഇല്ലാതായതോടുകൂടി പലയിടത്തും പാടങ്ങൾ വിണ്ടുകീറുകയാണ്. കതിരണിഞ്ഞ പാടങ്ങൾ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. വെള്ളമില്ലാത്തതിനാൽ ഉള്ള നെൽക്കതിർ തന്നെ പതിരാവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മുതൽ 15 മുതൽ 20 ദിവസം വരെ ടേൺ അടിസ്ഥാനത്തിലാണ് ജലസേചനം. കല്ലേപ്പിള്ളി നെറുകക്കാട് കനാൽ പാലത്തിന്റെ നിർമ്മാണം നടത്തുന്നതിനാൽ കനാലിന്റെ പകുതി ശേഷിയിൽ മാത്രമേ ജലം തുറക്കുകയുള്ളൂ. ഉള്ള വെള്ളം പാഴാക്കാതെ ഉപയോഗിക്കണമെന്ന് ജലസേചന വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ വെള്ളമൊക്കെ, ഇപ്പോൾ കനാലിലൂടെ വരുന്ന വെള്ളം മാത്രമല്ല കേട്ടോ, നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന കിണറിലെയും ബോർവെല്ലിലെയും പൈപ്പിലെയും ഒക്കെ വെള്ളമൊക്കെ ഇപ്പോൾ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ, വളരെ പരിമിതമായിട്ടൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, പാഴാക്കാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാലം കൂടെ ഉപയോഗിക്കാം. കാരണം നമുക്കറിയാം ഇത്തവണ ഈ എല്ലിനോ പ്രതിഭാസം കാരണം മഴ കാര്യമായിട്ട് പെയ്തിട്ടില്ല. ചൂടാണെങ്കിൽ നല്ല ചൂടാണ്. ഇനിയിപ്പോൾ തുലാവർഷം മഴയെ നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. തുലാവർഷം നന്നായിട്ട് കനഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനി അങ്ങ് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഈ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ കൃഷി ഇല്ലാതാവും. കൃഷി ഇല്ലാതായി കഴിഞ്ഞാൽ സാധന സേവനങ്ങൾക്ക് വില കൂടും. നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ തന്നെ വലിയ പാടായിരിക്കും. പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് സർവൈവ് ചെയ്യാൻ വളരെ വളരെ പാടായിരിക്കും. അപ്പം മാക്സിമം വെള്ളമൊക്കെ പാഴാക്കാതെ ഉപയോഗിക്കുക. ഇപ്പോൾ പിന്നെ വെള്ളം ഉണ്ടല്ലോ, വേനൽക്കാലം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളം പാഴാക്കി ഉപയോഗിക്കരുത്. വെള്ളം വളരെ സേഫായിട്ട്, വളരെ സേഫായിട്ട് ഉപയോഗിക്കുക, സംരക്ഷിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനിയിപ്പോൾ വരുന്ന മഴ, എപ്പോഴെങ്കിലൊക്കെ മഴ പെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് കരുതി വയ്ക്കുക വെള്ളം എന്നാണ് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം, സപ്ലൈകോ 1-ാം വിള നെല്ല് സംഭരണ രജിസ്ട്രേഷൻ 30-ന് സമാപിക്കും. തീയതി ദീർഘിപ്പിക്കില്ല. ഇനിയും രജിസ്റ്റർ ചെയ്യാനുള്ള കർഷകർ 30-ന് മുമ്പ് നടപടികൾ പൂർത്തിയാക്കണമെന്ന് സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട്. ഇതുവരെ 25,000 കർഷകരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇനിയും 20,000 പേര് രജിസ്റ്റർ ചെയ്യാനുണ്ട്. ഈ സാഹചര്യത്തിലാണ് സപ്ലൈകോയുടെ അറിയിപ്പ്. അപ്പോൾ ഈ ഒരു നെല്ല് സംഭരണ രജിസ്ട്രേഷൻ ഇതുവരെയും ചെയ്യാത്ത കർഷകരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് ചെയ്യുക. ഈ മാസം 30-ന് അവസാനിപ്പിക്കും. തീയതി ദീർഘിപ്പിക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി കുറേ മെസ്സേജുകളുണ്ട്, മെസ്സേജുകളിലേക്ക് പോവാം. ധാരാളം മെസ്സേജ്, കുറേ മെസ്സേജ് വന്നിട്ടുണ്ട്, ഓരോന്നായിട്ട് വായിക്കാം. ആദ്യത്തെ മെസ്സേജ് സുലൈ ചേട്ടൻ്റെ മെസ്സേജാണ്. കൈവിട്ടു പോയേക്കാവുന്ന മനസ്സിനെ കയ്യെത്തിപ്പിടിക്കാനും കരുത്തുള്ളതാക്കാനും നാം കടന്നു വന്ന അനുഭവങ്ങളും നമ്മിലേക്ക് വന്ന മുറിവുകളും നമ്മുടെ സ്വപ്നങ്ങളും തന്നെ ധാരാളം. മനസ്സ് നമ്മുടേതാണ്, കൈവിട്ട് കളയരുത്. ശുഭദിനം നേരുന്നു, സുലൈ അയനിക്കോട്. അടുത്ത മെസ്സേജ് PV മുഹമ്മദ് ചേട്ടൻ്റെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. അകന്നു പോകുവാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകും, എന്നാൽ ചേർത്ത് പിടിക്കാൻ ഒരേ ഒരു കാരണം മതി, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം. ഇന്ന് ജന്മദിനം, വിവാഹവാർഷികം, മറ്റു വിശേഷങ്ങളെല്ലാം ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ശുഭദിനാശംസകൾ നേരുന്നു. PV മുഹമ്മദ് ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ശിവൻ ചേട്ടനാണ്. ശിവൻ ചേട്ടൻ നല്ല 2 രസമുള്ള പിക്ക് കൂടെ അയച്ചിട്ടുണ്ട്. നല്ലൊരു മോർണിംഗ് ബ്യൂട്ടി നമ്മളിലേക്ക് എത്തിക്കുന്ന 2 പിക്കാണ് അയച്ചിരിക്കുന്നത്. നമസ്കാരം സുനിൽ. രാവിലെ തന്നെ പ്രകൃതിയുടെ വർണ്ണനയുമായി എത്തിയത് നന്നായിരുന്നു, കേൾക്കാൻ സുഖം തോന്നി. പാലക്കാടിന്റെ നാട്ടുചന്തം കാണാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. സുനിൽ പറഞ്ഞ ആൽമരച്ചൂട്ടിലെ ആൾക്കാരുടെ സംസാരം, രാവിലെയുള്ള മഞ്ഞു വീഴ്ചയും ഇതുപോലെയുണ്ടോ സുനിൽ? ഒരുപാട് സ്നേഹത്തോടെ പുതുനഗരത്ത് നിന്നും ശിവൻചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശിവൻചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് അഹല്യ ടീം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന റസ്സു മോൾക്ക് എന്റെ സ്പെഷ്യൽ വിഷസ്. എഫ് എം കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ് എന്ന് പറഞ്ഞിട്ട് മണിമേഖല ഹരിദാസ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മണിമേഖല ചേച്ചിക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, മോനെ ഗുഡ് മോർണിംഗ്. പതിവ് പോലെ ഇന്നും വെളുപ്പിന് കുറച്ചുനേരം ആകാശം നോക്കിയിരുന്നു, ചെടികളോട് സംസാരിച്ചു, പക്ഷികളോട് നാളെയും കാണാമെന്ന് പറഞ്ഞു. മോനെയും ഓർത്തു, ഇതൊക്കെയാണ് എന്റെ ഇന്നത്തെ സന്തോഷം. നാളെ പ്രഭാതം കാണാൻ പറ്റുമോ എന്നറിയില്ലല്ലോ. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. പാട്ടുകൾ വല്ലാത്ത ഫീൽ തരുന്നു, ഏതോ ലോകത്തേക്ക് കൊണ്ടുപോകുന്നു. സ്നേഹത്തോടെ പ്രേമമ്മയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം മോനെന്റെ മെസ്സേജ് വായിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വായിച്ചിട്ടുണ്ടാവുക, ഞാൻ വൈൻഡ് അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വായിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കും കേട്ടോ, ഞാൻ അങ്ങനെ വായിക്കാതെ പോവില്ല. മാക്സിമം എല്ലാ മെസ്സേജും വായിക്കാറുണ്ട്. പിന്നെ മനുഷ്യന്മാരല്ലേ, അബദ്ധങ്ങളും തെറ്റുകളൊക്കെ സംഭവിക്കില്ലേ, അങ്ങനെ കരുതിയാൽ മതി. മനഃപൂർവ്വമാരുടെയും മെസ്സേജ് വായിക്കാതെ പോവില്ല. ഓക്കെ, പ്രേമമ്മയ്ക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് സുനിൽ. ചെറിയ കുളിരോടെ 4:30 ആകുമ്പോൾ ഉണർന്നു, എങ്കിലും 5 ആകുമ്പോഴാണ് അടുക്കള പോകിയത്. പിന്നെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ നല്ല മഴക്കാറ് കണ്ടു. അപ്പോൾ ശരീരം കുളിർന്ന പോലെ മനസ്സും കുളിർന്നു. ഇന്ന് മഴ കനക്കുമെന്നാണല്ലോ നിരീക്ഷകർ അറിയിച്ചത്. പക്ഷെ സമയം അല്പാൽപം കഴിയും തോറും ആകാശം നീല നിറം അണിഞ്ഞു വരുന്നുണ്ടായിരുന്നു. അതുകൂടി കണ്ടപ്പോൾ മനവും തനവും ഒരുപോലെ ചൂടാവുകയാണ് ഉണ്ടായത് മനവും തനവും ഒരുപോലെ ചൂടാവുകയാണ് ഉണ്ടായത്. എങ്കിലും 2 കാഴ്ചകളും കാണാൻ കൗതുകമുണ്ടായിരുന്നു. എവിടേക്കും ഒരു പ്രതീക്ഷ നമുക്ക് നൽകുന്നുണ്ട് പ്രകൃതി, മഴക്കാറെങ്കിലും തന്നിട്ട് അല്ലേ. അപ്പോൾ മഴ പെയ്യുമായിരിക്കും. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ലീല ടീച്ചറാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ലീല ടീച്ചർക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, നമസ്കാരം സുനിലൂട്ട. കാഴ്ചകൾ ആസ്വദിച്ച് വന്നാൽ യാത്രയുടെ മടുപ്പേ അറിയുകയില്ല. കാഴ്ചകൾ ചെറുതാണോ എന്നതല്ല, ആ കാഴ്ചകളുടെ സൗന്ദര്യമാണ് പ്രധാനം അല്ലേ. ഞാൻ രാവിലെ കണ്ടത് വെള്ള നിറമുള്ള സൂര്യനെയും ആ പ്രകാശം വരുന്ന ദിശയിൽ ഒരു ചിലന്തി മനോഹരമായി വല നെയ്യുന്നതും എന്റെ ആമ്പൽക്കുളത്തിലെ പൈപ്പിന്റെ കുറ്റിയിൽ നീരാട്ടിനും പറ്റിയാൽ പൊന്തി വരുന്ന മീനിനെ പിടിക്കാൻ ക്ഷമയോടെ ഇരിക്കുന്ന പൊന്മാനെയും പിന്നെ പൂച്ചയുടെ വരവ് കണ്ട് കൂട്ടുകാർക്ക് മുന്നറിയിപ്പ് നൽകുന്ന അണ്ണാറക്കണ്ണന്മാരും ഇന്നലെ രാത്രിയിൽ തുള്ളിയിട്ടുപോയ മഴയുടെ ബാക്കികൾ ഇലത്തുമ്പിൽ തിളങ്ങുന്നതുമൊക്കെയാണ് കണ്ടത്. ആഹ, എന്ത് മനോഹരമായ കാഴ്ചകൾ അല്ലേ. ചെറിയ കാഴ്ചകളുടെ വലിയ മനോഹാരിത. എല്ലാ കൂട്ടുകാർക്കും ശുഭദിനാശംസകൾ നേരുന്നു. അജിത ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അജിത ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഹൈ അഹല്യ, ഹൈ സുനിൽ. എം എസ് സുബലക്ഷ്മി മാമിന്റെ ജന്മദിനാശംസകളിൽ ഓസോൺ റേസ് കുറയ്ക്കാൻ അഹല്യ ക്യാമ്പസിൽ മരങ്ങൾ, പന ഇവ അതേപോലെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്, റോഡിന്റെ നടുവിലെത്ത് പോലും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇന്ന് കണ്ട പുലരിക്കാഴ്ച, വീടിന്റെ മുന്നിലുള്ള നാഗ്പൂർ ഓറഞ്ചിന്റെ പൂക്കൾ കൊഴിഞ്ഞു തറയിൽ കിടക്കുന്നു. പവിഴമുല്ലയുടെ മണം വഴിയിൽ ഇളം കാറ്റിൽ വീശുന്നുണ്ടായിരുന്നു. പ്രഭാത സവാരിക്കാരുടെ ടോർച്ച് മൊബൈൽ വെളിച്ചവും ഇരുട്ടിനെ കീറിമുറിച്ച് പായുന്നുണ്ടായിരുന്നു. ഇന്നത്തെ വിഷസ് അറിയിക്കേണ്ടത് CMS ബെസ്റ്റ് ഇൻസ്പെക്ടർ അവാർഡ് നേടിയ സതീന്ദ്രൻ കേണാമ്പുള്ളിക്കും ആൻഡ് ഹിസ് വൈഫ് അനിതയ്ക്കും, കൂടാതെ ഈയിടെ വിവാഹിതരായിട്ടുള്ള അവരുടെ മകൻ അഭിനവനും വൈഫ് നയനയ്ക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. കേശവദാസ് കൊല്ലങ്കോടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കേശവദാസ് കൊല്ലങ്കോടിനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് സുനിൽ. ഇന്ന് രാവിലെ കണ്ട അതിമനോഹരമായ കാഴ്ച, മുറ്റത്തെ മന്ദാരത്തിൽ നിറയെ മന്ദാരപ്പൂക്കൾ, മന്ദാരത്തിന്റെ ഇലയിൽ നിറയെ മുത്തുകൾ പോലെ മഴത്തുള്ളികൾ, വില്ലന്മാരായിട്ട് പച്ചത്തുള്ളന്മാർ ഇലകളെല്ലാം കാർന്നു തിന്നുന്നു. പിന്നെ ആമ്പൽ വിടരാനായി നിൽക്കുന്നു. ചുറ്റുപാടും നല്ല പച്ചപ്പ്. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ശുഭദിനാശംസകൾ എന്ന് പറഞ്ഞിട്ട് ശാന്തി സുമേഷ് അലപ്പുള്ളിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശാന്തി സുമേഷ് അലപ്പുള്ളിക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത മെസ്സേജിലേക്ക് പോവാം. രാവിലെ ഞാനും കണ്ടു മഞ്ഞു പെയ്യുന്ന പ്രകൃതി, കൂടെ സൂര്യൻ ഞാനുമുണ്ട് എന്ന് എത്തി നോക്കുന്ന സമയം 6:30 ആണ്. സുനിൽ പറഞ്ഞത് മുഴുവൻ കണ്ണു മൂടിക്കൊണ്ട് മനസ്സിനെ കാഴ്ചകളിലേക്ക് കൊണ്ടുപോയി. സൂപ്പർ, കൂടെ അമ്പലത്തിൽ നിന്ന് പാട്ട് കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ ആയേനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അമ്പലത്തിൽ പാട്ട് കേൾക്കാനായിട്ട് ഞാൻ വണ്ടി ഓടിച്ചു വരികയാണല്ലോ, അപ്പം അതുകൊണ്ട് അത് കേൾക്കാനായിട്ട് പറ്റിയില്ല. നല്ല നല്ല പാട്ടുകൾ, താങ്ക് യു സുനിൽ എന്ന് പറഞ്ഞിട്ട് ശാന്തി കൃഷ്ണയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, ശാന്തി ചേച്ചിക്കും ആശംസകൾ നേരുന്നു. അടുത്ത മെസ്സേജ്, ശുഭദിനം സുനിൽ. ടോപ്പിക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സുനിൽ ഇന്ന് പുറത്തേക്ക് പോയിട്ടില്ല, സോ സാധാരണ കാഴ്ചകൾ തന്നെയാണ്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. എല്ലാവർക്കും ഒരു കിടുക്കാച്ച ദിവസം ആവട്ടെ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് കവിത മോഹൻദാസ് ആണ്. മോഹിത ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി മെസ്സേജ് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഇല്ല, ആരും മെസ്സേജ് കഴിഞ്ഞെന്ന് തോന്നുന്നു, ആരും അയച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ മെസ്സേജ് അയച്ച എല്ലാവർക്കും, വിളിച്ച എല്ലാവർക്കും നന്ദിയും സ്നേഹമൊക്കെ അറിയിക്കുന്നു. ഇന്ന് സെപ്റ്റംബർ മാസം 16th സെപ്റ്റംബർ മിഡിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഈ വർഷം തീരാനായിട്ട്. 2026 എന്ന വർഷം കണ്ണടച്ച് തുറക്കം മുന്നേ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ വലിയ സന്തോഷങ്ങളൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കാതെ വലിയ വലിയ സന്തോഷങ്ങൾ വരട്ടെ, നമുക്ക് അടിപൊളിയാവാൻ അല്ലെങ്കിൽ സന്തോഷിക്കാൻ എന്ന് പറഞ്ഞിട്ടിരിക്കാതെ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ കാണുമ്പോൾ സന്തോഷിക്കുക. ഇപ്പോൾ മൊബൈൽ ഫോണിലെ റീൽസിലോ അല്ലെങ്കിൽ TVയിലോ കാണുമ്പോൾ വാവ്, എന്ത് മനോഹരമായ കാഴ്ചകൾ, എന്ത് എസ്തെറ്റിക് വ്യൂസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ആ എസ്തെറ്റിക് വ്യൂസൊക്കെ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണാറുണ്ട്, പക്ഷെ നമ്മളതൊന്നും ശ്രദ്ധിക്കാറില്ല, അതൊന്നും മൈൻഡ് ചെയ്യാറില്ല അല്ലേ, അതൊന്നും എൻജോയ് ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല കുറേ കാഴ്ചകൾ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ കാഴ്ചകൾ എന്ന് നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ വരാറുണ്ട്. അത് കണ്ണ് തുറന്ന് മനസ്സ് തുറന്ന് കാണുക, സന്തോഷിക്കുക, എൻജോയ് ചെയ്യുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അതൊക്കെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ ഉള്ളത് കേട്ടോ, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ തന്നെയാണ് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അഹല്യ FM 90.4 ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അഹല്യ വിഷസിൽ നിന്നും വിടവാകുന്നു ഞാൻ സുനൽ.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203. ഹൈബ്രൂൺ

0: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സെല്ലുലോയിഡ്.
1: ഹലോ ഹലോ ഹലോ മച്ചാമാരെ, കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ സെല്ലുലോയിഡിലേക്ക്. സെല്ലുലോയിഡുമായിട്ട് സിനിമാ വിശേഷം പങ്കുവയ്ക്കാൻ കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജെ ആയില്യ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിനിമയുണ്ടല്ലോ, ഈ അടുത്ത കണ്ടതിൽ വെച്ച് ഏറ്റവും ഏറ്റവും ഏറ്റവും അധികം എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്നാണ് കേട്ടോ. ഈ ഇത്രയും നല്ലൊരു ത്രില്ലർ ഈ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ദൃശ്യത്തിന് ശേഷം ഇനി ഏത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കൂടിയാണ് എനിക്ക് ഈ ഒരു സിനിമ. ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തിയേറ്ററിൽ എത്തുന്ന സമയത്തെ നമ്മൾ പ്രേക്ഷകർ വെറുമൊരു കാഴ്ചക്കാരായിട്ട് മാത്രം ഇരിക്കുന്നവരല്ലേ. കാരണം എന്താ, നമുക്കെല്ലാവർക്കും ഒരു പ്രവണത ഉണ്ടാവാറുണ്ട്, ഈ സിനിമയിൽ ട്വിസ്റ്റുകൾക്ക് മുൻപേ ആ കുറ്റവാളിയെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു ഡിറ്റക്റ്റീവ് മൈൻഡ് സെറ്റോട് കൂടിയിട്ടായിരിക്കും നമ്മളെല്ലാവരും ഈ ഒരു സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്നത്. അങ്ങനെ സകല ജാഗ്രതയോടും ഇരിക്കുന്ന പ്രേക്ഷകനെ പോലും അമ്പരപ്പിച്ചു കളയുന്ന മേക്കിംഗ് മികവുമായിട്ട് എത്തിയിരിക്കുകയാണ് ഷഹദ് സംവിധാനം ചെയ്ത പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാർ. ആരാണ് കുറ്റവാളി, എന്താണ് കുറ്റകൃത്യം, ഈ കാര്യങ്ങളൊക്കെ ആദ്യമേ തന്നെ പരസ്യമാക്കിക്കൊണ്ടാണ് ഈ ഒരു കഥ പുരോഗമിക്കുന്നത്. എന്നിട്ടും ഒട്ടും ചോർന്നു പോകാത്ത ആകാംക്ഷയാണ് ഒന്നാം പകുതി നമുക്ക് സമ്മാനിക്കുന്നത് കേട്ടോ. കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥയോട് പ്രേക്ഷകർക്ക് തോന്നുന്ന ഒരു വൈകാരിക അടുപ്പമാണ് ശരിക്കും സിനിമയുടെ ഈ ഒരു നെഞ്ചരിപ്പ് കൂട്ടുന്നത്. എന്നാൽ രണ്ടാം പകുതിയിലേക്ക് കടക്കുന്ന സമയത്ത് ചിത്രം മറ്റൊരു ലെവൽ ട്രാക്കിലേക്ക് മാറുന്നുണ്ട്. സസ്പെൻസും ബ്രില്യൻസും നിറഞ്ഞ സ്വീക്വൻസുകളിലൂടെ തികഞ്ഞൊരു എഡ്ജ് ഓഫ് ദി സീറ്റ് അനുഭവമാണ് ചിത്രം ശരിക്കും നമുക്ക് നൽകുന്നത്. മലയാള കുറ്റാന്വേഷണ സിനിമകളിൽ ദൃശ്യത്തിൽ ജോർജ് കുട്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടല്ലേ, ഇനി പ്രേക്ഷകർ ആ ഒരു ബെഞ്ച് മാർക്കിനോടൊപ്പം അല്ലെങ്കിൽ ആ ലാലേട്ടനോടൊപ്പം ചേർത്ത് വെക്കാൻ പോകുന്ന മറ്റൊരു കഥാപാത്രമായിരിക്കും പാർവതി തിരുവോത്തിന്റെ അലീന എന്ന ഈ ഒരു ചിത്രത്തിലെ ക്യാരക്ടർ. പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാരാണ് ഇന്നത്തെ സെല്ലുലോയിഡിലെ സിനിമാ വിശേഷം. തുടർന്ന് കേൾക്കാം ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടും.

പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി

0: celluloid.
1: Once again, welcome back to Celluloid. Celluloid ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഓൺ യുവർ അഹല്യ FM 90.4 with me, RJ അഹല്യ. അതെ, ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ നട്ടെല്ല് ഇതിന്റെ തിരക്കഥ തന്നെയാണ്. ബ്രില്യന്റ് ആയിട്ടുള്ള തിരക്കഥ, അതുപോലെ തന്നെ ഷഹദ് എന്ന ഈ ഒരു സംവിധായകന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ, പി എസ് സുബ്രഹ്മണ്യൻ, വിജീഷ് തോട്ടിങ്ങൽ എന്നിവർ ചേർന്നൊരുക്കിയ തിരക്കഥ തന്നെയാണ് ഈ ഒരു സിനിമയുടെ ശരിക്കുമുള്ള ഒരു ജീവൻ. പക്ക ഇൻവെസ്റ്റിഗേഷനൊപ്പം കഥാപാത്രങ്ങളുടെ വൈകാരിക തലങ്ങളെ കൃത്യമായിട്ട് ഇഴചേർത്തു എന്നതാണ് ഈ ഒരു രചനയുടെ ഫ്രഷ്നെസ്. അതായത്, പല ത്രില്ലർ സിനിമകളിലും ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ മെയിനിൽ നിൽക്കുന്ന, ലീഡിങ്ങിൽ നിൽക്കുന്ന ഒന്നോ രണ്ടോ കഥാപാത്രത്തിന്റെ ലൈഫ് സ്റ്റോറി മാത്രമായിരിക്കും പറഞ്ഞു പോകുന്നുണ്ടാവുക. അല്ലെങ്കിൽ പ്രത്യേകിച്ച് മറ്റുള്ള കഥാപാത്രങ്ങളുടെ ഒന്നും ആ വൈകാരികമായ തലങ്ങളിലേക്ക് കടന്നു പോവുകയും അവരുടെ ഒരു പേഴ്സണൽ സ്റ്റോറി, എല്ലാ ക്യാരക്ടറിന്റെയും ഒരു ഡെവലപ്മെന്റ് പല സിനിമകളിലും കാണിക്കാറില്ല. എന്നാൽ ഇതിലെ ഏതൊരു കഥാപാത്രത്തെ എടുത്തു നോക്കിയാലും, ഇപ്പൊ ഇതിൽ അവതരിപ്പിക്കുന്ന ഏതൊരു ക്യാരക്ടേഴ്സിനെ എടുത്തു നോക്കിയാലും അവർക്കെല്ലാവർക്കും ഒരു സ്റ്റോറീസ് ഉണ്ട്. ആ സ്റ്റോറീസിനൊക്കെ വളരെ വളരെ രസകരമായ രീതിയിൽ, അതായത് പ്രേക്ഷകരനെ കണക്ട് ചെയ്യുന്ന, ഇമോഷൻസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന അതേ രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് തന്നെയാണ് ഈ ഒരു തിരക്കഥയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പ്രകാശം പരക്കട്ടെ, അനുരാഗം എന്നീ ലൈറ്റ് ഹാർട്ട് ചിത്രങ്ങൾക്ക് ശേഷം ഷഹദ് മേക്കിങ്ങിൽ നടത്തിയ വൺ മേക്ക് ഓവർ തന്നെയാണ് ഈ ചിത്രം. ഇപ്പോൾ കഥാപാത്രങ്ങളുടെ ഇമോഷണൽ കണക്ട് ഒട്ടും ചോർന്നു പോകാതെ, എന്നാൽ ത്രില്ലർ മൂഡ് നിലനിർത്തിക്കൊണ്ട് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു സംവിധായകന് സാധിക്കുന്നുണ്ട്. ഈ ഒരു ഒറ്റ സിനിമയോടുകൂടി മലയാളത്തിലെ ഒന്നാം നിര സംവിധായകരുടെ പട്ടികയിലേക്കാണ് ഷഹദ് തന്റെ ഈ ഒരു പേര് ഉറപ്പിച്ചു വെക്കുന്നത്. സാങ്കേതികമായി സിനിമയെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് റോബി വർഗീസ് രാജന്റെ ഛായാഗ്രഹണമാണെങ്കിലും ചമൻ ചാക്കോയുടെ കൃത്യതയുള്ള എഡിറ്റിംഗ്, ചമൻ ചാക്കോ ഇല്ലാത്ത മലയാള സിനിമകൾ ഇപ്പൊ കുറവാണല്ലേ, യെസ്, വളരെ വൃത്തിക്കായി എഡിറ്റിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മുജീബ് മജീദിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ആ പശ്ചാത്തല സംഗീതം, ഇവയെല്ലാം വളരെ വളരെ കറക്റ്റാണ്. ഒന്നുപോലും ഒരു അളവിൽ കൂടിയിട്ടില്ല എന്നുള്ളതാണ്. നല്ല കൃത്യതയുള്ള സ്ക്രിപ്റ്റിംഗ് ആണ്, കൃത്യതയുള്ള മേക്കിംഗ് ആണെന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ വിജയത്തിന്റെ മറ്റൊരു രഹസ്യം. ചിൻ ചക ചക ചിൻ ചക ചക

0: celluloid.
1: ഇതിലൊരു കോമ്പറ്റീഷൻ ഉണ്ട്. അതെ, സെല്ലലോയിഡ് ആണ് പ്രിയ ശ്രോതാക്കൾ കേൾക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. പ്രഥമ ദൃഷ്ട കുറ്റക്കാർ ആ ഒരു സിനിമയെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഒരു കോമ്പറ്റീഷൻ, ആറ് തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ, വിജയരാഘവൻ വേഴ്സസ് പാർവതി തിരുവോത്. അതെ, പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ് മക്കളെ ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ മറ്റൊരു സക്സസ്. ഈ അഭിനേതാക്കളുടെ വൻ നിര തന്നെയുള്ള സിനിമയിൽ ഓരോ കഥാപാത്രങ്ങളും കഥാപശ്ചാത്തലത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുന്നു എന്നതാണ്. എങ്കിലും നമ്മൾ പറയുമല്ലോ ലീഡ് റോൾസ് എന്തായാലും ഉണ്ടാവും. എങ്കിലും ഈ ഒരു സിനിമയുടെ കാതൽ അല്ലെങ്കിൽ ഇതിലെ ലീഡ് റോൾസ് നോക്കുകയാണെങ്കിൽ വിജയരാഘവൻ വേഴ്സസ് പാർവതി തിരുവോത്, ഇവർ തമ്മിലൊരു ഒരു ഗിവ് ആൻഡ് ടേക്ക് അല്ലെങ്കിൽ ഒരു മാച്ച് തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു വിജയരാഘവൻ വേഴ്സസ് പാർവതി തിരുവോത്ത് എന്ന ഫേസ് ഓഫ് തന്നെയാണ് ഈ ഒരു സിനിമയുടെ വലിയൊരു ത്രില്ലിംഗ് ഫാക്ടർ. ക്രൈം ബ്രാഞ്ച് DYSP ഹാരിസ് മിരാനായി പകർന്നാടിയിരിക്കുകയാണ് വിജയരാഘവൻ. വിജയരാഘവന്റെ കരിയറിൽ എണ്ണപ്പെട്ട വേഷങ്ങളിൽ ഒന്ന് തന്നെയാണ് കേട്ടത്. വളരെ രസമുണ്ട് കുറേ നാളായി അദ്ദേഹത്തെ ഇത്തരം ഒരു വേഷത്തിൽ നമ്മൾ കണ്ടിട്ട്, അതിനൊരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടുന്നുള്ളതാണ്. വിജയരാഘവനിലെ നടന്ന മലയാള സിനിമ ഇനിയും കൃത്യമായിട്ട് അടയാളപ്പെടുത്താനുണ്ട് എന്നൊരു കാര്യം ഈ ഒരു സിനിമ നമ്മളെ ശരിക്കും ഓർമ്മിപ്പിക്കും എന്നതാണ്. മറുവശത്ത് അലീന എന്ന പോലീസുകാരിയായി പാർവതി തിരുവോത്ത് നൽകുന്നത് കട്ടയ്ക്ക് നിൽക്കുന്ന പ്രകടനമാണ്. ഈ പെരുമാറ്റത്തിലും സങ്കീർണമായ മാനസിക സംഘർഷങ്ങളിലും ഈ ജോർജ് കുട്ടിയെ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ലാലേട്ടന്റെ ജോർജ് കുട്ടി, ദൃശ്യത്തിലെ ജോർജ് കുട്ടി. അതെ, ആ ജോർജ് കുട്ടിയെ ഓർമ്മിപ്പിക്കുമെങ്കിലും പാർവതിയുടെ അലീന തികച്ചും വേറിട്ടൊരു മാസ്റ്റർ പീസ് തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ മാസ്റ്റർ പീസ് ഒരു കുറ്റവാളി തന്നെയാണ്. ഒപ്പം മാത്യു തോമസ് ഉണ്ട്, സിദ്ധാർത്ഥ് ഭരതൻ ഉണ്ട്, ഉണ്ണിമായ പ്രസാദ് ഉണ്ട്. ഇവരൊക്കെ വളരെ ഗംഭീരമായിട്ട് അവരുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. മാത്യുവിനൊക്കെ കുറെ നാളായി ഇത്തരം ഒരു ക്യാരക്ടറിൽ നമ്മൾ കണ്ടിട്ട. ഇവരുടെ പെർഫോമൻസും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇനി വിനയ് ഫോർട്ട്, എനിക്ക് തോന്നുന്നു ഈ വർഷം ഇറങ്ങിയ എല്ലാ ഹിറ്റ് മൂവിയിലും ഭാഗമാണ് വിനയ് ഫോർട്ട്. ഒരു ലക്കി ചാമായിട്ട് വിനയ് ഫോർട്ട് മലയാള സിനിമയിൽ മാറുന്നുണ്ടോ എന്നൊരു സംശയം തന്നെയുണ്ട്. വിനയ് ഫോർട്ട്, പാർത്ഥിപൻ, നിയാസ് ബക്കർ എന്നിവരും ഒരു അതിഥി താരത്തിന്റെ അപ്രതീക്ഷിത സാന്നിധ്യവും ഈ ഒരു ചിത്രത്തിന് വലിയൊരു ഊർജ്ജം നൽകുന്നുണ്ട്. ഒരു ക്യാമിയോ ഉണ്ട് ഇതിൽ. നമുക്ക് ആ സിനിമ കാണുന്ന സമയത്ത് ആ ക്യാമിയോ ആരാണ് എങ്ങനെയാണെന്നുള്ളത് അറിയാലേ, അതായിരിക്കും കുറച്ചും കൂടി രസകരമായിട്ടുണ്ടാവുക. വിനയ് ഫോർട്ട് എന്ന് പറയുമ്പോഴേ ഈ ഒരു സിനിമ ഇത്രയും ത്രില്ലറാണ്, അത്രയും എന്താ പറയുക വൈകാരികമായിട്ട് പോകുന്നുണ്ട്. ഒരു സീറ്റ് എഡ്ജിലേക്ക് പോകുന്ന സമയത്ത് ഒരു നർമ്മ നൽകാൻ വേണ്ടിയിട്ട് വിനയ് ഫോർട്ടിൻ്റെ ഈ ഒരു ക്യാരക്ടറിന് സാധിച്ചിരിക്കുന്നു. അതും എന്താ പറയുക, ഏച്ചു കെട്ടിയാൽ മുളച്ചു നിൽക്കും എന്നൊരു ഫീലല്ല കേട്ടോ. വളരെ ആപ്റ്റായിട്ട്, വളരെ കൃത്യമായിട്ട് അത് അത് രസമായിട്ടാണ് പോകുന്നത്. വളരെ രസകരമാണ് വിനയ് ഫോർട്ടിന്റെ ഈ ഒരു ക്യാരക്ടർ. സെല്ലലോയിഡാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. സിനിമാ വിശേഷവുമായി കൂടെയുണ്ട് ഞാൻ ആയില്ല. അപ്പൊ ബാക്കി വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു സെല്ലലൗഡ്. സെല്ലലൗഡുമായിട്ട് കൂടെയുള്ളത് ഞാൻ ഐലിയാണ് കേട്ടോ. അതെ, ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ, ഈ തിയേറ്റർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അവസാനമായിട്ടുണ്ടാവുന്ന ആ ഫീലിംഗ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ശരിക്കും ഈ സിനിമ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം, ആ സിനിമ കണ്ടതിന് ശേഷം നമുക്ക് വീണ്ടും വീണ്ടും ആ സിനിമയിലെ സീനുകളെ സൂക്ഷ്മമായിട്ട് അല്ലെങ്കിൽ ആ സിനിമയിൽ നമുക്ക് നൽകിയിട്ടുള്ള കുറേ വിവരങ്ങളെ വീണ്ടും വീണ്ടും വിശകലനം ചെയ്യാൻ അല്ലെങ്കിൽ ഡീകോഡ് ചെയ്യാനൊക്കെ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്നു. ആ ഒരു മൊമെന്റിലാണ് ശരിക്കും സിനിമ വിജയിക്കുന്നത് അല്ലെ. ഒട്ടും ബോറടിപ്പിക്കാതെ പ്രേക്ഷകരിലെ കുറ്റാന്വേഷണത്തിന് കൃത്യമായ മേച്ചിൽ പുറങ്ങൾ നൽകിയാണ് പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ എന്ന ഈ ഒരു സിനിമയും മുന്നേറുന്നത്. ചുരുക്കത്തിൽ, അടുത്ത കാലത്ത് മലയാളത്തിൽ ഇറങ്ങിയ ലക്ഷണമൊത്ത മികച്ചൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ. ടൈറ്റിൽ കാർഡ് മുതൽ എൻഡ് ക്രെഡിറ്റ്സ് വരെ ഒരൊറ്റ ഫ്രെയിം പോലും മിസ് ചെയ്യാതെ കണ്ടിരിക്കേണ്ട ഒരു കംപ്ലീറ്റ് ഇൻവെസ്റ്റിഗേഷൻ പാക്കേജ്. അപ്പോൾ ഇന്നത്തെ സെല്ലലൗഡിലെ സിനിമാ വിശേഷിയോടെ അവസാനിക്കുകയാണ്. ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം കേട്ടോ, ഒട്ടും മിസ് ചെയ്യരുത്. അതിഗംഭീര സിനിമ തന്നെയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു സിനിമ കാണുമെന്ന പ്രതീക്ഷയിൽ വീണ്ടും സിനിമാ വിശേഷവുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും till then it's me RJ Ailya signing off. keep on listening ahalya from 90.4 KTK to kodukoda.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
4: ഒരു ചോദ്യം ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിലെ വേസ്റ്റിന് വിലയുണ്ടോ? ഇതാണ് എന്റെ ചോദ്യം. ഇന്ന് വരെ നമ്മൾ എന്താ ചെയ്തത്? കിച്ചൺ ക്ലീൻ ചെയ്യുന്നു, റൂം ക്ലീൻ ചെയ്യുന്നു, പിന്നെ വേസ്റ്റ് എടുത്ത് പുറത്തേക്ക്. കഥ അവിടെ കഴിയുന്നു. പക്ഷെ ഇനി കഥ കുറച്ച് മാറിയേക്കും എന്നാണ് പറഞ്ഞു വരുന്നത്. കേരളത്തിൽ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന അജൈവ മാലിന്യം, നോട്ട് ദ പോയിന്റ്, വേറൊരു മാലിന്യമല്ല, അജൈവ മാലിന്യത്തിന്റെ കളക്ഷൻ സിസ്റ്റം തന്നെ മാറ്റാനുള്ള ആലോചന നടക്കുന്നുണ്ട്. റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന സാധനങ്ങൾ കൃത്യമായി തരം തിരിച്ച് നൽകിയാൽ അതിന് പ്രത്യേകമായി റിവാർഡ് നൽകുന്ന ഒരു പദ്ധതിയാണ് ആലോചനയിലുള്ളത്. അതായത് പ്ലാസ്റ്റിക് ബോട്ടിൽ കണ്ടാൽ ഇനി അയ്യോ വേസ്റ്റ് എന്നല്ല, ഇതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് റിവാർഡ് കിട്ടുമോ എന്നായിരിക്കണം നമ്മുടെയൊക്കെ ചിന്ത. പക്ഷേ വെയിറ്റ്, ഇതിന്റെ റിയൽ ഐഡിയ പണം കൊടുക്കുക മാത്രമല്ല, വീട്ടിൽ നിന്ന് തന്നെ വേസ്റ്റ് സെഗ്രഗേഷൻ ശീലമാക്കുക എന്നതാണ്. അപ്പോൾ ചോദ്യം, നമ്മൾ വീട്ടിൽ വേസ്റ്റ് എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? അതാണ് അടുത്ത കാര്യം. അതിലേക്കൊക്കെ നമുക്ക് പോകാം. ഇന്ന് നമുക്ക് വേസ്റ്റ് മാനേജ്മെന്റ്, വേസ്റ്റ് കളക്ഷനെ കുറിച്ചൊക്കെ സംസാരിക്കാം. കാലിഡോസ്കോപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. സ്റ്റേ ട്യൂൺഡ്.

വെളുവെളുങ്ങനെ വെയിൽ വീഴുമ്പോ മഴ തുളിക്കടി പൂങ്കാറ്റെ കുട പിടിക്കുവാൻ കുടമെടുത്തോണ്ടുവാ ചെപ്പും പൂപ്പ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നിങ്ങളുടെ വീട്ടിലെ ഡസ്റ്റ്ബിന്റെ അവസ്ഥ ചിലപ്പോൾ എയർപോർട്ട് ബാഗേജ് ബെൽറ്റ് പോലെയൊക്കെ ആയിരിക്കും അല്ലെ. എന്തൊക്കെയോ വരുന്നു, എന്തൊക്കെയോ പോകുന്നു. പക്ഷേ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഫ്യൂച്ചർ കുറച്ച് ഡിഫറെന്റ് ആണ്. റീസൈക്കിൾ ചെയ്യാൻ കഴിയുന്ന വേസ്റ്റിന് അതിന്റെ വാല്യൂ അനുസരിച്ച് ഒരു ചെറിയ പ്രതിഫലം, അതായത് ഒരു ചെറിയ റിവാർഡ് നൽകും. അതിലൂടെ വീടുകളിൽ ഈ വേസ്റ്റ് സെഗ്രഗേഷൻ, അതായത് മാലിന്യം തരം തിരിക്കൽ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. കാരണം ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ നമുക്ക് വേസ്റ്റ് ആണെങ്കിലും റീസൈക്ലിംഗ് ഇൻഡസ്ട്രിക്ക് അത് വീണ്ടും ഉപയോഗിക്കാവുന്ന ഒരു മെറ്റീരിയൽ അല്ലേ. പേപ്പർ, പ്ലാസ്റ്റിക്, മെറ്റൽ ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്താൽ പിന്നെ റീസൈക്ലിംഗ് പ്രോസസ്സ് തന്നെ കോംപ്ലിക്കേറ്റഡ് ആകും. അതുകൊണ്ട് വീട്ടിൽ ഒരു ചെറിയ റൂൾ വെക്കാം, എല്ലാം ഒരേ ബാഗിൽ നമ്മൾ ഇടില്ല. റീസൈക്കിളബിൾ ഐറ്റംസിന് റിവാർഡ് കൊടുക്കുമ്പോൾ റീസൈക്കിൾ ചെയ്യാൻ പോലും കഴിയാത്ത വേസ്റ്റിന്റെ കാര്യം എന്ത് ചെയ്യും എന്ന് ആലോചിക്കുന്ന ആളുകളിലേക്ക് എല്ലാ വേസ്റ്റിനും റിവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി അല്ല ഇത്. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പോലുള്ള സംസ്കരിക്കാൻ കഴിയാത്ത മാലിന്യങ്ങളുടെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി ആലോചനയിലുള്ളത്. അതായത് മെസ്സേജ് വളരെ സിമ്പിളാണ്, റീസൈക്കിൾ ചെയ്യാവുന്നത് റീസൈക്കിൾ ചെയ്യൂ, റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്തതിന്റെ ഉപയോഗം കുറച്ച് കൊണ്ടുവരൂ എന്നാണ് പറയുന്നത്. പ്ലാസ്റ്റിക് കവർ വാങ്ങിയിട്ട് വീട്ടിലെത്തിയ ശേഷം ഇത് എവിടെ കളയണം എന്ന് ആലോചിക്കുന്നതിനേക്കാൾ കടയിൽ നിൽക്കുമ്പോൾ തന്നെ ഇത് വേണോ, ആവശ്യമുണ്ടോ എന്ന് ആലോചിക്കുന്നതല്ലേ ബെറ്റർ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: വെൽക്കം ബാക്ക് ടു കാലിഡോസ്കോപ്പ്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ് ഒക്കെ ആയിട്ട് കൂടെ ഉള്ളത് ഞാൻ അഭിരാമിയാണ്. അപ്പൊ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഗോൾഡൻ റൂൾസും ഇനി അങ്ങോട്ട് വേസ്റ്റ് മാനേജ്മെന്റിൽ വരാൻ പോകുന്ന ചേഞ്ചസും ഒക്കെയാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. റിവാർഡൊക്കെ കൊടുക്കുന്നു എന്ന് കേട്ടു. അപ്പോൾ ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കുന്ന യൂസർ ഫീ എന്താകും എന്ന് കൂടെ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. അവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ മാറ്റിത്തരാം. റീസൈക്കിളബിൾ ആയിട്ടുള്ള വേസ്റ്റിന് റിവാർഡ് പരിഗണിക്കുന്നുണ്ടെങ്കിലും ഹരിതകർമ്മ സേനയുടെ യൂസർ ഫീ ഒന്നും നിർത്തുന്നില്ല. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും യൂസർ ഫീ കളക്ഷൻ തുടരും. പക്ഷേ അതിലും ഒരു മാറ്റം ആലോചനയിലുണ്ട്. വീടിന്റെ വലിപ്പം അനുസരിച്ചായിരിക്കും യൂസർ ഫീ നിശ്ചയിക്കുക എന്നാണ് ഇപ്പോൾ കറന്റ്ലി എടുത്തിട്ടുള്ള തീരുമാനത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചെറിയ വീടാണെങ്കിൽ കുറഞ്ഞ ഫീ ആയിരിക്കും, വലിയ വീടാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫീസ് ആയിരിക്കും. ആക്ച്വലി ഇത് കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും, വേസ്റ്റ് മാനേജ്മെന്റിലും ഇനി സെയിം ഫീ ഫോർ എവറിബഡി എന്ന രീതിയിൽ നിന്ന് കുറച്ചുകൂടെ സ്ട്രക്ചേർഡ് സിസ്റ്റത്തിലേക്ക് പോകാനുള്ള ശ്രമമാണ്. അതോടൊപ്പം യൂസർ ഫീ കളക്ഷൻ ഓഡിറ്റിന് വിധേയമാക്കാനും ആലോചനയുണ്ട്. പണം പിരിക്കുന്നതിലും ഉപയോഗിക്കുന്നതിലും ഒക്കെ ട്രാൻസ്പെറൻസി വേണ്ടേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു വരികയാണ്. അപ്പോൾ വീട്ടിലെ വേസ്റ്റ് മുതൽ ഫീ വരെയുള്ള കാര്യങ്ങൾ സിസ്റ്റമാക്കുകയാണ്. പക്ഷേ ഈ സിസ്റ്റം എങ്ങനെ സയന്റിഫിക്കലി വർക്ക് ചെയ്യണം, അതിനും ഒരു ടീം ഉണ്ടാകുന്നുണ്ട്. ഇനി ഇതെല്ലാം പേപ്പറിൽ പറഞ്ഞിട്ട് തീർക്കാനുള്ള പരിപാടിയല്ല. മാലിന്യ സംസ്കരണ പദ്ധതികളെക്കുറിച്ച് സമഗ്രമായി പഠിച്ചിട്ട് സയന്റിഫിക് ആയിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ തയ്യാറാക്കാൻ ഒരു ഉപസമിതിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ. അതിനർത്ഥം നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഹോംവർക്സ് നടക്കുകയാണ്. ഒടുവിൽ കാര്യം വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിലൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ കിടക്കുന്നു, നമുക്കത് കളയാനുള്ള സാധനമായിരുന്നു. പക്ഷേ അതിനെ സെഗ്രിഗേറ്റ് ചെയ്ത് കൃത്യമായി മറ്റൊരാൾക്കത് വീണ്ടും ഉപയോഗിക്കാനുള്ള റിസോഴ്സ് ആക്കി മാറ്റി കഴിയുമ്പോഴത്തേക്കും അതിനൊരു പ്രത്യേക റിവാർഡ് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഡസ്റ്റ്ബിന്നിലേക്ക് എന്തെങ്കിലും ഇടുന്നതിന് മുന്നേ ഒരു സെക്കൻഡ് പോസ്, ഇത് ശരിക്കും വേസ്റ്റ് ആണോ അതോ ഞാൻ ശരിയായി സോർട്ട് ചെയ്യാത്തൊരു റിസോഴ്സ് ആണോ എന്നൊക്കെ ആലോചിക്കണം. ആ ചോദ്യം ഓരോ വീട്ടിലും വന്നു കഴിഞ്ഞാൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ വലിയ മാറ്റം തുടങ്ങുന്നത് ഒരുപക്ഷെ അവിടെ നിന്നായിരിക്കും അല്ലെ. മാലിന്യം കുറയ്ക്കാം, വേർതിരിക്കാം, റീസൈക്കിൾ ചെയ്യാം, നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഒരു ക്ലീനർ കേരളയിലേക്കുള്ള യാത്ര നമുക്ക് ആരംഭിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കാലിഡോസ്കോപ്പിൽ അടുത്ത പാട്ടിലേക്ക് പോവാണ്. പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം. യു ആർ ഓൺ അഹല്യ FM 90.4, കൂടെ ഞാൻ അഭിരാമി.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മുടെ നാട്ടിലെ റോഡിലൂടെ ഒന്ന് യാത്ര ചെയ്താൽ റോഡാണോ കാണുന്നത്, അതോ പോസ്റ്റേഴ്സിന്റെ എക്സിബിഷൻ ആണോ എന്ന് ചില സമയത്ത് സംശയം തോന്നും. കാര്യമായിട്ട് പറയാണ് കേട്ടോ, ഇവിടെ പരിപാടി, അവിടെ ഉദ്ഘാടനം, ഇവിടെ ഓഫർ. അങ്ങനെ നമ്മുടെ മതിലുകൾക്കും ജംഗ്ഷനുകൾക്കും ഇലക്ട്രിക് പോസ്റ്റുകൾക്കും ഒക്കെ ഒരു ഫുൾ ടൈം സോഷ്യൽ മീഡിയ ലൈഫാണ്. പക്ഷേ ഇനി അതൊക്കെ മാറാൻ പോവാണ്. അല്ലെങ്കിൽ അനധികൃതമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്?

കാര്യങ്ങളാണെന്ന് ചോദിച്ചാൽ ഈ ബോർഡ്, ബാനർ, പോസ്റ്റർ, കൊടി തൂരണം ഇതൊക്കെ സ്ഥാപിക്കുന്നവർ, പൊതുസ്ഥലത്ത് അനധികൃതമായി സ്ഥാപിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഒട്ടിച്ചിട്ട് പോയി എന്ന പരിപാടിക്ക് ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട്. എന്താണ് ട്വിസ്റ്റ് എന്നറിയാൻ ആകാംക്ഷയുണ്ടെങ്കിൽ ആ ആകാംക്ഷ മുറുകെ പിടിച്ച് അവിടെ ഇരുന്നോ. രണ്ട് പാട്ടുകൾ വരുന്നുണ്ട്, പാട്ടുകൾക്ക് ശേഷം പറഞ്ഞു തരാം. ഇതൊക്കെ അല്ല ന്യൂസ്കോപ്പ്, കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഓരോ അനധികൃതമായിട്ടുള്ള ബോർഡിനും ബാനറിനും പൊതുസ്ഥലത്ത് അനധികൃതമായി ബോർഡ്, ബാനർ, പോസ്റ്റർ, കൊടി തോരണം ഒക്കെ സ്ഥാപിക്കുകയാണെങ്കിൽ 5,000 രൂപ വീതം പിഴ ഈടാക്കാനാണ് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് നിർദ്ദേശം കിട്ടിയിട്ടുള്ളത്. അപ്പോ ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ പോയപ്പോ ഇത് ആരെങ്കിലും കാണോ എന്നായിരുന്നു ചിന്ത അല്ലേ. ഇത് ആരെങ്കിലും കണ്ടാൽ ഫൈൻ കിട്ടുമോ എന്നും കൂടെ ചിന്തിക്കേണ്ടി വരും. പക്ഷെ ഈ 5,000 കേട്ട് ശരി ഫൈൻ കൊടുത്താൽ സ്റ്റോറി കഴിഞ്ഞില്ലേ, ഞാൻ ഫൈൻ കൊടുത്തോളാം എന്ന് കരുതണ്ട. കാരണം ഈ പിഴയ്ക്ക് പുറമെ ഈ ബോർഡും ബാനറും പോസ്റ്ററും കൊടിതോറിനും ഒക്കെ എവിടെയാണോ വെച്ചിട്ടുള്ളത് അവിടെ നിന്ന് നീക്കം ചെയ്യാനും സംസ്കരിക്കാനുള്ള ചെലവും ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് ഈടാക്കും എന്നാണ് പറയുന്നത്. അതായത് ഞാൻ ഒന്നൊരു ബാനർ കെട്ടിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് പറയുന്നത് അതിന്റെ റിമൂവൽ ബില്ലൂടെ ഉണ്ട് കേട്ടോ എന്നാണ്. സത്യത്തിൽ ഇതിന്റെ ലക്ഷ്യം ഫൈൻ അടുപ്പിക്കുക എന്നതിലുപരി ഒരു മെസ്സേജ് കൂടിയാണ്. പൊതുസ്ഥലം എന്ന് പറയുന്നത് ഫ്രീ അഡ്വർടൈസിംഗ് സ്പേസ് അല്ല എന്നാണ്. പക്ഷെ ഈ കാര്യത്തില് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു പോയിന്റ് കൂടിയുണ്ട്. ആ ഇൻട്രസ്റ്റിംഗ് പോയിന്റിലേക്ക് നമുക്ക് വരാം. അതിനു മുന്നേ കാലിഡോസ്കോപ്പിൽ പാട്ടിന്റെ സമയമാണ്. ഇത് അഹലിയ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അപ്പോൾ അനധികൃതമായിട്ടുള്ള ബോർഡുകളുടെയും ബാനറുകളുടെയും കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അനധികൃതമായിട്ട് പൊതുസ്ഥലത്ത് കൊടിതോരണങ്ങൾ, ബോർഡ്, ബാനർ, പോസ്റ്റർ ഇതൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞാൽ 5000 രൂപ പിഴ. അതിൻ്റെ റിമൂവ് ചെയ്ത് അത് സംസ്കരിക്കാനുള്ള ബില്ലും കൂടെ ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് സ്വീകരിക്കും. അതായത് വാങ്ങിച്ചെടുക്കും, സ്വീകരിക്കുന്നല്ല, അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കും. ഇനി ഈ അനധികൃത ബോർഡുകളും ബാനറുകളും കണ്ടിട്ട് നടപടി എടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അതൊരു സേഫ് ഗെയിം അല്ല. നീക്കം ചെയ്യുന്നതിലും പിഴ ഈടാക്കുന്നതിലും എന്തെങ്കിലും വീഴ്ച വരുത്തി കഴിഞ്ഞാൽ ഈ തുക തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരിൽ നിന്ന് വ്യക്തിപരമായി ഈടാക്കും എന്നാണ് വേറൊരു നിർദ്ദേശം. അതായത് ഓ ഞങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ചു കഴിഞ്ഞാൽ കണ്ണടയുടെ ബില്ലല്ല ഫൈനിന്റെ റെസ്പോൺസിബിലിറ്റി വരും എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ഇതിലൂടെ ഒരു കാര്യം വളരെ ക്ലിയർ ആണ്, പൊതുസ്ഥലത്ത് അനധികൃതമായിട്ട് എന്തെങ്കിലും സ്ഥാപിക്കുന്നവർക്ക് അത് തടയേണ്ട സംവിധാനത്തിനും ഒരേപോലെ അക്കൗണ്ടബിലിറ്റി വേണം. കാരണം റോഡരികിലെ ഒരു ബാനർ ഒരു ദിവസത്തേക്ക് ഹാംലെസ് ആയി തോന്നാം, പക്ഷേ അങ്ങനെ 1, 2, 3, 10, 100 ആയി കഴിഞ്ഞാൽ നമ്മുടെ പബ്ലിക് സ്പേസ് തന്നെ മൊത്തം ക്ലട്ടറാകും. ആക്ച്വലി ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ ചോദ്യം ചോദിക്കണം, എന്തുകൊണ്ടാണ് പബ്ലിക് സ്പേസ് കണ്ടാൽ അതിൽ എന്തെങ്കിലും കെട്ടിവെക്കണം എന്ന് നമുക്ക് തോന്നുന്നത്. ഒരു പരിപാടി ഉണ്ടെങ്കിൽ പോസ്റ്റർ വേണം, ഒരു ഉദ്ഘാടനം ഉണ്ടെങ്കിൽ ബാനർ വേണം, ഒരു ആഘോഷം ഉണ്ടെങ്കിൽ കൊടിതോരണം വേണം. പക്ഷേ പരിപാടി കഴിഞ്ഞാലോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, പോസ്റ്റർ അവിടെ തന്നെ ഉണ്ടാകും, ബാനർ അവിടെ തന്നെ ഉണ്ടാകും. കഴിഞ്ഞ ഓണത്തിന്റെ പരിപാടികളുടെ പോസ്റ്റർ വരെ നമ്മൾ പുറത്തിറങ്ങി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും, കൊടിതോരണം അവിടെ തന്നെ ഉണ്ടാകും. അങ്ങനെ ഇവന്റ് കഴിഞ്ഞാലും അഡ്വർടൈസ്മെന്റിന് റിട്ടയർമെന്റ് ഇല്ല, ഈ പോസ്റ്ററുകൾക്കും ബാനറുകൾക്കും ഒന്നും റിട്ടയർമെന്റ് ഇല്ല. ഇനിയിപ്പോ ഈ 5000 രൂപ പിഴയും റിമൂവൽ കോസ്റ്റൊക്കെ വരുന്നതോടുകൂടി ഇങ്ങനെയുള്ള അനധികൃത പ്രചാരണങ്ങൾക്ക് ഒരു ബ്രേക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷ. നമ്മുടെ പൊതുസ്ഥലങ്ങൾ പബ്ലിസിറ്റി സ്പേസ് അല്ലല്ലോ, പബ്ലിക് സ്പേസ് അല്ലേ, അത് വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ഗവൺമെന്റിന്റെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല, നമ്മുടെയും കൂടിയാണ്. അപ്പൊ അടുത്ത തവണ റോഡരികിൽ ഒരു പോസ്റ്റർ കാണുമ്പോൾ ഒന്ന് നോക്കിക്കോ, പരസ്യം എന്താണെന്ന് മാത്രമല്ല അതിന് പെർമിഷൻ ഉണ്ടോ എന്ന് കൂടെ നോക്കിക്കോ. അപ്പോ ഇന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു, മാലിന്യ സംസ്കരണത്തിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ച്, മാലിന്യം തരംതിരിച്ച് അജൈവ മാലിന്യത്തിന് പ്രത്യേകമായിട്ടുള്ള റിവാർഡുകൾ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ആലോചനയിലാണ് എന്നാണ് പറഞ്ഞു വന്നത്. അപ്പോ ഇന്നത്തെ കാലിഡോസ്കോപ്പ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും സമയം അവസാനിക്കാറായിട്ടുണ്ട്. നമുക്ക് വീണ്ടും നെക്സ്റ്റ് എപ്പിസോഡിൽ കേട്ടുമുട്ടാം. Till then, it's me, Abhirami, signing off. Bye-bye.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ.
0: ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
0: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: ഹരിത ഭൂമി. ഹരിത ഭൂമി, കർഷകരുടെ ഹൃദയതാളം.
5: അവക്കാഡോ അഥവാ വെണ്ണപ്പഴത്തിന്റെ ചരിത്രം, വിവിധ ഇനങ്ങള്, അത്ഭുതപ്പെടുത്തുന്ന ആരോഗ്യ ഗുണങ്ങള്, ഇതേക്കുറിച്ചൊക്കെയായിരുന്നു ഹരിതഭൂമിയുടെ കഴിഞ്ഞ അധ്യായത്തിലൂടെ നമ്മൾ സംസാരിച്ചത്. നമസ്കാരം. അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് സ്വാഗതം. കൂടെയുണ്ട് ഞാൻ സുനിൽ. അവക്കാഡോ പഴത്തെക്കുറിച്ച് നമ്മൾ ഇന്നലത്തെ അധ്യായത്തിലൂടെ കാര്യമായിട്ട് അറിഞ്ഞു അല്ലേ? അതിന്റെ അവസാനം ഞാൻ പറഞ്ഞിരുന്നു ഇനിയും ഏറെ കാര്യങ്ങള് അവക്കാഡോയെക്കുറിച്ച്, വെണ്ണപ്പഴത്തെക്കുറിച്ച് പറയാനുണ്ട്. അതെല്ലാം അടുത്ത ദിവസം പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇന്ന് അതിന്റെ തുടർച്ചയാണ്. അവക്കാഡോ തൈകൾ എങ്ങനെ തിരഞ്ഞെടുക്കണം, നട്ടുപരിപാലിക്കേണ്ടത് എങ്ങനെയാണ്, രോഗകീടങ്ങളെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാണ്, ശരിയായ രീതിയിൽ വിളവെടുക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കൃഷി പാഠങ്ങളാണ് ഇന്നത്തെ ഹരിതഭൂമിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീട്ടുവളപ്പിലും തോട്ടങ്ങളിലും ഒരുപോലെ വളർത്താൻ കഴിയുന്ന അവക്കാഡോയുടെ കൃഷിവിശേഷങ്ങളിലേക്ക് കടക്കാം. ഈ അവക്കാഡോ കൃഷി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഏതൊരു കർഷകനും ആദ്യം ശ്രദ്ധിക്കേണ്ടത് മണ്ണിന്റെയും അന്തരീക്ഷത്തിന്റെയും സവിശേഷതകളാണ്. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന, കാറ്റിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്ന സ്ഥലങ്ങളാണ് അവക്കാഡോ മരങ്ങൾക്ക് ഏറ്റവും അനുയോജ്യം. മണ്ണിലെ വെള്ളക്കെട്ടാണ് അവക്കാഡോയുടെ ഏറ്റവും വലിയ ശത്രു. അതിനാൽ നല്ല ജൈവാംശമുള്ളതും ദ്രുതഗതിയിൽ വെള്ളം വാർന്നു പോകുന്നതുമായ മണ്ണായിരിക്കണം കൃഷിക്കായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. മണല് കലർന്ന എക്കൽ മണ്ണോ ചെമ്മണ്ണോ ഇതിന് വളരെ നല്ലതാണ്. മണ്ണിന്റെ അസിഡിറ്റി അഥവാ pH മൂല്യം 5.5 6.5 ഇടയിലായിരിക്കുന്നതാണ് ചെടിയുടെ വേരുകളുടെ നല്ല വളർച്ചയ്ക്ക് ഉത്തമം. കളിമൺ സ്വഭാവം കൂടുതലുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുമ്പോൾ തടങ്ങൾ ഉയർത്തി നിർമ്മിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധ നൽകണം. ഇനി തൈകൾ തിരഞ്ഞെടുക്കലും നടുമ്പോഴുള്ള ശ്രദ്ധയും എങ്ങനെയാണെന്ന് പറയാം മനോഹരമായ പാട്ടിനുശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അവക്കാഡോയുടെ തൈകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അവക്കാഡോ വിത്തുപാകി മുളപ്പിച്ചും ഗ്രാഫ്റ്റിംഗ് ബഡ്ഡിംഗ് വഴിയും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാം. എന്നാൽ വിത്തുപാകി മുളപ്പിക്കുന്ന തൈകൾ നട്ടുകഴിഞ്ഞാൽ കായ്ക്കാൻ 7 മുതൽ 10 വർഷം വരെ കാലതാമസം എടുക്കും. മാത്രമല്ല മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ പൂർണ്ണമായിട്ട് ലഭിക്കണമെന്നുമില്ല. അതിനാൽ അംഗീകൃത നഴ്സറികളിൽ നിന്ന് വാങ്ങുന്ന ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ നടാനായിട്ട് തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഗ്രാഫ്റ്റ് തൈകൾ നട്ടുകഴിഞ്ഞാൽ 3 മുതൽ 4 വർഷത്തിനുള്ളിൽ തന്നെ മരം കായ്ച്ചു തുടങ്ങുകയും ചെയ്യും. കൂടാതെ മരത്തിന്റെ ഉയരം നിയന്ത്രിതമായി നിർത്താനും ഇത് സഹായിക്കും. തൈകൾ നടാനായിട്ട് 1 മീറ്റർ നീളവും വീതിയും ആഴവുമുള്ള കുഴികൾ എടുക്കണം. കുഴിയിലെ മേൽമണ്ണിൽ നന്നായി ഉണങ്ങിയ ചാണകപ്പൊടിയും കമ്പോസ്റ്റോ അല്പം വേപ്പും പിണ്ണാക്കും ചേർത്ത് നിറച്ച ശേഷമാണ് തൈകൾ നടേണ്ടത്. തൈ നട്ട ശേഷം വേരുകൾക്ക് ഇളക്കം തട്ടാത്ത വിധം മണ്ണ് അമർത്തിക്കൊടുക്കണം. കേട്ടുകൊണ്ടിരിക്കുന്നത് അവക്കാഡോ കൃഷിയെക്കുറിച്ചാണ്. ഇനിയും ഏറെ കാര്യങ്ങളുണ്ട്, അതിലേക്കെല്ലാം വരാം മനോഹരമായ പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ഈ അവക്കാഡോ എന്ന് പറയുന്നത് വലിയ ശാഖകളോടെ പടർന്നു വളരുന്ന ഒരു വൃക്ഷമായതുകൊണ്ട് തൈകൾ തമ്മിൽ കൃത്യമായ അകലം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. സാധാരണയായിട്ട് 6 മുതൽ 8 മീറ്റർ വരെ, അതായത് ഏകദേശം 20 മുതൽ 25 അടി വരെ അകലത്തിൽ വേണം തൈകൾ നടാനായിട്ട്. നടീൽ ഏറ്റവും അനുയോജ്യമായ സമയം കാലവർഷത്തിന്റെ തുടക്കമാണ്. അതായത് ജൂൺ ജൂലൈ മാസങ്ങളിൽ നടുന്നത് തൈകൾ എളുപ്പത്തിൽ വേരുപിടിക്കാനായിട്ട് സഹായിക്കും. തുടക്കത്തിൽ ശക്തമായ വെയിലിൽ നിന്ന് തൈകളെ സംരക്ഷിക്കാനായിട്ട് തണൽ നൽകേണ്ടതുണ്ട്. ആദ്യത്തെ 2 വർഷങ്ങളിൽ വേനൽക്കാലത്ത് കൃത്യമായ നന നൽകണം. എന്നാൽ തടത്തിൽ വെള്ളം കെട്ടി നിൽക്കാനായിട്ട് ഒരു കാരണവശാലും അനുവദിക്കരുത്. തടത്തിന് ചുറ്റും കരിയിലകളോ പുല്ലോ ഉപയോഗിച്ച് പുതയിടുന്നത് മണ്ണിന്റെ ഈർപ്പം നിലനിർത്താനായിട്ട് സഹായിക്കും. അവക്കാഡോ കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി പ്രൂണിംഗ് അതുപോലെ തന്നെ വളപ്രയോഗം എങ്ങനെയാണെന്ന് പറയാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രൈ.

ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. അവക്കാഡോ മരങ്ങളുടെ നല്ല വളർച്ചയ്ക്കും സമൃദ്ധമായ കായ്പിടുത്തത്തിനും കൃത്യമായ വളപ്രയോഗം ആവശ്യമാണ്. രാസവളങ്ങളെക്കാൾ ജൈവ വളങ്ങൾ നൽകുന്നതാണ് പഴത്തിന്റെ ഗുണനിലവാരം കൂട്ടാനായിട്ട് നല്ലത്. വർഷത്തിൽ 2 തവണ, മഴക്കാലത്തിന് മുമ്പും അതായത് ഒരു മെയ് ജൂൺ മാസങ്ങളിലും മഴക്കാലത്തിന് ശേഷവും അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും മരങ്ങൾക്ക് വളം നൽകണം. ചാണകപ്പൊടി, ആട്ടിൻകാഷ്ടം, വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി എന്നിവ തടത്തിൽ ഇട്ടുകൊടുക്കുന്നത് ചെടിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് സഹായിക്കും. മരത്തിന് നല്ല ആകൃതി നൽകാനും കൂടുതൽ സൂര്യപ്രകാശം ഉള്ളിലേക്ക് കടക്കാനും പ്രൂണിംഗ് അഥവാ കമ്പുകോതൽ ഉത്തമമാണ്. വശങ്ങളിലേക്ക് പോകുന്ന ആവശ്യമില്ലാത്ത ചില്ലകളും ഉണങ്ങിയ കൊമ്പുകളും നീക്കം ചെയ്യുന്നത് വഴി രോഗബാധകളെ തടയാനും ഉൽപാദനം കൂട്ടാനും സാധിക്കും. ഇനി രോഗബാധകളും അതുപോലെ തന്നെ പ്രതിരോധ മാർഗങ്ങളും അറിയാം. നല്ല

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: അവക്കാഡോ കൃഷിയിൽ കർഷകർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണിയാണ് വേര് ചീയൽ, റൂട്ട് റോട്ട്. അതുപോലെ ഫൈറ്റോപ്ലോറ എന്ന ഫംഗസ് മൂലമാണ് ഈ ഒരു രോഗം ഉണ്ടാകുന്നത്. മണ്ണിൽ അമിതമായ വെള്ളക്കെട്ട് ഉണ്ടാകുമ്പോഴാണ് ഇത് വ്യാപിക്കുന്നത്. ഈ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഇലകൾ മഞ്ഞ നിറമായി കൊഴിയുകയും കൊമ്പുകൾ ഉണങ്ങുകയും ചെയ്യും. ഇത് തടയാനായിട്ട് തടങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കുകയാണ് പ്രധാനം. തുടക്കത്തിലെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ബോഡോ മിശ്രിതമോ കോപ്പർ ഓക്സി ക്ലോറൈഡോ തടത്തിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ആന്താക്നോസ് ആണ് മറ്റൊരു ഫംഗസ് രോഗം. ഇത് പഴങ്ങളുടെ പുറംതൊലിയിൽ കറുത്ത പാടുകൾ ഉണ്ടാക്കുകയും പഴം ചീഞ്ഞു പോകാനായിട്ട് കാരണമാവുകയും ചെയ്യുന്നു. കൃത്യമായ കമ്പുകോതലും തോട്ടത്തിലെ ശുചിത്വവും വഴി ഇത്തരം ഫംഗസ് രോഗങ്ങളെ ഒരു പരിധിവരെ പ്രതിരോധിക്കാനായിട്ട് സഹായിക്കും. ഇനി കീടബാധകളെക്കുറിച്ചും ജൈവ നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ചും പറയാം നല്ലൊരു പാട്ടിനുശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: അവക്കാഡോ ചെടികളെ പ്രധാനമായിട്ടും ആക്രമിക്കുന്ന കീടങ്ങളാണ് തപ്പു കീടങ്ങൾ, ഇലതീനി പുഴുക്കൾ, മീലി ബഗുകൾ, സ്കെയിൽ പ്രാണികൾ എന്നിവ. ഇവ ചെടിയുടെ ഇലകളിൽ നിന്നും തളിരുകളിൽ നിന്നും നീരൂറ്റി കുടിച്ച് ചെടിയെ ബലഹീനമാക്കുന്നു. തളിരിലകളെ തിന്ന് നശിപ്പിക്കുന്ന പുഴുക്കളെ കൈകൊണ്ട് പെറുക്കി മാറ്റി നശിപ്പിക്കാവുന്നതാണ്. മീലി ബഗുകളുടെയും പ്രാണികളുടെയും ശല്യം കുറയ്ക്കാനായിട്ട് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം അല്ലെങ്കിൽ സോപ്പ് ലായനി തളിച്ചു കൊടുക്കുന്നത് മികച്ചൊരു ജൈവ നിയന്ത്രണ മാർഗമാണ്. തോട്ടത്തിൽ മിത്ര പ്രാണികളെ വളർത്തുന്നതും കൃത്യമായ ഇടവേളകളിൽ ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുന്നതും കീടങ്ങളുടെ ആക്രമണം ഒരു പരിധിവരെ നിയന്ത്രിച്ചു നിർത്താനായിട്ട് സഹായിക്കും. രാസകീടനാശിനികൾ പരമാവധി ഒഴിവാക്കുന്നത് പഴങ്ങളുടെ ജൈവ ഗുണം നിലനിർത്തുകയും ചെയ്യും. ഇനി പൂവിടലും സവിശേഷമായിട്ടുള്ള പരാഗണവും, അതിനെക്കുറിച്ച് പറയാം നല്ലൊരു പാഠത്തിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. അവക്കാഡോയുടെ പൂവിടൽ പ്രക്രിയ സസ്യലോകത്തിലെ ഏറ്റവും കൗതുകകരമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ സാധാരണയായിട്ട് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിലാണ് അവക്കാഡോ മരങ്ങൾ പൂവിടുന്നത്. അവക്കാഡോ പൂക്കളിൽ ആൺപെൺ അവയവങ്ങൾ ഉണ്ട് എങ്കിലും അവ വ്യത്യസ്ത സമയങ്ങളിലാണ് വിരിയുന്നത്. ഈ സവിശേഷതയെ ഡൈക്കോഗാമി എന്നാണ് വിളിക്കുന്നത്. ടൈപ്പ് എ, ടൈപ്പ് ബി എന്നിങ്ങനെ രണ്ട് വിഭാഗത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന മരങ്ങൾ ലഭ്യമാണ്. അതിനാൽ മികച്ച കായ്പിടുത്തം ലഭിക്കുന്നതിനായിട്ട് തോട്ടത്തിൽ ടൈപ്പ് എ, ടൈപ്പ് ബി മരങ്ങൾ അടുത്തടുത്ത് നട്ടുപിടിപ്പിക്കുന്നത് ക്രോസ് പോളിനേഷൻ അഥവാ പരപരാഗണം നടക്കാനായിട്ട് സഹായിക്കും. തേനീച്ചകളെ ആകർഷിക്കുന്നതിനായിട്ട് തോട്ടത്തിൽ മറ്റ് പൂച്ചെടികൾ വളർത്തുന്നതും പരാഗണം കൂട്ടാൻ നല്ലതാണ്. ഇനി ഇതിന്റെ വിളവെടുപ്പിനെ കുറിച്ചറിയാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഒരിക്കൽ കൂടി സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. ഇനി വിളവെടുപ്പിനെ കുറിച്ച് അറിയാം. അവക്കാഡോയുടെ വിളവെടുപ്പ് എങ്ങനെയാണെന്ന് പറയാം. പൂവിട്ട് ഏകദേശം 5 മുതൽ 8 മാസത്തിനുള്ളിൽ, അതായത് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ അവക്കാഡോ പഴങ്ങൾ വിളവെടുപ്പിന് പാകമാകുന്നു. പഴങ്ങളുടെ പച്ചനിറം മാറി നേരിയ തിളക്കം കുറയുന്നതും കാമ്പിന് കട്ടികൂടുന്നതുമാണ് വിളവെടുപ്പിന്റെ പ്രധാന ലക്ഷണം. ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവക്കാഡോ പഴങ്ങൾ മരത്തിൽ വെച്ച് ഒരിക്കലും പഴുക്കുകയില്ല എന്നതാണ്. വിളവെടുത്ത് കഴിഞ്ഞ് മുറിയിലെ സാധാരണ ഊഷ്മാവിൽ ഒരു 5 മുതൽ 8 ദിവസം വരെ വെക്കുമ്പോൾ മാത്രമാണ് ഇവ വെണ്ണ പോലെ പഴുത്ത് പാകമാകുന്നത്. വിളവെടുക്കുമ്പോൾ എപ്പോഴും ഞെട്ടോടുകൂടി വേണം പഴങ്ങളൊക്കെ പറിച്ചെടുക്കാനായിട്ട്. കേടുപാടുകൾ വരാതെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ വിളവെടുത്ത പഴങ്ങൾ ദീർഘദൂരം വിപണിയിൽ എത്തിക്കാനായിട്ട് സാധിക്കും. ശരിയായ രീതിയിൽ നട്ടുപരിപാലിച്ചു കഴിഞ്ഞാൽ ഒരു മരത്തിൽ നിന്ന് 10 പതിറ്റാണ്ടുകളോളം മികച്ച വിളവും നല്ല വരുമാനവും ലഭിക്കും. അവക്കാഡോ കൃഷിയെക്കുറിച്ചും അതിന്റെ ശാസ്ത്രീയ പരിചരണത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. വീട്ടുവളപ്പിൽ ഒരല്പം സ്ഥലമുണ്ടെങ്കിൽ പോഷക സമൃദ്ധമായിട്ടുള്ള ഈ ഒരു വെണ്ണപ്പഴത്തിന്റെ ഒരു തൈ നടാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവക്കാഡോയെ കുറിച്ച് പറഞ്ഞ ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക FM 90.4.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ് അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദേ 12 മണി കഴിഞ്ഞിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. ശരിക്കും പറഞ്ഞാലേ നമ്മളുടെ ലൈഫിൽ ചില പാട്ടുകൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വല്ലാത്തൊരു ഇഷ്ടമൊക്കെ നമുക്ക് തോന്നും അല്ലേ? അങ്ങനെ പ്രത്യേകിച്ച് സമയമോ പ്രത്യേകിച്ച് അങ്ങനെ ഒരു സിറ്റുവേഷനൊന്നും വേണമെന്നില്ല. ചില പാട്ടുകളോട് നമുക്ക് വല്ലാണ്ടൊരു ഇഷ്ടം ചില കാരണങ്ങൾ കൊണ്ടോ ചില വ്യക്തികൾ കൊണ്ടോ ചില സംഭവങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ആൻഡ് അങ്ങനെ ഇങ്ങനെ 2-3 ദിവസമായിട്ട് എൻ്റെ വായിൽ ഈ പാട്ട് ഇങ്ങനെ തത്തിക്കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അങ്ങനെ പ്രത്യേകിച്ച് റീസണൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഇങ്ങനെ മനസ്സിൽ ഏതെങ്കിലും ഒരു പാട്ട് ഒരു കാരണമില്ലാതെ അങ്ങ് കയറിക്കൂടും എന്നുള്ളത് തന്നെയാണ്. അപ്പൊ എന്തായാലും ഇന്ന് ഞാൻ അങ്ങനെ ഒരു പാട്ടിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് 12 മണി തൊട്ട് 2 മണി വരെ എന്നുള്ള സമയം ശരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് പ്ലേ ചെയ്യാനാണ്. അതിൽ ആദ്യത്തെ പാട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് കേൾക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ 12 മണി മുതൽ 2 മണി വരെ നമ്മൾ കൃത്യമായിട്ട് വെച്ചു തന്നിരിക്കും. പക്ഷെ വെച്ചു തരണമെങ്കിൽ ആദ്യം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം നിങ്ങളുടെ പാട്ട് ഏതാണ്, നിങ്ങൾക്ക് എന്താണ് ഈ പാട്ട് ഇഷ്ടപ്പെടാനുള്ള കാരണം, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നോട് പറയണം. എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. അത് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. ആ മാർഗം എന്ന് പറയുന്നത് നമ്മൾ വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക എന്ന് പറയുന്നതാണ്. സോ വിളിക്കേണ്ട നമ്പർ ഞാൻ പറഞ്ഞുതരാം. 8281509000 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. 8281509000 എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും, വീട്ടിൽ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും, ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ചുമ്മാ വീട്ടിലിരിക്കുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ പല കാരണങ്ങളാണ് പലർക്കും പാട്ടുകൾ കേൾക്കാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിച്ചോളൂ. ഇവിടെ പാട്ട് വെച്ച് തരാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നത് RG ഹീരയാണോ അഹലി FM 90.4. അപ്പൊ ഞാൻ പറഞ്ഞ ആ പാട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കളിക്കുന്ന 2-3 ദിവസമായിട്ട് ഓടിക്കളിക്കുന്ന പാട്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗതൻ എന്ന സിനിമയിൽ ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാൽ. ആഹാ, ഇന്നലെ ഹനയുടെ വെഡിംഗ് ഒക്കെ കണ്ടോണ്ടാണോ എന്ന് എനിക്കറിയില്ല. ചില കല്യാണങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നില്ല വാ വാട്ട് എ വെഡിംഗ് എന്നൊക്കെ തോന്നില്ല. അങ്ങനെ ഗ്രാൻഡ് കല്യാണങ്ങൾ, ഗ്രാൻഡായിട്ടും കല്യാണം നടത്താം, ഗ്രാൻഡ് അല്ലാതെയും കല്യാണം നടത്താം, ഇനി അതല്ലെങ്കിൽ ഒരു രജിസ്റ്റർ ഓഫീസിൽ നിങ്ങൾക്ക് കല്യാണം നടത്താം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്നാലും ചില സിനിമകൾ കാണുമ്പോൾ, ചില കല്യാണങ്ങൾ കാണുമ്പോൾ, ചില പാട്ടുകൾ കാണുമ്പോൾ വെറുതെ നമ്മൾ ആരോഗ്യം അങ്ങ് ഓർക്കും. ഓക്കെ, എന്തായാലും ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാൾ എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ട്രാക്കാണത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്പർ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. 8281509000 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. വേഗം വേഗം വിളിച്ചോളൂ, വേഗം വേഗം നിങ്ങളുടെ റിക്വസ്റ്റുകൾ പ്ലേ ചെയ്തോളൂ. 2 മണി വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പ്ലേ ചെയ്യാനായിട്ട് RG ഹീര ഇവിടെ റെഡിയാണോ? അഹലി FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം പാട്ട്. യെസ്, അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദേ 12 മണി കഴിഞ്ഞ് 9 മിനിറ്റും കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ പാട്ട് ചോദിക്കുന്നു, ഇൻസ്റ്റന്റ് ആയിട്ട് ഞാൻ പാട്ട് വെച്ചിരുന്നു. എന്തായാലും ദേ നമ്മുടെ കൂടെ ഇപ്പോൾ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹെല്ലോ, ഇതാരാണ്?
1: ഹലോ
0: ഹലോ, ഇതാരാ?
1: ഇത് റിൻഡോയാണ്.
0: റിൻഡോ?
1: അതെ.
0: റിൻഡോ എവിടെ നിന്ന് വിളിക്കണേ?
1: പാലക്കാട്.
0: പാലക്കാട് നിന്ന്. സുഖാണോ റിൻഡോ?
1: ആ സുഖം.
0: ശരി, അപ്പൊ റിൻഡോന് ഇന്ന് ഏത് പാട്ടാ കേൾക്കാൻ തോന്നേ?
1: ബിഗ് ബി യുടെ പാട്ട്.
0: ബിഗ് ബി മുത്തുമഴ കൊഞ്ചൽ പോലെ. സത്യം പറ, ഇത് ആർക്കാ ഡെഡിക്കേറ്റ്
1: ചെയ്യണ്ടേ? എന്റെ ഒരു കൂട്ടുകാരൻ.
0: കൂട്ടുകാരനാണോ കൂട്ടുകാരിക്കാണോ?
1: കൂട്ടുകാരൻ.
0: കൂട്ടുകാരൻ. കൂട്ടുകാരന്റെ പേരെന്താ? അപ്പോ
1: കൂട്ടുകാരന്റെ പേര് ഡിവിൻ.
0: ഡിവിൻ. ഓക്കെ, അപ്പോ ഡിവിന് വേണ്ടി റിൻഡോ ഡെഡിക്കേറ്റ് ചെയ്യുന്ന മുത്തുമഴ കൊഞ്ചൽ പോലെ, അതാണ് നമ്മൾ കേൾക്കാൻ പോണെ. ഓക്കെ ശരി, അപ്പൊ എന്തായാലും പാലക്കാട് എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു. ആരുടെയൊക്കെ ചിരിയും ബഹളമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ഞാൻ അവിടെ. ആരാത്? കൂട്ടുകാരെ എല്ലാരും ഉണ്ടോ?
1: കുറച്ചുപേര്.
0: ഓക്കെ, അപ്പൊ എന്തായാലും കൂട്ടുകാർക്കും കൂടെ വേണ്ടിട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ? ഓക്കെ റിൻഡോ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് ബൈ ട്ടോ. ഓക്കെ, അപ്പൊ റിൻഡു ആണ് നമ്മൾ വിളിച്ചത്. അപ്പൊ റിൻഡു ചോദിച്ചിട്ടുള്ള പാട്ട് ബിഗ് ബി എന്ന സിനിമയിലെ ഒരു സ്പെഷ്യൽ സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റും കൂടിയാണ്. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് കേശവദാസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കേശവദാസ് ഏട്ടൻ പറഞ്ഞിട്ടുള്ള പാട്ട് ഏതാന്ന് വെച്ചാൽ കുറച്ച് പഴയ പാട്ടാന്ന് തോന്നുന്നു. ഹായ് അഹല്യ, സോങ് സെലക്ഷൻ ഓഫ് ദ ഡേ, കൈൻഡ്ലി ഗിവ് മീ എ ഹെവൻലി സോങ് മൈനാവേ മൈനാവേ ഇത് എന്ന മായം. ഫിലിം വാനത്തെ പോലെ തമിഴ് സങ് ബൈ മലയാളി സിംഗേഴ്സ് ഉണ്ണി മേനോൻ ആൻഡ് കെ എസ് ചിത്ര. മ്യൂസിക് വിദ്യാസാഗറാണ്. താങ്കിങ് യു കേശവദാസ് കൊല്ലംകോട്. അപ്പൊ എന്തായാലും കേശവദാസ് ഏട്ടന് വേണ്ടിയിട്ടുള്ള ഈ മിന്നലെയല്ലേ, അല്ല മിന്നവേ, എന്തായിരുന്നു പാട്ട്? ഓക്കെ, മൈനാവേ മൈനാവേ. ഓക്കെ, മിന്നലെ മിന്നലല്ലോ, മൈനാവേ മൈനാവേ എന്ന പാട്ടും കൂടെ നമ്മൾ കേൾക്കാൻ പോകണം. ഈ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അഹല്യ FM 90.4 ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം. 8281509000 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, അതല്ലെങ്കിൽ സെയിം നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് അഹല്യ FM 90.4 എന്ന് പറഞ്ഞ പേജിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജസ് വായിക്കാം. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 instant part 2. This is RG Hira with you. Stay tuned.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ സമയം 12 മണി കഴിഞ്ഞ് 20 മിനിറ്റും കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. അപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ ദേ ഇങ്ങനെ പാട്ട് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദേ അടുത്ത കോളർ ഉണ്ട്. ഹലോ, ഇതാരാണ്? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ?
2: ഹലോ, കേൾക്കണ്ടോ?
1: ആ, കേൾക്കണ്ട്. ഇതാരാണ്?
2: ഇജാസ്.
1: ഇജാസ് എവിടെന്ന് വിളിക്കണേ?
2: ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആണ്.
1: ഓക്കെ, ശരി. ഇത് ആരവിടെ ഭയങ്കര ബഹളാണല്ലോ.
2: ഓക്കെ,
1: അപ്പൊ ഇന്ന് ഇജാസിന് ഏത് പാട്ടാണ് കേൾക്കാൻ തോന്നുന്നത്? അംശം. അംശം സോങ്ങിന്റെ ഫാൻസ് ആണോ നിങ്ങളൊക്കെ?
2: അതെ.
1: ശരി, ഇത് ആർക്കാ അപ്പൊ നമുക്ക് സോങ് ഡെഡിക്കേറ്റ്
2: ചെയ്യണ്ടേ?
1: കേട്ടില്ല, പേര് കേട്ടില്ല. ആർക്കൊക്കെയാണ് ഡെഡിക്കേഷൻ? ആദിലിന് വേണ്ടിയിട്ടാണ് അപ്പൊ പാട്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും സ്പെഷ്യൽ ആയിട്ട് പാട്ട് കേക്കാട്ടോ. ഓക്കെ, ബൈ. അപ്പൊ എന്തായാലും നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇജാസ് ആണ്. ഇജാസ് ആദിലിന് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിട്ടുള്ളത്. അംശം സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഒരുപാട് പേരുടെ ഫേവറേറ്റും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് റീൽസ് ഒക്കെ കാണുന്ന ഒരു പാട്ട് അല്ലെ. എന്തായാലും ഈ പാട്ട് നമുക്ക് ഉറപ്പായിട്ടും കേൾക്കാം. അത് കഴിഞ്ഞ് അടുത്ത പാട്ട് ചോദിച്ചിട്ടുള്ളത് ആരാന്ന് ചോദിച്ചാൽ ഞാൻ വാട്സപ്പിൽ നിന്ന് ഒരു മെസ്സേജ് ഞാൻ എടുക്കാണ്. കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ റാൻഡമായിട്ട് ഒരു റിക്വസ്റ്റ് എടുക്കാണ് കേട്ടോ. പ്ലീസ് പ്ലേ ദ സോങ് സുടും നിലവേ സുടാതെ സൂര്യനെ, മൂവി തമ്പി. തമിഴ് സിനിമയാണ്. തമിഴ് സിനിമയെന്ന് പാട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും രണ്ട് പാട്ടുകൾ ദേ ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോവാണ്. അംശം ആൻഡ് അതുപോലെ തന്നെ സുടും നിലവ് സുടാതെ സൂര്യൻ. അപ്പൊ രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാം. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ നമ്മളുടെ പാട്ടുകൾക്ക് ശേഷം നമ്മൾ ആകാശവാണി വാർത്തകളായിരിക്കും കേൾക്കുന്നുണ്ടാവുക. അതിനുശേഷമായിരിക്കും ഇൻസ്റ്റന്റ് പാട്ടിലെ ബാക്കി റിക്വസ്റ്റുകളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ എന്തായാലും നമ്പർ ഒന്നും കൂടെ ഞാൻ പറയാം. 8281509000 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അഹലി FM 90.4 എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിലേക്കും നിങ്ങൾക്ക് മെസ്സേജസ് ആയിട്ട് അയക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് കേട്ടിട്ട് തിരിച്ചു വരൂ. നിങ്ങളുടെ കൂടെ അഹലി FM 90.4. ദിസ് ഇസ് RG ഹീറ ഓൺ ഇൻസ്റ്റന്റ് പാട്ട്. സ്റ്റേ ട്യൂൺഡ്.
3: போடா துண்ணி பாடு, வெக்கமே இல்ல உனக்கு, இன்னும் குடிச்சிட்டு இருக்கியா நீ?

0: കാലത്ത്
1: പ്രധാന വാർത്തകൾ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ 8 സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്തിവരുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പി എസ് സി നിയമന തട്ടിപ്പ് കേസിൽ ചെയർമാനും അംഗങ്ങളും അന്വേഷണവുമായി സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി. സപ്ലൈകോ ഒന്നാം വിള നെല്ല് സംഭരണ രജിസ്ട്രേഷൻ ഈ മാസം 30 സമാപിക്കും. കന്നിമാസ പൂജയ്ക്കായി ശബരിമല നട വൈകിട്ട് 5 തുറക്കും. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിന് നാളെ ജപ്പാനിൽ തുടക്കം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. തെർമൽ പവർ കോർപ്പറേഷനിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്ന കാര്യം സംസാരിക്കുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. വൈദ്യുതി ലഭ്യമാക്കുന്നതിന് രാജ്യത്തെ 8 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അടുത്ത മാസം 1 മുതൽ മൺസൂൺ കാലം ആരംഭിക്കുന്നതുവരെ പ്രതിസന്ധി പരിഹരിക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചു വരികയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
2: ഒരാഴ്ചക്കകം വൈദ്യുതി നിയന്ത്രണം കുറയ്ക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും ദീർഘകാല ആവശ്യകത മുന്നിൽ കണ്ട് പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. സോളാർ ഊർജ്ജം ഉപയോഗപ്പെടുത്തുന്നതിന് സ്റ്റോറേജ് സൌകര്യം ഇല്ലാത്തതാണ് പ്രശ്നമെന്നും സംസ്ഥാനത്ത് പുനരുപയോഗ ഊർജ്ജം ഉപയോഗപ്പെടുത്തി വൈദ്യുതി കുറവ് പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. പുനരുപയോഗ മേഖലയിൽ സ്വകാര്യ കമ്പനികളെ അനുവദിക്കുമെന്നും അടുത്ത മാസം 1 മുതൽ

0: ക്ക് പുതിയ കരാറുകൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കളമശ്ശേരിയിൽ വാർത്താ ചാനലിലെ റെയ്ഡ് പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. വാർത്താ പ്രക്ഷേപണം പോലീസ് തടസ്സപ്പെടുത്തിയെന്ന വാർത്ത ശരിയല്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മെസ്സിയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൽ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ടെന്നും കോടതിയുടെ അനുമതിയോടുകൂടിയാണ് പോലീസിന്റെ അന്വേഷണമെന്നും ഇതിൽ ഗവൺമെന്റ് ഇടപെട്ടിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
1: പിഎസ്സി നിയമന തട്ടിപ്പ് കേസിൽ ചെയർമാനും അംഗങ്ങൾക്കും പ്രത്യേകത ഒന്നുമില്ലെന്നും അവർ അന്വേഷണവുമായി സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ മൊഴി നൽകാൻ പോയില്ലെങ്കിൽ പോലീസ് അതിന് മാർഗം സ്വീകരിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പിഎസ്സി ചെയർമാനും അംഗങ്ങൾക്കുമെതിരെ ഗുരുതരമായ പരാതികളാണ് ലഭിച്ചതെന്നും നിയമം പാലിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ടെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. മാസപ്പടി കേസിൽ പിണറായി വിജയനും മുഹമ്മദ് റിയാസും പറഞ്ഞത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണെന്നും ഇഡി ഡിജിപിക്ക് നൽകിയ കത്ത് ഗവൺമെന്റ് പരിശോധിച്ചു വരികയാണെന്നും ഇക്കാര്യത്തിൽ സിപിഐഎം പോളിറ്റ് ബ്യൂറോ അല്ല തീരുമാനം എടുക്കേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിന് മൂന്ന് ദിവസത്തെ റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ ഒന്നിച്ചു ചേർത്ത് പദ്ധതികൾക്ക് രൂപം നൽകി നടപ്പാക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. അടിസ്ഥാന സൌകര്യ വികസനം, കണക്ടിവിറ്റി, തുറമുഖ സമുദ്രാധിഷ്ഠിത വികസനം, വ്യോമഗതാഗതം, വ്യവസായ സാമ്പത്തിക ഇടനാഴികൾ, ഊർജ്ജവും പുനരുപയോഗ സ്രോതസ്സുകളും, നഗരവികസനം, ഉന്നത വിദ്യാഭ്യാസം, ആരോഗ്യം, ലൈഫ് സയൻസ്, ബഹിരാകാശം, നിർമ്മിത ബുദ്ധി, ദുരന്ത നിവാരണം, ഡിജിറ്റൽ മേഖല, വിനോദസഞ്ചാരം, ക്രിയേറ്റീവ് മേഖല തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ വട്ടമേശ സമ്മേളനം ചർച്ച ചെയ്യും. ഇന്ന് ഓസോൺ പാളി ദിനം. ഓസോൺ പാളിയുടെ സംരക്ഷണം വീട്ടിൽ നിന്നു തന്നെ തുടങ്ങേണ്ടതാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ദിവസമാണിതെന്ന് കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കി. എയർ കണ്ടീഷണറുകൾ 24 ഡിഗ്രി സെൽഷ്യസിൽ ക്രമീകരിക്കുക, ഊർജ്ജക്ഷമതയേറിയ ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കുക തുടങ്ങിയ ലളിതമായ നടപടികൾ മലിനീകരണം കുറയ്ക്കാനും ഭൂമിയെ കൂടുതൽ ആരോഗ്യകരമാക്കാനും സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മാലിന്യരഹിത പുതുയുഗ കേരളത്തിന് കൈകോർക്കാം എന്ന സന്ദേശമുയർത്തി സംസ്ഥാനത്ത് നടപ്പാക്കുന്ന കൈയോട് കൈ ക്യാമ്പയിനും മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനും നാളെ തുടക്കമാകും. ഒരു മാസത്തെ ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലും വിപുലമായ ശുചിത്വ ബോധം സംഘടിപ്പിക്കും. ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. ഖരമാലിന്യ പരിപാലന ചട്ടം 2026 സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് അവബോധം നൽകുന്നതിന് സ്കൂളുകളിൽ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. സപ്ലൈകോ ഒന്നാം വിള നെല്ല് സംഭരണ രജിസ്ട്രേഷൻ ഈ മാസം 30 സമാപിക്കും. പാലക്കാട് ജില്ലയിൽ ഇതുവരെ 25,000 കർഷകരാണ് നെല്ല് സംഭരണത്തിന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
2: പാലക്കാട് ജില്ലയിൽ ഇനിയും 20,000 പേരാണ് രജിസ്റ്റർ ചെയ്യാനുള്ളത്. രജിസ്റ്റർ ചെയ്യാനുള്ള കർഷകർ 30 മുൻപ് നടപടികൾ പൂർത്തിയാക്കണമെന്ന് സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത കർഷകരിൽ നിന്ന് മാത്രമാണ് സപ്ലൈകോ നെല്ല് സംഭരിക്കുക. കർഷകർക്ക് നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സപ്ലൈകോ വെബ്സൈറ്റ് വഴിയോ രജിസ്റ്റർ ചെയ്യാം. തീയതി ദീർഘിപ്പിക്കുമെന്ന ധാരണയിൽ രജിസ്ട്രേഷൻ വൈകിപ്പിക്കരുതെന്ന് സപ്ലൈകോ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സപ്ലൈകോ മുഖേനയുള്ള നെല്ല് സംഭരണത്തിന് മില്ലുടമകളുമായി ധാരണയും ആയിട്ടുണ്ട്.
1: കന്നിമാസ പൂജയ്ക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. കന്നി ഒന്നായ നാളെ രാവിലെ 5 മുതൽ പൂജകൾ ആരംഭിക്കും. തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ഇഡി നട തുറന്ന് ദീപം തെളിയിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21 രാത്രി 10 നട അടയ്ക്കും. ആറന്മുള വള്ളസദ്യകാലത്തിന് ഇന്ന് സമാപനമാകും. ആറന്മുള പള്ളിയോട സേവാസംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി കഴിഞ്ഞ 2 മാസക്കാലമായി നടത്തിവരുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് ആറന്മുള വള്ളസദ്യക്കാലം. അല്പസമയത്തിനകം മന്ത്രി പി സി വിഷ്ണുനാഥ് സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. എംഎൽഎമാരായ അബിൻ വർക്കി, പഴകുളം മധു തുടങ്ങിയവർ പങ്കെടുക്കും. ഹജ്ജ് തീർത്ഥാടകർക്ക് മെഡിക്കൽ സ്ക്രീനിംഗ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ സമയം ഈ മാസം 30 വരെ നീട്ടിയതായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. ഇക്കാര്യത്തിൽ തീർത്ഥാടകർ നേരിടുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാട്ടി മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിനും ഹജ്ജ് കമ്മിറ്റിക്കും കത്തയച്ചിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് മക്കയ്ക്ക് സമീപം ഹൂതികളുടെ ഡ്രോൺ വ്യോമ പ്രതിരോധ സംവിധാനം തടയുകയും നശിപ്പിക്കുകയും ചെയ്തതായി സൌദി അറേബ്യ അറിയിച്ചു. മക്കയ്ക്കു നേരെ ഹൂതികളുടെ 2 ആക്രമണ ശ്രമമാണിതെന്ന് യമനിലെ നിയമാനുസൃത ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്ന സഖ്യസേനയുടെ വക്താവ് മേജർ ജനറൽ തുർക്കി അൽ മാലിക്കി പറഞ്ഞു. നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട സുരക്ഷാ നടപടികൾ ചർച്ച ചെയ്യുന്നതിന് എഐ കമ്പനി മേധാവികൾ കാലിഫോർണിയയിൽ യോഗം ചേർന്നു. സുരക്ഷയ്ക്ക് മുൻഗണന നൽകി ഒന്നിച്ചു പ്രവർത്തിക്കേണ്ട ആവശ്യകത ഓപ്പൺ എഐ എക്സിക്യൂട്ടീവ് ക്രിസ് ലെഹെയ്ൻ വ്യക്തമാക്കി. സുരക്ഷിതമാണെന്ന് ഉറപ്പില്ലാത്ത ഒന്നും പുറത്തിറക്കാതിരിക്കുകയാണ് നിർമ്മിത ബുദ്ധി കമ്പനികൾ ചെയ്യേണ്ടതെന്നും എഐയുമായി ബന്ധപ്പെട്ട് പുതിയ നിയമങ്ങൾ ആവശ്യമില്ലെന്നും എൻവിഡിയ മേധാവി ജൻസൺ ഹുവാങ് അഭിപ്രായപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പാലാ നഗരസഭാ വൈസ് ചെയർമാനായി കോൺഗ്രസ് വിമതൻ ബിജു മാത്യൂസ് തെരഞ്ഞെടുക്കപ്പെട്ടു. ഇടതുമുന്നണിയുടെ പിന്തുണയോടെയാണ് ബിജു മാത്യൂസ് വിജയിച്ചത്. ബിജുവിന് 14 വോട്ടുകൾ ലഭിച്ചപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ പനക്കലിന് 11 വോട്ടുകൾ ലഭിച്ചു. ഇടതുമുന്നണിക്കൊപ്പം നിന്നിരുന്ന ടോണി തൈപ്പറമ്പിലും ലിസിക്കുട്ടിയും കോൺഗ്രസ് സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ പനക്കലിന് വോട്ട് ചെയ്തു. കോൺഗ്രസ് വിമത രജിത പ്രകാശ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. മഹാശിലായുഗ സ്മാരകങ്ങളായ കണ്ണൂർ, കരിവള്ളൂർ, മാലാപ്പ്, ചെമ്പോട്ടിക്കുന്നിലെ കുടക്കല്ലുകളുടെ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾ ആർക്കിയോളജി വകുപ്പ് ആരംഭിച്ചു. 2800 വർഷം പഴക്കമുണ്ട് ഈ കുടക്കല്ലുകൾക്ക്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: മഹാശിലായുഗ കാലത്തെ ശവസംസ്കാര രീതികളാണ് കൂടക്കല്ലുകളും തൊപ്പിക്കല്ലുകളും. ചെമ്പോട്ടിക്കുന്നിൽ 7 കൂടക്കല്ലുകളാണ് കണ്ടെത്തിയത്. കൂടക്കല്ലുകൾ മൂടിക്കിടന്ന് മണ്ണ് നീക്കം ചെയ്തപ്പോൾ തൊപ്പിക്കല്ലും മുടിക്കല്ലും മൺപാത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. പെരികമന നാരായണൻ നമ്പൂതിരിയുടെ ഇല്ലപ്പറമ്പിലാണ് 5 കൂടക്കല്ലുകൾ ഉണ്ടായിരുന്നത്. ചരിത്ര സ്മാരകം സംരക്ഷിച്ച പെരികമന നാരായണൻ നമ്പൂതിരിയെ കഴിഞ്ഞ ദിവസം വി കുഞ്ഞികൃഷ്ണൻ MLA ആദരിച്ചിരുന്നു. കാടുമൂടിക്കിടന്നിരുന്ന ഭാഗം വൃത്തിയാക്കി സംരക്ഷണ പ്രവർത്തികൾ തുടങ്ങിയതോടെ ചരിത്രത്തിലെ അപൂർവ ശേഷിപ്പുകളുടെ നേർക്കാഴ്ചയാണ് ചെമ്പട്ടിക്കുന്നിൽ കാണാനാവുന്നത്. സംരക്ഷണ പ്രവർത്തികൾ പുരോഗമിക്കുമ്പോൾ കൂടുതൽ ശേഷിപ്പുകൾ പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് പുരാവസ്തു വകുപ്പ്.
1: ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിന് നാളെ ജപ്പാനിലെ ടോക്കിയോവിൽ തുടക്കമാകും. ഇന്ത്യയുടെ വനിതാ ടീം ആദ്യ കളിയിൽ ജപ്പാനുമായി ഏറ്റുമുട്ടും. ക്യാപ്റ്റൻ ഹർമൻ പ്രീത് കൌർ ആണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. പുരുഷ ടീമിനെ നയിക്കുന്നത് ശ്രേയസ് അയ്യരാണ്. ചെസ് ഒളിമ്പ്യാഡിന് ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ടിൽ തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 ഒന്നാം റൌണ്ട് മത്സരം തുടങ്ങും. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പന നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കുമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അറിയിച്ചു. വൈകിട്ടാണ് ടിക്കറ്റ് വിൽപ്പനയുടെ ഉദ്ഘാടനം. ടിക്കറ്റ് ജീനി എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഓൺലൈനിൽ ടിക്കറ്റുകൾ ലഭ്യമാകുമെന്ന് KCA അറിയിച്ചു. ഈ മാസം 27-നാണ് പരമ്പരയിലെ ആദ്യ മത്സരം. കവരത്തിയിൽ യുവാക്കൾക്കും ചെറുകിട കർഷകർക്കുമായി പോഷകത്തോട്ടം, മണ്ണിര കമ്പോസ്റ്റിംഗ് എന്നിവയിൽ 3 ദിവസത്തെ പരിശീലന പരിപാടിക്ക് തുടക്കമായി. ലക്ഷദ്വീപ് കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ICAR, CMFRI, കവരത്തി, നാളികേര ഉൽപാദക സഹകരണ സംഘം എന്നിവ സംയുക്തമായാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. സ്വർണവില വർദ്ധിച്ചു. പവന് 200 രൂപ വർദ്ധിച്ച് 1,12,520 രൂപയായി. 16,065 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ 8 സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്തിവരുന്നതായി മുഖ്യമന്ത്രി VD സതീശൻ. PSC നിയമന തട്ടിപ്പ് കേസിൽ ചെയർമാനും അംഗങ്ങളും അന്വേഷണവുമായി സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി. സപ്ലൈകോ ഒന്നാം വിള നെല്ല് സംഭരണ രജിസ്ട്രേഷൻ ഈ മാസം 30-ന് സമാപിക്കും. കന്നിമാസ പൂജയ്ക്കായി ശബരിമല നട വൈകിട്ട് 5-ന് തുറക്കും. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിന് നാളെ ജപ്പാനിൽ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
4: മൂല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൌഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint-related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-22688. Mobile 9496-000129.
6: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923-22688. മൊബൈൽ 9496-000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
7: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. DIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
8: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
9: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം അങ്ങനെ 12 മണി കഴിഞ്ഞ് 42 മിനിറ്റും കഴിയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. അപ്പൊ നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് പാട്ട് വെച്ചു കൊടുക്കുകയാണല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പെട്ടെന്ന് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആരുടെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ ഉണ്ട്, ഇനി അതുമല്ല റാൻഡമായിട്ട് നിങ്ങൾക്ക് പാട്ട് കേൾക്കാൻ തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം. 8281509000 എന്നുള്ളതാണ് നമ്പർ. ഒന്നും കൂടെ പറഞ്ഞുതരാം, 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജസ് അയക്കാം. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഓപ്പൺ ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അഹലി FM 90.4 എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾക്ക് DM ചെയ്യാം. ആൻഡ് മെസ്സേജസ് അയക്കുന്ന ആൾക്കാർ പാട്ടിന്റെ കൂടെ സിനിമയുടെ പേരും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം പറയുന്ന പാട്ടിന്റെ ഫസ്റ്റ് വരെയൊക്കെ ചിലപ്പോൾ പല പാട്ടുകളെയും സെയിം ആയതുകൊണ്ട് മാറിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മൂവിയും കൂടെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഈ രണ്ട് റിക്വസ്റ്റുകളാണ് നമുക്ക് വാട്സപ്പിൽ വന്ന് കിടക്കുന്നത്. ആരാണ് ഈ മെസ്സേജസ് അയച്ചിരിക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഹായ് അഹലി FM, പ്ലീസ് പ്ലേ ദ സോങ് വരമഞ്ഞളാടിയ ഫ്രം ദ മൂവി പ്രണയവർണ്ണങ്ങൾ. റിക്വസ്റ്റ് ഫ്രം ധനേഷ് പാലക്കാട് ടു ഓൾ ദ പീപ്പിൾ ഹു ലിസൺസ് ടു അഹല്യ FM 90.4 എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ധനേഷിന് വേണ്ടിയിട്ട് നമ്മൾ വരമഞ്ഞളാടിയ എന്ന് പറഞ്ഞാൽ ശരിക്കൊരു പോയം കേൾക്കുന്ന പോലത്തെ ഒരു ഫീലാണ് അല്ലെ. നമ്മൾ ഈ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര പേടിച്ചൊക്കെ മഞ്ജുവാര്യർ ഈ പാട്ടൊക്കെ ആ സ്റ്റേജിൽ പാടുന്ന വിഷ്വൽസ് ഒക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട്. അപ്പൊ എന്തായാലും വരമഞ്ഞളാടിയ എന്ന് പറയുന്ന ഈ പാട്ട് നമുക്ക് ധനേഷിന് വേണ്ടി സ്പെഷ്യലായിട്ട് എന്തായാലും കേൾക്കാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഹായ് അഹല്യ, എല്ലാവർക്കുമായി കുന്നിമണിക്കൂട്ടിൽ കുറുകിക്കൊണ്ടാടും എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് കവിത മോഹൻദാസ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോ നല്ലൊരു പാട്ടാണല്ലേ അത്. കുന്നിമണിക്കൂട്ടിൽ കുരുകിക്കൊണ്ടാടും കുറുമ്പുള്ളൊരരിപ്രാവേ, അങ്ങനെയല്ലേ വരികൾ എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഏതായാലും സമ്മർ ഇൻ ബെത്ലഹേം എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണത്. ഈ രണ്ട് പാട്ടുകളാണ് നമ്മൾ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോകുന്നത്. രണ്ട് മലയാളം പാട്ടുകളാണ് കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. നമ്പർ ഒന്നും കൂടെ പറഞ്ഞുതരാം, 8281509000, 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. ഇൻസ്റ്റന്റ് പാട്ടുമായി നിങ്ങളുടെ കൂടെയുള്ളത് ജയ് ഹീര on Ahalya FM 90.4. Stay tuned.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്ത പാട്ടിനുള്ള സമയമായിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർച്ചി ഹീരാണ്. സമയം നോക്കിയ 12:54 ആയിട്ട്, വിച്ച് മീൻസ് നമ്മളുടെ ഫസ്റ്റ് അവർ ഏതാണ്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. 12 മണി മുതൽ 2 മണി വരെയാണ് ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയം. അപ്പൊ ഇനി ഒരു മണിക്കൂറും കൂടെ ഉണ്ട്. വേഗം വേഗം നിങ്ങളുടെ റിക്വസ്റ്റുകൾ പ്ലേസ് ചെയ്തോളൂ. നമ്പർ ഒന്നും കൂടെ പറഞ്ഞുതരാം, 8281500 എന്ന നമ്പറിലേക്ക് വിളിച്ച് അഹലി FM നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് പാട്ടിൽ പാട്ട് വെച്ച് തരാൻ വേണ്ടി ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത് ആർജി ഹീരാണ്. എന്തായാലും ഇപ്പൊ നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ടല്ലോ, ഇതാരാണ് നമുക്ക് നോക്കാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഇതാരാണ്?
2: ചിറ്റൂരിന്ന് നാഗരാജേട്ടനാണ്.
1: നാഗരാജേട്ടാ, സുഖാണോ?
2: സുഖം.
1: എനിക്കും സുഖാണ് കേട്ടോ. ഇന്ന് ഏത് പാട്ടാ കേൾക്കാൻ തോന്നേ?
2: എനിക്ക് ഗ്രാമത്തിൽ നീ പോകും പാതയിൽ മനസ്സ് പോകുതേ മാനെ.
1: ആ പോകും പാതയിൽ മനസ്സ് പോകുതേ. ആര് പോകുന്ന പാതയിലാ?
2: നമ്മൾ എല്ലാവരും പോകുന്ന പാതയിൽ.
1: ഓക്കെ, ശരി. അപ്പൊ എന്തായാലും പോകുന്ന വഴിയിൽ തന്നെ നമ്മുടെ മനസ്സുണ്ടാവട്ടെ അല്ലേ?
2: അതെ, അതെ.
1: ശരി, അപ്പൊ ഈ പാട്ട് നമുക്ക് ആർക്കാ ഡെഡിക്കേറ്റ് ചെയ്യണ്ടേ?
2: എല്ലാവരും കേൾക്കുന്നവർക്ക്.
1: ഓക്കെ, എല്ലാവർക്കും, അഹലി കേൾക്കുന്ന എല്ലാവർക്കും. ഓക്കെ, ശരി ചേട്ടാ, താങ്ക് യു കേട്ടോ. പാട്ട് വെച്ചാരാ കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളെ വിളിച്ചത് നാഗരാജേട്ടനാണ്. പോകും പാതയിൽ മനസ്സ് അല്ലേ, നമ്മൾ പോകുന്ന വഴി, അത് ഏത് വഴിയാണെങ്കിലും ആ വഴിയിൽ നമ്മുടെ മനസ്സും കണ്ണും മനസ്സും മെയ്യും ഒക്കെ ഉണ്ടാവണം എന്ന് പറയുന്നത് ശരിയാണല്ലേ. അത് എനിക്ക് തോന്നുന്നു ആ പ്രസന്റ് മൊമെന്റിൽ ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്നതിനെ പറ്റിയാണ് ഈ പാട്ട് സംസാരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, എന്തായാലും എനിക്ക് ഇൻസ്റ്റഗ്രാമിലെ മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. റേച്ചലാണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. റേച്ചല് ചോദിച്ചിട്ടുള്ളത് ദീവാനി മസ്താനി എന്ന് പറഞ്ഞ പാട്ടാണ്, നമ്മുടെ ബജ്റാവു മസ്താനി എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും രണ്ട് പാട്ടുകൾ ദി ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോവാണ്. ഒരു ഹിന്ദി സോങ് ആൻഡ് ഒരു തമിഴ് സോങ് ആണ് നമ്മൾ രണ്ട് റിക്വസ്റ്റുകൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം, മെസ്സേജസ് അയക്കാം. നമ്പർ ഒന്നും കൂടെ പറഞ്ഞുതരാം, 8281500 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അഹലി FM 90.4 എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് ഓപ്പൺ ചെയ്തിരുന്നിട്ട് നിങ്ങൾക്ക് DM ചെയ്യാം. ആൻഡ് പാട്ടും അതുപോലെ തന്നെ സിനിമയും കൂടെ മെൻഷൻ ചെയ്താൽ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. പാട്ട് മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ എന്തായാലും 12:56 കഴിയുമ്പോൾ രണ്ട് ട്രാക്കുകളാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. ദിസ് ഇസ് ഇൻസ്റ്റന്റ് പാട്ട് ഓൺ അഹലി FM 90.4 എന്ന് നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീര. സ്റ്റേ ട്യൂൺഡ്.
3: പോകും പാതയിൽ മനസ്സ് പോകുതേ മാനേ.

0: ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, ഇവിടെ മൊത്തം പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ എഫ് എം 90.4 ആണ് നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർ ജി ഹീര. അങ്ങനെ നമ്മൾ ഒരു മണി കഴിഞ്ഞ് 6 മിനിറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് നമ്മുടെ രണ്ടാമത്തെ മണിക്കൂറിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇനി ഒറ്റ മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പ്ലേ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത്. ഇനി ഉള്ള ഈ ഒരു മണിക്കൂറും കൂടിയാണ്. അപ്പോൾ വേഗം വേഗം നിങ്ങളുടെ റിക്വസ്റ്റുകൾ പ്ലേ ചെയ്തോളൂ, ഇല്ലെങ്കിൽ നമ്മുടെ പാട്ടുകൾ ഇങ്ങനെ പ്ലേ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് കുറച്ച് സ്ലോട്ടുകളല്ലേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ വേഗം വേഗം നിങ്ങളുടെ മെസ്സേജസ് അയക്കണം കേട്ടോ. നമ്പർ ഒന്നും കൂടെ പറഞ്ഞുതരാം. 8281509000 എന്ന നമ്പറിലേക്ക്, 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങളുടെ കൂടെ അഹല്യ എഫ് എം 90.4 ൽ ആർ ജി ഹീരാണ് ഉള്ളത്. സോ രണ്ട് റിക്വസ്റ്റുകൾ ഞാൻ വാട്സപ്പിൽ നിന്ന് ചടപടേ ചടപടേ നിൽക്കാൻ പോവാണ്. എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാ നോക്കട്ടെ, അജിതയാണ്. അജിത ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമസ്കാരം ഹീരക്കുട്ടി, എനിക്കൊരു ഹിന്ദി പാട്ട് കേൾക്കണം. തൂമിലെ ദിൽഖിലെ ഓരോ ജീനിക്കോ ക്യാ ചാഹിയെ, പിന്നല്ല ക്രിമിനൽ സിനിമ എന്നാണ്. അനൂപ് ശങ്കർ ഒരു ഒക്കേഷനിൽ നല്ല ഹൽവ പോലെ പാടുന്ന കേട്ടപ്പോൾ തുടങ്ങിയ ആഗ്രഹമാ. പ്ലീസ് പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും അജിത ചേച്ചിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് എന്തായാലും കേൾക്കാം. അതുപോലെ തന്നെ അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ് എന്ന് ഞാൻ നോക്കട്ടെ. ഹായ് അഹല്യ എഫ് എം, ഐ എം അരുൺ ഫ്രം ചിറ്റൂർ. എനിക്ക് ബൽറാം വേഴ്സസ് തരാദാസ് സിനിമയിലെ നീലത്തടാകങ്ങളോ സോങ് വെച്ച് തരാമോ, ഡെഡിക്കേറ്റഡ് ഫോർ മൈ കസിൻ ശ്രീക്കുട്ടൻ. ശ്രീക്കുട്ടന് വേണ്ടിയിട്ടാണ് ഈ പാട്ട് സ്പെഷ്യലായിട്ട് നമ്മുടെ അരുൺ ഫ്രം ചിറ്റൂർ എന്ന് മെസ്സേജ് അയച്ചിട്ടുള്ളത്. കുറേ കാലമായിട്ടോ ഈ പാട്ട് കേട്ടിട്ട്. ആക്ച്വലി നീലത്തടാകങ്ങളോ നമ്മുടെ കത്രീനയും നമ്മുടെ മമ്മൂട്ടിയൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് അഭിനയിച്ചൊരു സിനിമയാണ്. അപ്പോൾ ഈ രണ്ട് പാട്ടുകളും നമുക്ക് എന്തായാലും കേൾക്കാം അല്ലേ. രണ്ട് റിക്വസ്റ്റുകളോ ഒന്ന് അജിത ചേച്ചിയുടെയും അതുപോലെ തന്നെ അരുണാണ് ശ്രീക്കുട്ടന് വേണ്ടിയിട്ട് നീലത്തടാകങ്ങളോ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ട് പാട്ടുകൾ, ഒരു തമിഴ് സോങ് ആൻഡ് ഒരു തമിഴല്ല ഒരു മലയാളം പാട്ടും ഒരു ഹിന്ദി സോങ്ങുമാണ് ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം, വിളിക്കാം. നമ്പർ ഒന്നും കൂടെ പറഞ്ഞേട്ടെ. 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. ഇഷ്ടമുള്ള പാട്ടുകൾ മെസ്സേജായിട്ട് വേണമെങ്കിൽ ഈ സെയിം നമ്പറിലേക്ക് അയക്കാം, അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കാം. ഇനി അതും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അഹല്യ എഫ് എം 90.4 എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജ് എടുക്കുക, എന്നിട്ട് അവരിലേക്ക് ഡി എം ചെയ്താൽ മതി. ആൻഡ് ഡി എം എന്ന സമയത്ത് സിനിമ ഏതാണ്, പാട്ട് ഏതാണ്, ആർക്കാണ് ഡെഡിക്കേഷൻ എന്നുള്ളത് കൃത്യമായിട്ട് തിരക്ക് പിടിച്ച് ടൈപ്പ് ചെയ്യാണ്ട് പതുക്കെ പതുക്കെ സമാധാനത്തോടെ ടൈപ്പ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ പാട്ട് മാറി പോകാത്തേ ഉള്ളൂ. അപ്പം എന്തായാലും പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഒരു മണി കഴിഞ്ഞ് ദേ അങ്ങനെ 9 മിനിറ്റും കഴിയുമ്പോൾ നിങ്ങളുടെ കൂടെ അഹല്യ എഫ് എം 90.4 ൽ. ദിസ് ഇസ് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്. ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സമയം ഒരു മണി കഴിഞ്ഞ് 18 മിനിറ്റും കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ പാട്ട് ചോദിക്കുന്നു, ഇൻസ്റ്റന്റ് ആയിട്ട് ഞാൻ പാട്ട് വെച്ചിരുന്നു. ആഹാ, എന്ത് നല്ല പരിപാടിയല്ലേ. ഓക്കെ, എന്തായാലും നമ്മുടെ കൂടെ ഇപ്പൊ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാന്ന് നോക്കാം. ഹലോ, ഇതാരാണ്?
2: ഹലോ
1: ഹലോ, ഇതാരാണ്? പേര് പറയൂ.
2: എന്റെ പേര് സുധീഷ്.
1: സുധീഷ്? ഓക്കെ. സുധീഷ് എവിടുന്നാ വിളിക്കണേ? കൊഴിഞ്ഞാമ്പാറ. സുഖാണോ സുധീഷേ? ഓക്കെ, പിന്നെ ഏത് പാട്ടാണ് കേൾക്കാൻ
2: തോന്നുന്നത്?
1: പമ്പാഗണപതിയോ? ആഹാ, എന്താ ഈ പാട്ട് കേൾക്കാനുള്ള ഒരു ഒരു ആഗ്രഹത്തിന്റെ പിന്നിൽ എന്താണ്?
2: ശനിയാഴ്ച മലയ്ക്ക് പോവാണ്.
1: ഓക്കെ,
2: എല്ലാ അയ്യപ്പ ഭക്ത വിശ്വാസികൾക്കും അയ്യപ്പ ഭക്തന്മാർക്കും എല്ലാവർക്കും വേണ്ടിട്ട്.
1: ഓക്കെ, ശരി. അപ്പൊ എന്തായാലും പാട്ട് വെച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് വിളിച്ചത് സുധീഷ് ആയിരുന്നു. അപ്പൊ സുധീഷ് ചോദിച്ചിട്ടുള്ള പാട്ട് എന്ന് പറയുന്നത് പട്ടാളം സിനിമയിലെ പമ്പാഗണപതി പാരിന്റെ അധിപതി. എനിക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. നമ്മൾ ഈ പാലക്കാട് റൂട്ടില് രാവിലെ ഇങ്ങനെ നമ്മൾ തൃശ്ശൂർ നിന്നൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് മിക്ക പ്രൈവറ്റ് ബസ്സുകളുടെയും രാവിലെ ഈ പാട്ടുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഒരു ഭയങ്കര ഒരു മെഡിറ്റേറ്റീവ് ഫീൽ ഉള്ള ഒരു പാട്ടാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പലരും ഈ ഒരു പാട്ടിന്റെ താഴെ നമ്മുടെ യൂട്യൂബ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ ഈ ഒരു സിനിമയെ പറ്റിയും അല്ലെങ്കിൽ ഈ പാട്ടിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുള്ളത് പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പൊ ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള ഈ ഒരു പാട്ടാണ് പമ്പാഗണപതി. അതാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് സുധീഷിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മലയ്ക്ക് പോകുന്ന പല ആൾക്കാരും ഉണ്ടായിരിക്കും അല്ലെ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്ത പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നതെന്ന് ഞാൻ നോക്കട്ടെ. കുറേ പേരുടെ മെസ്സേജസ് ഉണ്ട് കേട്ടോ എനിക്ക് വാട്സപ്പിൽ. അപ്പൊ ഞാൻ റാണ്ടമായിട്ട് ഒരാളെ അങ്ങോട്ട് ചൂസ് ചെയ്യാണ്. ആൻഡ് ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് സുമിയാണ്. ഓക്കെ, സുമി ചോദിച്ചിട്ടുള്ളത് ഹായ് അഹല്യ, പാലക്കാട് നിന്ന് സുമിയാണ്. എനിക്ക് അമൃതം എന്ന മൂവിയിലെ ഓ സൈനബ എന്ന സോങ് വേണം. ഡെഡിക്കേഷൻ അഹല്യയിലെ എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പൊ അഹല്യയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട് സുമി പാട്ട് ചോദിച്ചിട്ടുള്ളത്. അമൃതം സിനിമയിലെ ഓ സൈനബ. ഓ സൈനബ അഴകുള്ള സൈനബ ഇളമാൻ കിടാവു പോലെ എത്ര നാളായില്ലേ ഈ പാട്ട്. ഇപ്പോഴും അതിന്റെ ഒരു ഫ്രഷ്നെസ്സിന് ഒരു കുറവില്ല എന്നുള്ളതാണ് ഇത്തരം പാട്ടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ രണ്ട് പാട്ടുകൾ, രണ്ട് മലയാളം പാട്ടുകളാണ് നമ്മൾ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോകുന്നത്. അപ്പൊ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തോളൂ. ഇതുപോലെ നിങ്ങൾക്കും ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടി വിളിക്കാം. 8281509000 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, മെസ്സേജസ് അയക്കാം. വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം തുറന്നിരിക്കുന്ന ആൾക്കാരാണോ അങ്ങനെയാണെങ്കിൽ അഹല്യ എഫ് എം 90.4 എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിലും നിങ്ങൾക്ക് ഡി എം ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് ഓൺ അഹല്യ എഫ് എം 90.4 ഇൻസ്റ്റന്റ് പാട്ടുമായി. ദിസ് ഇസ് ആർ ജി ഹീറ വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: സമയം അങ്ങനത്തെ 1:30 ആയിരിക്കുകയാണ്. ഇനി അരമണിക്കൂറുകൾ മാത്രം, അതായത് നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാൻ ഇനി എനിക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിക്വസ്റ്റുകൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സമയം തീരാറായില്ലേ? 2 മണിവരെയാണ് ഇൻസ്റ്റന്റ് പാട്ടിനുള്ള സമയം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങൾ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരൻ. എന്തായാലും എന്റെ അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാ?
2: ഗുഡ് ആഫ്റ്റർനൂൺ ആയില്യ.
1: ആയില്ലല്ലോ. ഇത്
2: സോറി ഹീര.
1: ആ, ഞാൻ പിണങ്ങി കേട്ടോ, എന്റെ പേരൊക്കെ മറന്നു അല്ലേ?
2: അതല്ല, ഞാനിങ്ങനെ റേഡിയോ ശ്രദ്ധിച്ചപ്പോഴേ പേരൊന്ന് ചെറുതായിട്ട് സ്ലിപ്പായി പോയി. അത് ഇത്രയും സമയം കുത്തി തന്നെ ഇങ്ങനെ ചിന്തിച്ചിരുന്നു.
1: ശരി, കുഴപ്പമില്ല കുഴപ്പമില്ല. അപ്പൊ പറയൂ, പേര് പറയൂ, ഇത് ആരാണ്?
2: ഇത് പട്ടഞ്ചേരിന്ന് ഗിരിജയാണ്.
1: ഓക്കെ ഗിരിജ ചേച്ചി, സുഖാണോ?
2: ഓക്കെ.
1: അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കാൻ തോന്നുന്നത്?
2: എനിക്ക് മായ സിനിമയില് നിലവേ വാനിലവേ എന്നുള്ള പാട്ടാണ് വേണ്ടത്.
1: ഓക്കെ.
2: പിന്നെ ഈ പാട്ട് ഇൻസ്റ്റന്റ് പാട്ട് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ട് ഡെഡിക്കേഷൻ ചെയ്യുന്നു.
1: ശരി, ഓക്കെ.
2: പിന്നെ ഞാന് എന്താണ്, ഇതോടുകൂടി ഇൻസ്റ്റന്റ് പാട്ടില് ആദ്യമായിട്ടാണ് ഹീരോട് വിളിക്കണത്.
1: ഓക്കെ, അപ്പോ ഇനി വിളിക്കില്ല എന്നാണോ?
2: അതെന്താന്നറിയോ, ഇങ്ങനെ ഹീരയുടെ ശബ്ദം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോഴേ അത് കേക്കാനേ തോന്നണുള്ളൂ, വിളിക്കാൻ തോന്നില്ല.
1: അയ്യോ, അത് അതെനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ, നേരെ പേര് തെറ്റിച്ച് പറഞ്ഞതുകൊണ്ട് എന്നെ ഇങ്ങനെ ചെറുതായിട്ട് സോപ്പിടാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്.
2: അല്ല അല്ല അല്ല, ഞാന് പിന്നെ വേറെ ഇങ്ങനെ മനസ്സില് ചിന്തിച്ചെന്താന്ന് വെച്ചാല്, ഹീര വന്നപ്പോ ഞങ്ങൾക്ക് നേരത്തെ 2 RJമാരെ തിരിച്ചു കിട്ടിയത് പോലെയാണ്.
1: ആണോ?
2: എന്താന്ന് വെച്ചാല്, ഹീര ഇടയ്ക്ക് എന്താണ് ഈ ഓരോ പാട്ടിന്റെ വരികളൊക്കെ പറയുമ്പോ ഞങ്ങൾക്ക് എനിക്ക് തോന്നണേ നന്ദയാണിങ്ങനെ, ഞങ്ങക്ക് മുന്നേ RJ നന്ദയുണ്ടായിരുന്നു. നന്ദയായിരുന്നു ഇങ്ങനെ പാട്ട് പാടിത്തരാൻ പറഞ്ഞ, അവൾ പാട്ട് പാടിത്തരും. അങ്ങനെ ഒരു നന്ദയെ തിരിച്ചു കിട്ടിയത് പോലെ.
1: ശരി ശരി.
2: അതുപോലെ ഇത് നമ്മ നേരെന്നുള്ള തമിഴ് പരിപാടി

0: സൂപ്പർ അടിപൊളിയായിട്ടുണ്ട്.
1: ഓക്കെ ചേച്ചി, താങ്ക് യു ട്ടോ.
0: അത് അത് തന്നെ. പിന്നെ വേറൊരു ആർജി എന്താണ്, സ്വാതി.
1: ആ
0: ആ സ്വാതിയുടെ അതുപോലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു.
1: ഓക്കെ, അപ്പൊ അതൊക്കെ മിസ് ചെയ്തു അല്ലേ?
0: അതെ, അതൊക്കെ ഇവരെല്ലാം പോയപ്പോ ഈ രണ്ടു കാര്യം മിസ് ചെയ്തായിരുന്നു.
1: ശരി ശരി,
0: ഈര വന്നതോടുകൂടി അത് തിരിച്ചു കിട്ടിയത്.
1: ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു. താങ്ക് യു ട്ടോ ചേച്ചി. അപ്പൊ ഞാൻ എന്തായാലും പാട്ട് വെച്ചുതരാം. ഓക്കെ, എന്റെ പേര് മറക്കരുത് കേട്ടോ.
0: ഓക്കെ,
1: ശരി, ബൈ ബൈ. അപ്പൊ ഗിരിജ ചേച്ചിയാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ ഗിരിജ ചേച്ചി ഫുൾ എക്സൈറ്റ്മെന്റ് ഇങ്ങനെ ചിരിച്ചോണ്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പൊ നിലാവി വാൻ അല്ല, നിലാവി ആ ഈ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. മായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തമിഴ് സിനിമ, നമ്മുടെ മീനയൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമാണ്. അപ്പൊ ഈ സിനിമയിൽ നിന്നാണ് പാട്ട് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വേറൊരു പാട്ട് എന്നോട് ചോദിച്ചിട്ടുള്ളത് മുഹമ്മദാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പി വി മുഹമ്മദ് ഏട്ടൻ ചോദിച്ചിട്ടുള്ള പാട്ട് മയ്യഴിപ്പുഴയൊഴുകി ഉദ്യാന പാലകൻ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു മലയാളം പാട്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സമയം വളരെ കുറച്ചേ ഉള്ളൂ. ഇനി ഒന്ന് രണ്ട് റിക്വസ്റ്റുകളും കൂടെ എനിക്ക് എടുക്കാൻ ബാക്കിയുള്ളൂ. അപ്പൊ വേഗം വേഗം നിങ്ങളുടെ റിക്വസ്റ്റുകൾ അയച്ചോളൂ. 8281509000 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, മെസ്സേജസ് അയക്കാം. ഇൻസ്റ്റന്റ് പാട്ടിൽ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് പാട്ട് വെച്ചിരുന്നത് ആർജി ഹീരയാണ്. ഓണാഹലി FM 90.4. സ്റ്റേ ട്യൂൺ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സമയം ദേ ഏതാണ്ട് ഒരു മണി കഴിഞ്ഞ് 44 മിനിറ്റും കഴിയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്നത് ജീഹിരായിരുന്നു. ആക്ച്വലി ഒരുപാട് പേരുടെ റിക്വസ്റ്റുകൾ ഉണ്ടായിരുന്നു അല്ലെ. ഇന്ന് പലർക്കും പല പല പാട്ടുകൾ പല റീസൺ കൊണ്ട് കേൾക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടാവും അല്ലെ. എന്തായാലും ദേ അടുത്ത മെസ്സേജ് ഞാൻ വാട്സപ്പിൽ നിന്ന് വായിക്കാം. മനീഷാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് ഹീര, ഞാൻ മനീഷാണ്. എനിക്ക് എന്റെ വൈഫിന് വേണ്ടിയിട്ട് പിണക്കമാണോ എന്ന് പാട്ട് വെച്ചിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു മനീഷിന്റെ വൈഫിന്റെ പിണക്കം മാറ്റാനുള്ള ഒരു തന്ത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്തായാലും മനീഷിന്റെ വൈഫിന്റെ പേര് സുമ എന്നാണ്. അപ്പൊ എന്തായാലും സുമ ചേച്ചിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം അല്ലേ. അപ്പൊ പിണക്കമാണോ, അനന്തഭദ്രം എന്ന സിനിമയിലെ പാട്ടാണല്ലേ. എന്തൊരു നല്ലൊരു സിനിമയായിരുന്നു. എൻ്റെ അതിലെ എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് ഹിറ്റാണ് എന്നുള്ളതാണ് ഈ സിനിമയുടെ എല്ലാ പാട്ടുകളും. എനിക്ക് അങ്ങനെ പിണക്കമാണോ മാത്രമല്ല, തിരനുരയും അതുപോലെ തന്നെ നമ്മള് മാലമല്ലൂയ, ഇങ്ങനെ കുറെ നല്ല വെറൈറ്റി, ശിവമല്ലിക്കാവിൽ, അങ്ങനെ എത്രയോ നല്ല പാട്ടുകൾ. ഓക്കെ, എന്തായാലും അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്രീതു ആണ്. ശ്രീതു ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹൈ ഹീര ചേച്ചി, ഐ വോണ്ട് സോങ് ഫ്രം ദ മൂവി ചെന്നൈ എക്സ്പ്രസ്, കാശ്മീർ സോങ്. ഓ, മറ്റേ പാട്ട് കാശ്മീർ തൂ മേ കന്യാകുമാരി, ആ പാട്ട്. ഓക്കെ, എന്തായാലും വെച്ചേരാ കേട്ടോ. എന്റെ അടുത്ത റിക്വസ്റ്റ് എനിക്ക് രാജനാണ് എനിക്ക് പാലക്കാട് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേട്ടൻ ചോദിച്ചിട്ടുള്ള പാട്ട് പ്രമഥവനം എന്ന പാട്ടാണ്. ഞാനൊരു യേശുദാസ് ഫാൻ ആണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാജൻ ചേട്ടന് വേണ്ടി പ്രമഥവനം വീണ്ടും എന്ന് പറയുന്ന പാട്ടും നമുക്ക് കേൾക്കാം. എന്തായാലും കുറച്ചധികം പേരുടെ റിക്വസ്റ്റുകൾ ഞാൻ ഇനി എടുക്കാനുണ്ട് എന്നൊക്കെ എനിക്കറിയാം. കുറെ പേരുടെ കോള് നമുക്ക് മിസ്സായി പോയിട്ടുണ്ട്. പേടിക്കണ്ട, ഇനി വരും ദിവസങ്ങളിൽ എല്ലാ കോളുകളും നമ്മൾ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. എല്ലാ മെസ്സേജസിലേക്കും മാക്സിമം നമ്മുടെ റിക്വസ്റ്റുകൾ എടുക്കാനൊക്കെ ഞാൻ നോക്കും. അപ്പം എന്തായാലും ഇന്നത്തെ ദിവസം തൽക്കാലത്തേക്ക് നമ്മുടെ ഇൻസ്റ്റന്റ് പാട്ട് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ആൻഡ് കുറേ പേരുടെ റിക്വസ്റ്റുകൾ കിട്ടിയിട്ടില്ല. കുറേ പേരുടെ റിക്വസ്റ്റുകൾ എനിക്കിന്ന് കുറേ പുതിയ ആൾക്കാർ, പുതിയ കോളേഴ്സ് കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ പാട്ടുകൾ വെച്ചു കൊടുക്കാൻ പറ്റി. എനിക്ക് തോന്നുന്നത് ഇൻസ്റ്റന്റ് പാട്ടിന് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മറന്നുപോയ ചില പാട്ടുകൾ അല്ലെങ്കിൽ കുറേ കാലമായിട്ട് നമ്മൾ കേൾക്കാത്ത പല പാട്ടുകളും ഈ ഒരു ഷോയിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള. പല പാട്ടുകളും, പല തമിഴ് പാട്ടുകളൊക്കെ ഞാൻ, എനിക്ക് തോന്നുന്നു പലരും റിക്വസ്റ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഈ പാട്ട് പോലും ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ബുക്കിൽ ഇല്ലാത്ത കുറേ പാട്ടുകൾ നമുക്ക് കേൾക്കാൻ പറ്റാന്ന് പറയില്ല. അതിപ്പോൾ ഇളയരാജയുടെ ആണെങ്കിലും അല്ലെങ്കിൽ നല്ല നല്ല കമ്പോസേഴ്സിൻ്റെ ഒരുപാട് നല്ല പാട്ടുകൾ കേൾക്കാൻ പറ്റുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതുപോലെ നമ്മൾ പുതിയ പാട്ടുകളും പഴയ പാട്ടുകളും ഒരുപോലെ പരിഗണിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ദേ ഇനി മൂന്ന് പാട്ടുകളാണ് നിങ്ങളുടെ റിക്വസ്റ്റുകൾ ഞാൻ എടുക്കാൻ പോകുന്നത്. ഇതുപോലെ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് ബാക്കി പാട്ടുകളും റിക്വസ്റ്റുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാം. ആൻഡ് 2 മണി മുതൽ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളാണ് കേൾക്കാൻ പോകുന്നത്. അതും എന്റെ തന്നെ ഷോ ആണ്. ഇന്ന് നമ്മുടെ ആക്ട്രസ് ശോഭനയുടെ നല്ല നല്ല പാട്ടുകളും ആ പാട്ടിന്റെ പിന്നിലുള്ള കഥകളൊക്കെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഷോ കേൾക്കുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ്, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്. കീപ് സപ്പോർട്ടിംഗ് ആൻഡ് കീപ് ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ. ദിസ് ഇസ് ആർജി ഹീര സൈനിങ് ഓഫ്. ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ. എന്നോട് പിണങ്ങരുത് കേട്ടോ, പാട്ട് വെച്ചരാത്തൊരു പിണങ്ങരുത്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പാട്ടും കൊണ്ട് ഡെഡിക്കേറ്റ് ചെയ്തു. ഓക്കെ, ബൈ.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.

0: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
1: എങ്ങനെയാണ് മലയാള സിനിമയുടെ ഈ നായികയെ വിവരിക്കേണ്ടത് എന്നെനിക്കറിയില്ല. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് അഭിനേത്രിയായും ഭരതനാട്യ നർത്തകിയായും ഒക്കെ തന്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വമാണ് ശോഭന. മലയാളം, തമിഴ്, ഹിന്ദി തുടങ്ങി നിരവധി ഭാഷകളിൽ 200-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ശോഭന തന്റെ അനുപമമായ അഭിനയ മികവിലൂടെ 2 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ, 2006 ഭാരത സർക്കാർ പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. അഭിനയത്തിനൊപ്പം ഭരതനാട്യ രംഗത്തും സജീവമായ ശോഭന ചെന്നൈയിൽ കലാർപ്പണ എന്നൊരു നൃത്ത വിദ്യാലയം നടത്തി ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തകലയെ ലോകമെമ്പാടും പ്രചരിപ്പിച്ചു വരികയാണ്. സോ മലയാള സിനിമയിൽ നമുക്ക് മാറ്റി നിർത്താനാകാത്ത ശോഭനയുടെ ചലച്ചിത്രങ്ങളും ചലച്ചിത്ര വിശേഷങ്ങളും ഒപ്പം പാട്ടിന്റെ കഥകളുമൊക്കെയാണ് നമ്മൾ അറിയാൻ പോകുന്നത്. പല ഷൂട്ടിംഗ് എക്സ്പീരിയൻസുകൾ, ഒരു നായിക എന്ന നിലയിൽ ആദ്യമായി എങ്ങനെ സിനിമയിലേക്ക് വന്നു, എങ്ങനെ ഇത്രയും വലിയൊരു ഒരു ഒരു കരിയർ നിലനിർത്തി എന്നതിനെ പറ്റിയൊക്കെയുള്ള വളരെ നല്ല കഥകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ശോഭന എന്ന നായിക നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് നല്ല പാട്ടുകൾക്ക് മികവുറ്റ പ്രകടനങ്ങൾ നമുക്ക് സമ്മാനിച്ച് ഈ നർത്തകിയെപ്പറ്റി, ഈ അഭിനേത്രിയെപ്പറ്റി നമുക്ക് ഓർക്കാതിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ഇത്തരമൊരു യാത്രയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി അഹല്യ FM-ൽ നിങ്ങളുടെ കൂടെ RJ ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ പാട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ കുറച്ച് പാട്ടുകൾ മാത്രമാണ് ശോഭന എന്ന നായിക അഭിനയിക്കുന്നു എന്ന് തോന്നിയിട്ടുള്ളത്. കാരണം ആ ഒരു ചലച്ചിത്രത്തിലെ കഥാപാത്രം എന്താവശ്യപ്പെടുന്നു അതിനോട് 100% നീതി പുലർത്തിക്കൊണ്ട് ഒരുപാട് നല്ല ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച ശോഭനയുടെ പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയിൽ ബിച്ചു തിരുമല വരികൾ എഴുതി ഇളയരാജ സംഗീതം ചെയ്ത എസ് ജാനകി പാടിയിട്ടുള്ള ഈ പാട്ട് ഓർക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ശോഭന എന്ന നായികയെ മാറ്റി നിർത്താനോ ശോഭന എന്ന അമ്മയെ മാറ്റി നിർത്താനോ ഒന്നും സാധിക്കില്ല. ഓല

ഒരു കലാകുടുംബത്തിലാണ് ശോഭന ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നൃത്തം അഭ്യസിക്കാനും കലാകാരികളായ ഒരുപാട് പേരെ കാണാനും അവരുടെ ഓരോ ചെറിയ ചെറിയ മുഹൂർത്തങ്ങൾ തൻ്റെ ചെറിയ ചെറിയ കാലഘട്ടത്തിൽ ബാല്യകാലത്തിലൊക്കെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ വളർന്നതുകൊണ്ടായിരിക്കാം ഒരു ആർട്ടിസ്റ്റാണ് താൻ എന്ന് തിരിച്ചറിയാൻ അധികം സമയം വേണ്ടി വന്നിട്ടില്ല. എന്നാൽ 9 വയസ്സ് പ്രായമുള്ള സമയത്താണ് ആദ്യമായിട്ടൊരു സിനിമാ സെറ്റിലേക്ക് ശോഭന എന്ന കൊച്ചു മിടുക്കി കടന്നു ചെല്ലുന്നത്. ആദ്യത്തെ സെറ്റായിട്ട് പോലും അതിൻ്റെ ഒരു ചെറിയ ഷോക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എന്താണോ ഡയറക്ടർ പറയുന്നത് അത് കൃത്യമായി അഭിനയിച്ച് കാണിച്ചു കൊടുക്കുക, പറയുന്ന ചെറിയ ചെറിയ ഡയലോഗുകൾ വളരെ ഭംഗിയായി പഠിക്കുകയും നല്ല കുട്ടിയായിട്ടൊരു ഒരു മിടുക്കി കുട്ടി എന്ന പേര് സമ്പാദിക്കുകയും ചെയ്ത ഒരു കുഞ്ഞു കലാകാരി. മംഗളനായികി എന്നുള്ളതാണ് ആ സിനിമയുടെ പേര്. ഒരു തമിഴ് സിനിമയാണ്. അതിൽ ഒരുപാട് ലീഡിങ് ആർട്ടിസ്റ്റുകളോടൊപ്പം കുഞ്ഞു കുഞ്ഞു റോളുകളുമായിട്ട് സിനിമാ ജീവിതം തുടങ്ങുകയാണ്. അങ്ങനെ ഒരു ചെറിയ ഡയലോഗ് കൊടുക്കുകയും ആദ്യത്തെ ഷോട്ടിൽ തന്നെ നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്യുകയും ഒരുപാട് പേര് വന്ന് അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തത് ആ കുഞ്ഞുകുട്ടി ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവിടെ നിന്നാണ് ആ കലാജീവിതം അല്ലെങ്കിൽ സിനിമാ രംഗത്തേക്കുള്ള ഒരു പ്രവേശനം നടക്കുന്നത് അവിടെയാണ്. അങ്ങനെ മംഗള നായികി എന്ന സിനിമയിലാണ് ശോഭന എന്ന കൊച്ചു മിടുക്കി ആദ്യമായി തന്നെ മുഖം കാണിക്കുന്നത്. ഈ സിനിമയിലെ നല്ലൊരു ഗാനം തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. പി സുശീലയും കെ ജെ യേശുദാസും ചേർന്ന് പാടി വി കുമാർ കമ്പോസ് ചെയ്ത കൺകലാൽ നാൻ വരൈന്ത് എന്ന പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ഈ ഒരു സിനിമയിലേക്കുള്ള ഒരു യാത്രയാണ് അടുത്തത്. കേട്ടുകൊണ്ടേയിരിക്കുക നിങ്ങളുടെ കൂടെ ആർ ജി ഹീര ഓൺ അഹല്യ FM.

1984 April 18 എന്ന സിനിമ വരുന്നത്. ഒരു മലയാളം സിനിമ, ഒരു ഡിവോഴ്സ് സ്റ്റോറിയൊക്കെ സംസാരിക്കുന്ന ഒരു ഒരു വ്യത്യസ്ത കഥാപാത്രം, വളരെ രസമുള്ള ഒരു ഒരു സ്കൂൾ കുട്ടിയാണ്. പക്ഷെ ഒരു ഭാര്യയായി അതിൽ അഭിനയിക്കുന്നു. പിന്നീട് നമ്മൾ ശോഭന എന്ന നായികയുടെ ഒരു ഒരു വ്യത്യസ്തമായൊരു മുഖമാണ് നമ്മൾ അവിടെ കണ്ടത്. ഒരു ഒരു സ്കൂളിൽ പോകുന്ന കുട്ടിയാണെങ്കിൽ പോലും വളരെ ഭംഗിയായിട്ട് ആ റോള് കൈകാര്യം ചെയ്യുകയും ഏറ്റവും നന്നായി അതിലുള്ള പാട്ടുകളിലൊക്കെ അഭിനയിക്കുകയും ചെയ്യുമ്പോൾ നമ്മളൊരു വളർന്നു വരുന്ന ഒരു കലാകാരിയെ ഏറ്റവും ഭംഗിയായി മലയാള സിനിമയിൽ അവതരിപ്പിച്ചതിനെ രണ്ടു കൈയും നീട്ടി പ്രേക്ഷകർ സ്വീകരിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ഈ സിനിമയിലെ കാളിന്തി തീരം തന്നിൽ എന്ന് പറഞ്ഞ പാട്ട് ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു പാട്ട് തന്നെയാണ്. എ.ടി. ഉമ്മറാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത്. യേശുദാസും ജാനകിയും ചേർന്ന് പാടി ബിച്ചു തിരുമലയുടെ വരികളാണ്. വളരെ മനോഹരമായിട്ടുള്ള ഈ പാട്ടും അതിൻ്റെ വിഷ്വൽസും, വളരെ ചെറിയ ഒരു ഒരു ചെറിയ കുഞ്ഞു കുട്ടിയുടെ ഒരു മുഖമുള്ള ഒരു നായികയും നമ്മൾ മലയാള സിനിമയ്ക്ക് ലഭിച്ചതിൻ്റെ ഒരു സന്തോഷം ഈ പാട്ടുടനീളമുണ്ട്. തീർച്ചയായിട്ടും ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർജി ഹീറ ഓൺ അഹല്യ FM. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് കാളിന്തി തീരം തന്നെ. സ്റ്റേ ട്യൂൺ.

മലയാള സിനിമയിൽ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പുതുമുഖ നായിക, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു കഴിവുള്ള ഒരു നടിയെ പിന്നീട് മലയാള സിനിമയിൽ നിന്ന് പറിച്ചെടുത്തു എന്ന് പറയാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പതുക്കെ തമിഴ് സിനിമയിലേക്ക് ഈ ഒരു മിടുക്കി കുട്ടി ഒരു നായികയായി കടന്നു വരികയാണ്. ആദ്യമായി ഒരു ഒരു ഫുൾ നായികയാകുന്ന ഒരു ഒരു സിനിമ, അതും കമൽ ഹാസൻ എന്ന് പറയുന്ന വളരെ വലിയൊരു നായകനൊപ്പം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ശോഭന എന്ന നടിക്ക് ഭയമുണ്ടായിരുന്നു. ആദ്യമായിട്ട് അങ്ങനൊരു സിനിമയുടെ ഭാഗമാകുന്നു, എങ്ങനെ ചെയ്യണം, ആദ്യമായിട്ടൊരു നല്ലൊരു ബ്ലൂ സൽവാറൊക്കെ ഇട്ട് ഒരു ഒരു ടിപ്പിക്കൽ നായികയായി നിൽക്കുന്നതിൻ്റെ ഒരു സന്തോഷം മുഴുവൻ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന ആ ഒരു മൊമെൻ്റാണ് ആ ഒരു സിനിമ ഉടനീളമുള്ളത്. AVM സെറ്റിട്ട് വലിയ വലിയ പോസ്റ്റേഴ്സൊക്കെ പണ്ട് ശോഭനയുടെ വീട്ടിൽ കമൽഹാസൻ്റെ ഒരുപാട് പോസ്റ്റേഴ്സ് ഒട്ടിച്ചു വെച്ചിരുന്നതായിട്ടൊക്കെ പറഞ്ഞ ഓർമ്മകളുണ്ട്. അപ്പോൾ അങ്ങനെ പോസ്റ്ററിൽ നമ്മൾ ഒട്ടിച്ചിരുന്ന ഒരാൾ അല്ലെങ്കിൽ അത്രയും വലിയൊരു നായകനൊപ്പം അഭിനയിക്കാൻ പോകുന്നതിൻ്റെ ഭയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും വളരെ ഭംഗിയായിട്ട് ആ കഥാപാത്രം ഉൾക്കൊണ്ട് തന്നെ ചെയ്തു എന്ന് തന്നെ പറയണം. ഒത്തിരി നല്ല പാട്ടുകളുണ്ടെങ്കിലും വൈരമുത്തു വരികൾ എഴുതി SPBയും ജാനകിയും ചേർന്ന് പാടി ഇളയരാജ കമ്പോസ് ചെയ്ത മുത്തം പോതാതെ എന്ന ബ്യൂട്ടിഫുൾ സോങ് ആണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം മഹലി FM ൽ ഓർമ്മയിലുണരും ഗാനങ്ങളുമായി RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരു പ്രൈം ശോഭനയെ കാണണമെങ്കിൽ, അല്ലെങ്കിൽ അഭിനയത്തിന്റെ എല്ലാ അടവുകളും പഠിച്ചു പഠിച്ചു വരുന്ന, അതിന് ഏറ്റവും ഭംഗിയായി അവതരിപ്പിക്കാൻ മെമ്പൽ കൊള്ളുന്ന ഒരു നായികയെ നമുക്ക് കാണണമെങ്കിൽ, ഇത് നമ്മ ആൾ എന്ന തമിഴ് സിനിമയിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. ഒരു ഡാൻസർ ആണ് എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് തോന്നിയ ഒരു സിനിമ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമ എന്ന് തന്നെ വേണം ഇത് നമ്മ ആൾ എന്ന സിനിമയെ നമ്മൾ ഓർക്കുമ്പോൾ. തീർച്ചയായിട്ടും പല പാട്ടുകളും നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടായിരിക്കും. ഈ സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടുണ്ട്, നാനാലാന താമരയെന്ന്.

സിനിമയിൽ തന്നെയാണ്. എന്തായാലും എസ് ജാനകി പാടി, കെ ഭാഗ്യരാജ് കമ്പോസ് ചെയ്ത ഈ പാട്ട് ഒരു ഒരു ഒരു പവർഫുൾ പാട്ട് തന്നെയാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കഥാപാത്രം. ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

1989 ശിവ എന്ന ചിത്രം റിലീസ് ചെയ്യുന്നത്. രജനീകാന്ത് എന്ന വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ ശോഭന എന്ന നായിക അഭിനയിക്കാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെയും ചെറിയ ഭയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയുടെ ഷൂട്ടിൻ്റെ സമയത്ത് മുൻകൂട്ടി പറഞ്ഞിരുന്നില്ല നമ്മളൊരു മഴ സീനാണ് എടുക്കാൻ പോകുന്നത് എന്നറിഞ്ഞപ്പോൾ ശോഭനയ്ക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. കാരണം അവർ മുന്നേ കൂട്ടി പറയാത്തത് കൊണ്ട് തന്നെ കോസ്റ്റ്യൂംസ് ഉണ്ടായിരുന്നില്ല, കോസ്റ്റ്യൂംസ് മാറാൻ കൃത്യമായിട്ടുള്ള ഒരു ഒരു ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നില്ല. അപ്പം അന്നത്തെ കാലത്ത് നമ്മൾ ഇന്നത്തെ പോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അന്ന് നായികമാരെക്കാൾ നായകന്മാർക്ക് പ്രാധാന്യം നൽകിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ പെട്ടെന്ന് പറഞ്ഞു ഇത്രയും നല്ലൊരു റോള്, ഇത്രയും നല്ലൊരു ചാൻസ് ഒരിക്കലും ശോഭന എന്ന നായിക വിട്ടുകൊടുത്തിരുന്നില്ല. അവിടെ ടേബിളിൽ ഇട്ടിരുന്ന ഒരു ക്ലോത്ത് എടുത്ത് അത് ഇന്നേഴ്സായി ഉപയോഗിക്കുകയും അതിനുശേഷം ആ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് കളർ സാരിയാണ്, ആ സിനിമ ഓർക്കുന്നുണ്ടെങ്കിൽ ആ പാട്ട് ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും രജനീകാന്തും ശോഭനയും ചേർന്നൊരു നല്ല മഴപ്പാട്ടാണ്. രണ്ടുപേരും വൈറ്റ് കോസ്റ്റ്യൂമിലൊക്കെ വന്ന്

ഈ ഒരു നേർത്ത വസ്ത്രം ധരിച്ച് ഫുൾ മഴയിൽ നനഞ്ഞിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ ഈ പാട്ട് അന്ന് കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു, അല്ലെങ്കിൽ ശോഭന എന്ന നായികയ്ക്ക് ഒരു ചാലഞ്ച് ആയിരുന്നുവെങ്കിലും അത് ഒരു ബുദ്ധിമുട്ടുകളും വകവയ്ക്കാതെ ഭംഗിയായി ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഈ പാട്ടിനെ ഡിഫറെൻ്റ് ആക്കുന്നത്. ഇരുവിഴിയിൻ എന്ന് പറഞ്ഞ ഈ പാട്ട് ഇളയരാജ കമ്പോസ് ചെയ്ത് SPBയും KS ചിത്രയും ചേർന്ന് പാടിയ പാട്ടാണ്. അപ്പോൾ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ശിവ എന്ന സിനിമയിൽ നിന്നും ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം RG ഹീര. പാട്ട് കാണുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ടിലാണോ അത് ചെയ്തത്, അല്ലെങ്കിൽ ഇത്രയും ടെൻഷനിലാണോ അത് ചെയ്തത് എന്നുള്ളത് നമ്മൾ തന്നെ അതിശയിച്ചു പോകും. അത്രയും നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ശോഭന കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ RG ഹീര.

ഏതൊരു ആക്ടറിനെയോ ആക്ട്രസിനെയോ സംബന്ധിച്ചിടത്തോളം ഒരു മണിരത്നം സിനിമയിൽ ഭാഗമാകുക എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഒരു വലിയ ആഗ്രഹങ്ങളിൽ ഒന്ന് തന്നെയായിരിക്കും. അത്തരം ആഗ്രഹങ്ങളുടെ കൂടെ കിട്ടുന്ന കുറേ കഷ്ടപ്പാടുകളുണ്ട്. കാരണം വളരെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഷോട്ടുകൾ വേണമെന്ന് വാശി പിടിക്കുന്ന ഒരു ഒരു സിനിമ ഒരു ചലച്ചിത്രകാരനാണ് മണിരത്നം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പല സിനിമകളുടെയും ഷൂട്ട് ഏർലി മോർണിംഗ് വളരെ നേരത്തെ പ്രഭാതത്തിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല മനോഹരമായ ഷോട്ടുകൾ കിട്ടാൻ വേണ്ടി അദ്ദേഹം പ്ലാൻ ചെയ്തിരിക്കും. അപ്പം ശോഭന എന്ന നടിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നേരത്തെ ഒന്ന് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് അന്നത്തെ ആ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ആ ഒരു 20 വയസ്സോ 25 വയസ്സോ ഉള്ള ഒരു കുട്ടിക്ക് അത് ഒത്തിരി കഷ്ടപ്പാടുള്ളൊരു കാര്യമായിരിക്കും അല്ലേ. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ 300 പേര് വന്നാലും 301-ാമത്തെ ആൾക്ക് എന്താത്ര ബുദ്ധിമുട്ട് വരാൻ എന്ന് ചോദിച്ച സിറ്റുവേഷൻ വരെ മണിരത്നത്തിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് ശോഭന പറഞ്ഞിട്ടുണ്ട്. കാരണം ബുദ്ധിമുട്ടായിരുന്നു, ഒരു ഒരു കുട്ടി മടിയും ഒക്കെ അവിടെ വരുമല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങനെ വളരെ സമയമെടുത്ത് ചെയ്ത ഒരു പാട്ടാണ് തളപതി സിനിമയിലെ. വളരെ നേരത്തെ ഒരു ഒരു വീണയും കയ്യിൽ കൊടുത്ത് നായിക അങ്ങനെ അരുവിക്കരയിൽ അല്ലെങ്കിൽ പുഴക്കരയിൽ ഇരുന്ന് പാടുന്ന ആ പാട്ട്, ഈ പാട്ട് അതിൻ്റെ പലർക്കും അറിയായിരിക്കും തളപതി സിനിമയിലെ രാക്കമ്മ എന്ന പാട്ട് കൊറിയോഗ്രാഫി, അതിൽ ചെറിയ പോർഷൻ കൊറിയോഗ്രാഫി ചെയ്തത് ശോഭനയാണെന്ന് പലർക്കും അറിയായിരിക്കും. പക്ഷേ പലപ്പോഴും ഇപ്പോഴും ചെന്നൈയിൽ പോയാലും പല സ്ഥലങ്ങളിലും ഒരു തളപതി ഹീറോയിനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴും ശോഭനയെ പലരും റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വലിയ നേട്ടം തന്നെയാണ്. അപ്പം എന്തായാലും

എത്ര മനോഹരമായൊരു ഗാനം, എത്ര ഭംഗിയായി അത് ഷൂട്ട് ചെയ്തിരിക്കുന്നു. ആൻഡ് മിതാലി ബാനർജി ഭാവ്നിക് എന്ന് പറയുന്ന ഒരു ഒരു നോർത്ത് ഇന്ത്യൻ സിംഗറാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സിംഗറിനോട് 100% നീതി പുലർത്തണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ശോഭന എന്ന നായിക ഏറ്റവും ഭംഗിയായി അതിനെ ലിപ്സിങ്ക് ചെയ്തിരിക്കുന്നത്. സോ മണിരത്നത്തിൻ്റെ ഇക്കാലത്തെയും ബെസ്റ്റ് സിനിമകളിലൊന്നായ തളപതി സിനിമയിലെ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇളയരാജയുടെ സംഗീതം നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

മലയാള സിനിമയിൽ ഒരുപാട് നല്ല സിനിമകൾ ചെയ്തിട്ടുള്ളൊരു നടിയാണ് ശോഭന. എങ്കിലും മണിച്ചിത്രത്താഴ് എന്ന സിനിമ തീർച്ചയായിട്ടും ആ ലിസ്റ്റിൽ ഒന്ന് മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഒരു സിനിമ എന്ന് തന്നെ നമ്മൾ മാറ്റിവെക്കേണ്ട ഒരു സിനിമയാണ് മണിച്ചിത്രത്താഴ്. കൽക്കട്ടയിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ അവിടെ പഠിച്ച് ജനിച്ച് വളർന്ന ഒരു നായികയുടെ ഒരു റോൾ എന്ന് തീർച്ചയായിട്ടും ഈ സിനിമയുടെ ഒരു ക്യാരക്ടറിനെ പറ്റിയുള്ളൊരു ഡിസ്ക്രിപ്ഷൻ കിട്ടുമ്പോൾ തന്നെ നല്ല കോട്ടൺ സാരീസ് ഒക്കെ ഉപയോഗിക്കുന്ന വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു സ്ത്രീയെ അഭിനയിക്കാനായിരുന്നു ശോഭന എന്ന നായികയെ ചൂസ് ചെയ്തിരുന്നത്. പക്ഷെ ആ സിനിമയുടെ ഒരു കഥ നമുക്കറിയാം, പിന്നീടൊരു പൊസസ്ഡ് ഡാൻസർ എന്ന് പറയാം അല്ലെ, ഒരു എന്തോ ഒരു അദൃശ്യമായ ശക്തി ഉള്ളിലെ കയറിയിട്ടുള്ള ഒരു നായികയുടെ ഒരു വേഷം ഒരു നർത്തകി ആയതുകൊണ്ട് തന്നെ ഏറ്റവും ഭംഗിയായി അത് അവതരിപ്പിക്കാൻ ശോഭനയെ കൊണ്ട് സാധിച്ചു എന്ന് തന്നെയാണ് മലയാളികളെല്ലാം പ്രതീക്ഷിക്കുന്നത്. കാരണം ഇനിയും ആ സിനിമ കാണാൻ നമുക്ക് തോന്നുന്നതും ഇപ്പോഴും ടി വിയിൽ ആ സിനിമ വരുമ്പോൾ ഏറെ എക്സൈറ്റ്മെൻറ്റോടുകൂടി ആദ്യമായി ആ സിനിമ കാണുന്നത് പോലെ തന്നെ ഇരുന്ന് കാണാൻ നമുക്ക് കിട്ടുന്ന ഒരു ഒരു ഊർജ്ജം എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം ഒരു ടോട്ടൽ എഫേർട്ടിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഒരു പെർഫെക്റ്റായ ഒരു ഒരു നർത്തകിയെ നമുക്ക് വേണ്ട. എന്നും നമ്മളൊരു നർത്തകിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഭംഗിയായി ഒരുങ്ങി അവരാ ഒരു പെർഫോമൻസിന് വേണ്ടി ഒരുങ്ങുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ സിനിമയിൽ ശോഭന എന്ന നർത്തകിയെ സംബന്ധിച്ചിടത്തോളം പെർഫെക്റ്റ് ആവണ്ട എന്നുള്ളതാണ് ഇവിടുത്തെ ചലഞ്ച്. പെർഫെക്റ്റ് ആകാതെ വളരെ അലങ്കോലമായ ഒരു ഒരു ഒരു നായിക, അതിൻ്റെ കോസ്റ്റ്യൂമിൽ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട് ശോഭന. കാരണം ആ വെള്ളയും ചുവപ്പും കലർന്ന ആ സാരി, ആ ഒരുമുറൈ വന്ന് പാർത്തായ എന്ന പാട്ടിലുള്ള ആ സാരി അവർ കോഫിയിലൊക്കെ മുക്കിയെടുത്തിട്ടൊക്കെയാണ് ആ കളറ് കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് കൃത്യമായ ഒരു ഒരു ക്യാരക്ടർ കിട്ടുന്നു എന്ന് തന്നെ വേണം പറയാൻ. അത്ര ഭംഗിയായി അത് കൈകാര്യം ചെയ്തതുകൊണ്ട് തന്നെ ആദ്യത്തെ നാഷണൽ അവാർഡും ശോഭനയെ തേടിയെത്തുന്നതും മണിച്ചിത്രത്താഴ് എന്ന സിനിമയ്ക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ ഈ സിനിമ ബിച്ചു തിരുമല വരി എഴുതി, എം ജി രാധാകൃഷ്ണൻ കമ്പോസ് ചെയ്ത്, യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഈ പാട്ട് എങ്ങനെ നമുക്ക് പ്ലേ ചെയ്യാതിരിക്കാനാകും? സോ അഹല്യ എഫ് എം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അടുത്ത പാട്ട് ഒരു മുറൈ വന്ന് പാർത്തായ ഫ്രം മണിച്ചിത്രത്താഴ്. നിങ്ങളുടെ കൂടെ ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

ഓർമ്മയിലുണരും ഗാനങ്ങൾ ദി അവസാനിക്കാൻ പോകുന്ന ഈ ഒരു നിമിഷത്തിൽ നമ്മൾ ശോഭന എന്ന നായികയുടെ അതുല്യമായ സംഭാവനകളെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയും ഒരുപാട് നല്ല സിനിമകൾ നമ്മൾ ഇനിയും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ തിരിഞ്ഞു നോക്കുകയാണ് വീണ്ടും തളപതി എന്ന സിനിമയിലേക്ക് വേണ്ടി. സുന്ദരി കണ്ണാലൊരു സേതി എന്ന ഗാനം, ഈ പാട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര മനോഹരമായിട്ടാണ് അതിൻ്റെ കോസ്റ്റ്യൂംസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ശോഭന എന്ന നായികയ്ക്ക് ഇതിൻ്റെ കോസ്റ്റ്യൂം, ഇതിൻ്റെ ഓരോ ഡീറ്റെയിലിങ്ങും, അതിൻ്റെ പൂ വെച്ചിരിക്കുന്നതും ഉടുത്തിരിക്കുന്ന സാരിയും ഓർണമെൻസും എല്ലാ ചെറിയ ചെറിയ ഡീറ്റെയിലുകളും വളരെ കുറച്ച്, ഇന്നത്തെ പോലെയുള്ള വലിയ വലിയ കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് ഒന്നും ഇല്ലാതിരുന്ന സമയത്താണെങ്കിൽ കൂടി ഉള്ള 3-4 പേര് ഏറ്റവും ഭംഗിയായി ശോഭന എന്ന നായികയുടെ സൗന്ദര്യവും കഴിവുകളും ഒക്കെ പുറത്തെടുക്കാൻ സാധിക്കുന്ന തക്കം ഒരു ഒരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുകയും ഏറ്റവും ഭംഗി, എനിക്കിപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ഒരു കുതിരയിൽ നായകൻ വരികയും നായികയെ കറക്കിയെടുക്കുന്ന ഒരു സീനൊക്കെ, തീർച്ചയായിട്ടും അന്നത്തെ പ്രേക്ഷകർക്കത് വളരെ വളരെ ഒരു ഒരു ഗ്രാൻഡായ ഒരു വിഷ്വൽ ട്രീറ്റ് എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടതുണ്ട്. അപ്പം അത്തരം കോസ്റ്റ്യൂമുകളും അത്രയും ഡീറ്റെയിലിങ്ങും ശ്രദ്ധിച്ച ഈ ഒരു പാട്ട് തീർച്ചയായിട്ടും നമ്മൾ മലയാളികൾക്ക് മറക്കാനാകാത്ത ഒരു ഒരു അനുഭവം തന്നെയായിരുന്നു. അപ്പോൾ വാലി വരികൾ എഴുതി SPBയും ജാനകിയും ചേർന്ന് ഇളയരാജ കമ്പോസ് ചെയ്ത സുന്ദരി കണ്ണാലൊരു സീതി എന്ന പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം RG ഹീരയാണ് ഇത്രയും നേരം ഉണ്ടായിരുന്നത്. ശോഭന എന്ന നായികയുടെ മസ്മരികമായ മറ്റു പെർഫോമൻസുകൾക്ക് വേണ്ടി നമുക്ക് ഒരുപോലെ കാത്തിരിക്കാം. മറ്റൊരു കഥയുമായി നമ്മൾ വീണ്ടും കേട്ടുമുട്ടും. നിങ്ങളോടൊപ്പം RG ഹീര ഓണഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ഈ ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്.

9233226888 മൊബൈൽ 9496000129 ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്. ഹലോ എല്ലാവർക്കും നമസ്കാരം. അഹല്യ ഫ്രം 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ഈ ക്രിസ്റ്റീന എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന നമ്മുടെ ശരീരത്തിന് ഏറ്റവും എസെൻഷ്യൽ ആയ ഒരു വിഷയമാണ് നമ്മുടെ വെള്ളം കുടി ശീലം. നമ്മളൊരു 90% ആളുകളും എപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ വെള്ളം കുടിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കെ. കടുത്ത വെയിലത്ത് നടന്ന് തൊണ്ട ഉണങ്ങി വരളുമ്പോഴോ അല്ലെങ്കിൽ എരിവുള്ള ആഹാരം കഴിച്ച് കുത്തുമ്പോഴോ ഒക്കെ മാത്രമാണ് നമ്മൾ വെള്ളത്തെ കുറിച്ച് ഓർക്കുന്നത് പോലും. ശരിയല്ലേ? ദാഹിക്കുമ്പോ കുടിച്ചാ പോരെ, അതിൽ കൂടുതലായി എന്ത് ചിന്തിക്കാനാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ശാസ്ത്രീയമായി നമ്മുടെ മസ്തിഷ്കത്തിൽ ഹൈപ്പോതലാമസ് എന്ന ഭാഗമാണ് ശരീരത്തിലെ ജലാംശം അളക്കുന്നത്. രക്തത്തിലെ ഉപ്പിന്റെയും വെള്ളത്തിന്റെയും ബാലൻസ് തെറ്റുമ്പോൾ മാത്രമാണ് ഹൈപ്പോതലാമസ് നമുക്ക് ദാഹം എന്ന സിഗ്നൽ തരുന്നത്. അതായത് നിങ്ങളുടെ ഉള്ളിൽ ഡീഹൈഡ്രേഷൻ പൂർണ്ണമായി സംഭവിച്ചു കഴിഞ്ഞു എന്നതിന്റെ അവസാനത്തെ അലാറമാണ് ദാഹം. അതൊരിക്കലും ഫസ്റ്റ് സിഗ്നലായി നിങ്ങൾ വിചാരിക്കരുത്. ദാഹത്തിനായി കാത്തിരിക്കുമ്പോൾ നമ്മുടെ കോശങ്ങൾക്കും അവയവങ്ങൾക്കും എന്താണ് ആക്ച്വലി സംഭവിക്കുന്നതെന്ന് വിശദമായി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. അതിനു മുമ്പായി ലെറ്റ് അസ് ഹാവ് എ ഷോർട്ട് ബ്രേക്ക്.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെ ഉള്ളത് ഞാനാട്ടോ, നിങ്ങളുടെ മാത്രം ക്രിസ്റ്റീന. പിന്നെ എവിടെയാണെന്ന് മറക്കണ്ട, അഹല്യ എഫ്എം 90.4. നമ്മൾ ലളിതമായി കാണുന്ന നിർജലീകരണം, അതായത് ഡീഹൈഡ്രേഷൻ, നമ്മുടെ സെല്ലുലാർ ലെവലിൽ വരുത്തുന്ന തകരാറുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ഭയാനകമാണ്. നമ്മുടെ ശരീരത്തില് ഏകദേശം 60% പിന്നീട് രക്തത്തില് 90% വെള്ളമാണ് അടങ്ങിയിരിക്കുന്നത്. നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് കുറയുകയും രക്തം ഒരു തരം കൊഴുത്ത പരുവത്തിലാകുകയും, അതായത് തിക് ഫോമിലാവുകയും ചെയ്യും. ഇങ്ങനെ സാന്ദ്രത കൂടിയ രക്തത്തെ ശരീരത്തിലെ മുഴുവൻ കോശങ്ങളിലേക്കും പമ്പ് ചെയ്തെത്തിക്കാൻ നമ്മുടെ ഹൃദയത്തിന് ഇരട്ടി ശക്തി എടുക്കേണ്ടി വരും. ഇത് രക്തസമ്മർദ്ദം പെട്ടെന്ന് വ്യതിയാനം വരാനും ഹൃദയമെടുപ്പ് അനാവശ്യമായി കൂടാനും കാരണമാകും. ഇതോടൊപ്പം വൃക്കയുടെ കാര്യം പറയാനുണ്ടോ? വൃക്ക ഒന്ന് എടുത്തു നോക്കിയാൽ രക്തത്തിലെ വിഷാംശങ്ങളെ അരിച്ചെടുത്ത് മൂത്രത്തിലൂടെ കളയുന്ന നെഫ്രോൺസ് എന്ന് പറയുന്ന സാധനം വെള്ളമില്ലാതെ വല്ലാണ്ട് കഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ കാൽസ്യം ആക്സലേറ്റ് പോലുള്ള ധാതുക്കള് വൃക്കകളിൽ അടിഞ്ഞുകൂടും. പിന്നീട് അത് സഹിക്കാൻ പറ്റാത്ത വേദനയും മൂത്രത്തിൽ കലായി, അതായത് കിഡ്നി സ്റ്റോണായി മാറുകയും ചെയ്യും. ഇതിന് ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് അറിയണ്ടേ? അത് ഞാൻ പറഞ്ഞുതരാം ഒരിടവേളയ്ക്ക് ശേഷം.

0: ഡോക്ടർ അഹല്യ. Let's talk about health.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. നമ്മൾ ഹൃദയത്തെയും വൃക്കകളെയും കുറിച്ച് പറഞ്ഞു. എന്നാൽ ജലാംശം കുറയുമ്പോൾ നമ്മുടെ തലച്ചോറിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? അത് ഞാൻ പറഞ്ഞുതരാം. കടുത്ത ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ തലച്ചോറിലെ കോശങ്ങളിൽ നിന്ന് വെള്ളം വലിഞ്ഞു പോവുകയും തലച്ചോറിന്റെ വലിപ്പം താൽക്കാലികമായി നേരിയ അളവിൽ ചുരുങ്ങുകയും ചെയ്യും. അതായത് ബ്രെയിൻ ഷ്രിങ്കേജ് ചെയ്യും. ഇതാണ് നമുക്ക് അനുഭവപ്പെടുന്ന വിട്ടുമാറാത്ത തലവേദനയ്ക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത ഇതാണ് നമ്മൾ അനുഭവിക്കുന്ന വിട്ടുമാറാത്ത തലവേദനയ്ക്ക് കാരണം. അതുപോലെ തന്നെ ഒരു കാര്യത്തിലേക്ക് പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് പറ്റാതെയും വരും. മറ്റൊരു പ്രധാന കാര്യം നമ്മുടെ കാൽമുട്ടികളിലെയും നട്ടലിന്റെയും സന്ധികളിലാണ്. രണ്ട് എല്ലുകളും തമ്മിൽ ഉരസാതിരിക്കാൻ സഹായിക്കുന്ന കാർട്ടിലേജ് മൂടിയിരിക്കുന്നത് 80% ഈ വെള്ളത്തിലാണ്. ആവശ്യത്തിന് വെള്ളം കിട്ടിയില്ലാന്ന് വിചാരിക്കുക, പിന്നെ എന്താ സംഭവിക്കുക? ഈ കുഷൻ വല്ലാണ്ടങ്ങ് വറ്റിപ്പോവും. സന്ധികൾ തമ്മിൽ ഉരസി കടുത്ത കാൽമുട്ട് വേദനയും നടുവേദനയും വരികയും ചെയ്യും. കൂടാതെ വയറ്റിലെ ഗ്യാസ്ട്രിക് ആസിഡുകളെ പ്രതിരോധിക്കുന്ന കുടലിന്റെ ഭിത്തിയിലെ ശ്ലേഷ്മ പടലം, അതായത് മ്യൂക്കസ് ലെയർ, ഡീഹൈഡ്രേഷൻ കാരണം വളരുമ്പോ കടുത്ത അസിഡിറ്റിയും നെഞ്ചൊരിച്ചിലും പിന്നെ കൂടുതൽ അൾസേഴ്സും ഉണ്ടാകുന്നു. ഇത് മാത്രമല്ല, ലക്ഷണങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ഒറ്റയടിക്ക് പറഞ്ഞ എല്ലാവർക്കും ബോറടിക്കുന്നുണ്ട്. നമുക്ക് ആ ബോറടി മാറ്റാൻ വേണ്ടി നല്ലൊരു സോങ് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ഡോക്ടർ അഹല്യ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെയുള്ളത് ഞാനാണ് നിങ്ങളുടെ മാത്രം ക്രിസ്റ്റീന. എവിടെയാണ് അഹല്യ ഫം 90.4? വെള്ളത്തിന്റെ കുറ്റമറ്റ ഒഴുക്ക് കുറയുമ്പോൾ ശരീരത്തിലെ സോഡിയം, പൊട്ടാസ്യം എന്നീ ഇലക്ട്രോലൈറ്റ്സിന്റെ സമനില പാടെ അങ്ങ് തെറ്റിപ്പോ. ഇത് പെട്ടെന്ന് പേശികൾ കോച്ചു പിടിക്കാൻ, അതായത് മസിൽ ക്രാംസിനും തലകറക്കത്തിനും കാരണമാകും. ഇതോടൊപ്പം ചർമ്മത്തിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ഗ്ലോയും ബ്യൂട്ടിയും ഒക്കെ നഷ്ടപ്പെട്ട് ചെറുപ്പത്തിലേ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ചുക്കി ചുളിയാൻ തുടങ്ങും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ വിപത്തുണ്ട്. അത് AC റൂമുകളിലിരുന്ന് ജോലി ചെയ്യുന്നവരുടെ ശീലമാണ്. അതായത് AC നമ്മൾ അറിയാതെ തന്നെ ചർമ്മത്തിൽ നിന്നും ശ്വാസത്തിലൂടെയും ഈർപ്പം വലിച്ചെടുക്കും. നമുക്ക് വിയർപ്പ് തോന്നാത്തതുകൊണ്ട് ദാഹവും തോന്നത്തില്ല. അതുകൊണ്ട് തന്നെ AC ഇരിക്കുന്നവർക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും കടുത്ത തളർച്ചയും അതുപോലെ തന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിലേക്കൊക്കെ വീണുപോകും. ഈ പ്രായമായവരിൽ ദാഹം അറിയാതിരിക്കാനുള്ള നാഡീ സന്ദേശങ്ങൾ കുറവായതുകൊണ്ട് തന്നെ അവർക്ക് ദാഹമില്ലെങ്കിലും കൃത്യസമയത്ത് വെള്ളം കൊടുക്കേണ്ടതുണ്ട്. അത് നമ്മുടെ വീട്ടുകാരുടെ മാത്രം ചുമതലയാണ്. ഇതിനും ഒരുപാട് പരിഹാരങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഒരു സോങ്ങിന് ശേഷം ഞാൻ പറഞ്ഞുതരാം.

0: ഡോക്ടർ അഹല്യ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. അപ്പൊ നമ്മള് ദാഹത്തിനായി മാത്രം കാത്തു നിൽക്കുന്ന ആ വലിയ തെറ്റ് ഇനി നമ്മൾ ആരും ആവർത്തിക്കരുത് കേട്ടോ. ശരീരം എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയി നിലനിർത്താൻ ചെയ്യാൻ പറ്റുന്ന ചില ഗോൾഡൻ റൂൾസ് എന്തൊക്കെയാന്ന് പറഞ്ഞുതരാം. ആരും എവിടെയും പോകരുത്, ശ്രദ്ധിച്ചു കേൾക്കണേ. ദിവസവും എഴുന്നേറ്റ ഉടൻ തന്നെ പല്ല് തേച്ച ശേഷം 2-3 ഗ്ലാസ് വെള്ളം വെറും വയറ്റിൽ കുടിച്ച് തന്നെ ദിവസം ആരംഭിച്ചോളാം. ഇത് രാത്രി മുഴുവൻ ഉള്ളിൽ നടന്ന ഡീഹൈഡ്രേഷനെ പാടെ മാറ്റിക്കളയും. ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ ശേഷമോ ഒന്നിച്ച ഭീമമായ അളവിൽ വെള്ളം കുടിക്കരുത്, അത് തെറ്റാണ്. അത് ദാഹരസങ്ങളെ നീർപ്പിച്ചു കളയും. അതുകൊണ്ട് തന്നെ പകരം ആഹാരത്തിന് അരമണിക്കൂർ മുമ്പോ പിമ്പോ വെള്ളം കുടിക്കുക. നിങ്ങളുടെ മൂത്രത്തിന്റെ നിറം എപ്പോഴും ശ്രദ്ധിക്കുക. അത് തെളിഞ്ഞ വെള്ള നിറമാണെങ്കിൽ സുരക്ഷിതമാണ്. നേരെ മറിച്ച് ചായയുടെ നിറമോ കടും മഞ്ഞയോ ആണെങ്കിൽ നിങ്ങളുടെ ശരീരം വെള്ളത്തിനായി യാചിക്കുകയാണെന്നുള്ളൊരു കാര്യം മറക്കരുത്. ജോലി ചെയ്യുമ്പോൾ വാട്ടർ ബോട്ടിൽ കൺമുമ്പിൽ വെക്കുകയോ ഫോണിൽ റിമൈൻഡർ വെക്കുകയോ ചെയ്യുക. നാരങ്ങ വെള്ളം, സംഭാരം, തുളസി വെള്ളം, കരിക്കിൻ വെള്ളം എന്നിവയൊക്കെ മാറി മാറി കുടിച്ചോ, യാതൊരുവിധ കുഴപ്പമില്ല. ഇത്ര ലിക്വിഡ് നമ്മുടെ ബോഡിയിലേക്ക് മസ്റ്റ് ആൻഡ് ഷുഡ് ആയിട്ട് എത്തണം എന്നുള്ള കാര്യമാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ശരീരത്തിന്റെ അടിസ്ഥാനം വെള്ളമാണ്. അതില് മടി ഒരിക്കലും കാണിക്കരുത്. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ ക്ലിയർ കട്ട് ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുന്നവരുടെ ആ ഒരു ശീലം ഇപ്പൊ തൽക്കാലത്തേക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ കിഡ്നി, നമ്മുടെ ബ്രെയിന്, നമ്മുടെ ഹാർട്ട് എല്ലാം പണി മുടക്കാൻ ചാൻസസ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ എല്ലാവരും മാറ്റി നല്ലൊരു ഗുഡ് ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവരും മാറുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ഡോക്ടർ അഹല്യയുടെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് ഈ ക്രിസ്റ്റീന തന്നെ വരുന്നതായിരിക്കും. So until then, this is Christina signing off from Ahalya FM 90.4. Kete kete kootu koodam.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ 360 ഡിഗ്രിയിലേക്ക്. 360 ഡിഗ്രിയുമായിട്ട് ഇന്നത്തെ വലിയ ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജെ ആയിയ. ഒരു കൂട്ടം ആളുകളുടെ മുൻപിലെ അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ കയറി സംസാരിക്കാനായിട്ട് പറയുന്ന സമയത്ത് നെഞ്ചിടിപ്പ് കൂടും, അതുപോലെ തന്നെ നമ്മുടെ കൈയും കാലൊക്കെ വിറയ്ക്കും, തൊണ്ടൊക്കെ ഇങ്ങനെ ഡ്രൈ ആയി പോലെ വരണ്ടു പോവും. ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാവും. അതായത്, ലോകത്തിൽ മനുഷ്യന് മരണത്തിനേക്കാൾ പേടിയുള്ള കാര്യങ്ങളിൽ ഒന്നാണ് എന്ത്? ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ് എന്ത്? ഗ്ലോസോഫോബിയ. എന്ത് ഇത്? ഗ്ലോസോഫോബിയ അഥവാ പബ്ലിക് സ്പീക്കിംഗ് പേടി, അതാണ് സംഭവം കേട്ടോ. എന്നാൽ ഇതേ പേടിയെ മാറ്റി നിർത്തി ഒരു സദസ്സിനെ മുഴുവൻ നിങ്ങളുടെ വാക്കുകൾ കൊണ്ടിങ്ങനെ കയ്യിലെടുക്കാൻ സാധിക്കുമോ? ഉറപ്പായിട്ടും സാധിക്കും. ഈ മികച്ച സ്പീക്കർമാർ ഒറ്റയടിക്ക് അങ്ങനെ ഉണ്ടായി വരുന്നതാണോ? അല്ല, അവരിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പരിശീലിച്ച് ഒക്കെ ഉണ്ടാവുന്ന ഒരു കാര്യമാണല്ലേ. ഈ സ്റ്റേജ് ഫിയർ മാറ്റാനുള്ള ഒരു ടെക്നിക്കുകളും അതുപോലെ തന്നെ പ്രസംഗം കാച്ചിക്കുറുക്കി തരംഗമാക്കാനുള്ള ഗോൾഡൻ റൂളുകളുമാണ് ഇന്ന് നമ്മൾ 360 ഡിഗ്രിയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരെ പബ്ലിക് സ്പീക്കിംഗിലേക്ക് നമുക്ക് പോവാം. ആ ടിപ്സിലേക്ക് നമുക്ക് പോവാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് ഹലിയ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

360 degree. വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. എന്തുകൊണ്ടാണ് സ്റ്റേജിൽ കയറുമ്പോൾ നമുക്ക് ഇത്രയും പേടി തോന്നുന്നേ? അതിന് കാരണം എന്താണെന്നറിയോ? നമ്മുടെ ശരീരത്തിലെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് പ്രതികരണമാണ്. അതായത് അനേകം ആളുകൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കുമ്പോൾ തലച്ചോറ് അതൊരു അപകടമാണെന്ന് കരുതിയിട്ട് കോർട്ടിസോൾ, അഡ്രിനാലിൻ എന്നീ ഹോർമോണുകൾ എന്തെയും പുറപ്പെടുവിക്കും. ഇതാണ് ഹൃദയമിടിപ്പ് കൂട്ടുന്നതും കൈകൾ വിറപ്പിക്കുന്നതിൻ്റെ ഒക്കെ റീസൺ. ഇനി പ്രശസ്തനായ സ്പീക്കറായിട്ടുള്ള സൈമൺ സിനക് പറയുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ ഹൃദയമിടിപ്പ് കൂടുമ്പോഴും നെഞ്ച് പടപടാ ഇടിക്കുമ്പോഴും എനിക്ക് പേടിയാകുന്നു എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്റെ ശരീരം ആവേശത്തിലാണ്, ഐ ആം എക്സൈറ്റഡ് അല്ലെ, ഐ ആം എക്സൈറ്റഡ് എന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക. സ്വന്തം തലച്ചോറിനോട് ആ രീതിയിലൊന്ന് പറയുക. അപ്പോൾ പേടിയും ആവേശവും ശരീരത്തിൽ ഒരേ ലക്ഷണങ്ങളാണ് ഉണ്ടാക്കാറുള്ളത് അല്ലേ. ഇപ്പോൾ ചിന്താഗതി ഒന്ന് മാറ്റിയാൽ ഈ ഒരു പേടി തന്നെ നമുക്ക് വലിയൊരു പോസിറ്റീവ് എനർജി ആക്കിയിട്ട് മാറ്റിയെടുക്കാനായിട്ടും സാധിക്കുന്നുള്ളതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രസംഗം തുടങ്ങേണ്ട ആ ഒരു മാജിക്കൽ രീതിയെ കുറിച്ചാണ്. കേൾക്കാം നമുക്ക് 360 ഡിഗ്രി ലാഫ് ട്രെയിൻ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

360 degree. Once again, welcome back to 360 degree. Tips and tricks ആയിട്ട് കൂടെ it's me, RJ Ahilya. അങ്ങനെ 360 degree-യിൽ നമ്മൾ അടുത്ത ടിപ്പിലേക്ക് പോകാൻ പോവാണ്. ഈ പ്രസംഗത്തെ ഒന്ന് കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് പ്രസംഗം തുടങ്ങേണ്ട ഒരു മാജിക്കൽ രീതിയുണ്ട്. ആ രീതിയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഒരു പ്രസംഗം തുടങ്ങുമ്പോൾ 90% ആളുകളും ചെയ്യുന്നത് അങ്ങേയറ്റം ബോറിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവർക്കും സ്വാഗതം, എൻ്റെ പേര് ഇന്നതാണ്, എൻ്റെ വിഷയം ഇതാണെന്ന് പറയുകയാണ് അല്ലേ. ഇത് കേൾക്കുമ്പോഴേ ആളുകൾ ഫോണിലേക്ക് നോക്കാനായിട്ട് തുടങ്ങും. അതായത് ഒരു സ്പീക്കറുടെ വിജയം എന്നത് ആദ്യത്തെ 30 സെക്കൻഡിൽ ആളുകളുടെ ശ്രദ്ധ പിടിച്ചെടുക്കുക എന്നതാണ്. ദ ഹുക്ക് അല്ലേ, ആ ഒരു ഹുക്ക് കിട്ടാന്നുള്ളതാണ്. അപ്പോൾ ഒരു ചോദ്യത്തോടു കൂടി തുടങ്ങുക. ഇവിടെയുള്ള എത്ര പേർക്ക് ദിവസവും 8 മണിക്കൂർ ഉറങ്ങാൻ സാധിക്കുന്നുണ്ട്? ഒരു എക്സാമ്പിളാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു കഥയോ ഞെട്ടിക്കുന്ന കണക്കോ പറയുക. കഴിഞ്ഞ വർഷം മാത്രം ലോകത്ത് ആ രീതിയിലൊക്കെ മനസ്സിലായോ. അല്ലെങ്കിൽ ഒരു ബോൾഡ് സ്റ്റേറ്റ്മെന്റ് നടത്തുക. ആദ്യത്തെ 30 സെക്കൻഡിൽ പ്രേക്ഷകരിൽ കൗതുകം ഉണ്ടാക്കിയാൽ പിന്നെ പ്രസംഗം തീരുന്നത് വരെ അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതാണ് ആ ഒരു ടിപ്പ്.

0: 360 degree.
1: ഹലോ, നല്ലൊരു പാട്ടിന് ശേഷം വീണ്ടും 360 degree സ്വാഗതം. ഈ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ എന്താണ് പറയുന്നത് എന്നതിനേക്കാൾ ആളുകൾ നോക്കുന്നത് നിങ്ങളുടെ നിൽപ്പ് എങ്ങനെയാണ്, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ് എന്നൊരു കാര്യമാണല്ലേ. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് മൂന്ന് ബോഡി ലാംഗ്വേജ് ഹാക്കുകളെ കുറിച്ചാണ് കേട്ടോ. ഇപ്പൊ പോഡിയത്തിന് പിന്നിൽ ഒളിച്ചിരിക്കരുത്. അത് ഒരു സ്റ്റേജിൽ പോഡി ഉണ്ടെങ്കിൽ പോഡിയത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇതിന് ഒളിച്ചിരിക്കുന്ന പോലെയാണല്ലേ. അങ്ങനെ ചെയ്യാതിരിക്കാം. സാധ്യമെങ്കിൽ സ്റ്റേജിന്റെ നടുവിലേക്ക് ഇറങ്ങി നിന്ന് സംസാരിക്കാൻ നോക്കുക. അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തേതാണ് ട്രയാങ്കിൾ വാക്കിംഗ്. അതായത് ഒരേ സ്ഥലത്ത് തറഞ്ഞു നിൽക്കാതെ സ്റ്റേജിന്റെ ഇടത്തോട്ടും വലത്തോട്ടും നടന്ന് എല്ലാവരെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുക. അത് രണ്ടാമത്തെ ടിപ്പ്. ഇനി മൂന്നാമത്തേതോ, ദി സെക്ടർ ഐ കോണ്ടാക്ട്. എന്താണ് ഈ ദി സെക്ടർ ഐ കോണ്ടാക്ട്? അതായത് സദസ്സിനെ മൂന്ന് ഭാഗങ്ങളായിട്ട് വിഭജിച്ച് ഓരോ ഭാഗത്തുള്ള ആളിലേക്കും ഈ ഒരു മൂന്നോ നാലോ സെക്കൻഡ് വീതം നോക്കി സംസാരിക്കുക. അപ്പോൾ ഇത് നിങ്ങൾ വളരെ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണെന്നാണ് ആ രീതിയിലുള്ള സന്ദേശമാണ് കാണികൾക്ക് നൽകുന്നുണ്ടാവുക കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ, വേഗത കൂട്ടാതെ സമാധാനമായിട്ട് സംസാരിക്കുന്ന ഒരു വിദ്യ. ആ വിദ്യയെക്കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്. കേൾക്കാം 360 degree ഒരു കുട്ടി ബ്രേക്കിന് ശേഷം. കിപ്പാളം സ്നേഹം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. Hey, hello. വെൽക്കം ബാക്ക്. 360 ഡിഗ്രിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർജി ആയില്യ. അങ്ങനെ 360 ഡിഗ്രിയിൽ നമ്മുടെ പബ്ലിക് സ്പീക്കിംഗ് ഹാക്കുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലേ. ഇനി പേടി കാരണം ആളുകൾ സ്റ്റേജിൽ കയറിയാൽ വളരെ വേഗത്തിൽ സംസാരിച്ച് തീർത്തിറങ്ങി പോവാറുണ്ട്. ഇങ്ങനെയാലും ഇതൊന്ന് കഴിഞ്ഞാൽ മതി, ഹൗ ഓക്കെ കഴിഞ്ഞു, ആ ഒരു ഫീലായിരിക്കും അല്ലേ. അപ്പോ ഈ ഹ എന്നീ ഫില്ലർ വാക്കുകൾ ഇടയ്ക്കിടെ ഉപയോഗിക്കാറുണ്ട് അല്ലെ. ഇതിന് പരിഹാരമായിട്ട് പ്രശസ്ത പ്രസംഗകർ ഉപയോഗിക്കുന്ന വഴിയാണ് ഇത്, ദി പവർ ഓഫ് പോസ് എന്നുള്ളത്. ദ പവർ ഓഫ് പോസ്, ഒരു വലിയ ആശയമോ അല്ലെങ്കിൽ സന്ദേശമോ നൽകിയ ശേഷം കൃത്യം 2 സെക്കൻഡ് നിശബ്ദനാവുക, പോസ് ചെയ്യുക. ഈ നിശബ്ദത നിങ്ങളുടെ വാക്കുകൾക്ക് കൂടുതലായിട്ടൊരു ഗൗരവം നൽകുകയും കാണികൾക്ക് അത് ചിന്തിക്കാനായിട്ടുള്ളൊരു സമയം നൽകുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ധൃതി വയ്ക്കാതെ ശ്വാസമെടുത്ത് വ്യക്തതയോടെ സംസാരിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ, സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്കിനെ കുറിച്ചാണ്. കേൾക്കാലും യെസ് കേൾക്കാം. നമുക്ക് 360 ഡിഗ്രിയിൽ ഒരു കുട്ടി ബ്രേക്കിന് ശേഷം സ്റ്റുഡിയോ 90.4 കേട്ട് കൂട്ടുകൂടാം.

360 degree. Dear listeners, once again, welcome back to 360 degree. Facts tell, but story sells. എന്ന് പറയാറുണ്ടല്ലേ. വലിയ വലിയ തിയറികളും കണക്കുകളും പറഞ്ഞാൽ കേട്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് മറന്നു പോകാറുണ്ട് അല്ലേ. എന്നാൽ ഒരു മനോഹരമായ കഥ പറഞ്ഞ് ആളുകൾ അത് ജീവിതകാലം മുഴുവൻ ഓർത്തുവെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആശയങ്ങൾ ലളിതമായ കഥകളിലൂടെയും സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെയും അവതരിപ്പിക്കുക. ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കാം, അവർ നേരിട്ടൊരു വലിയ പ്രശ്നം പറയുക, അതുപോലെ നിങ്ങളുടെ പ്രസംഗത്തിലെ വിഷയം ഉപയോഗിച്ച് അവർ എങ്ങനെ ആ ഒരു പ്രശ്നം പരിഹരിച്ചു എന്ന് കൂടി കാണിച്ചു കൊടുക്കുക. മനുഷ്യന്റെ തലച്ചോറുണ്ടല്ലോ, ആ മനുഷ്യന്റെ തലച്ചോറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കഥകൾ ആസ്വദിക്കാനാണ്. അതുകൊണ്ട് തന്നെ കഥകളിലൂടെ സംസാരിക്കുമ്പോൾ ആളുകൾ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് അടുക്കും എന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ടെക്നിക്ക് ഒന്ന് പയറ്റി നോക്കൂ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റേജിലെ അപ്രതീക്ഷിത തെറ്റുകളെ നേരിടുന്ന രീതിയെ കുറിച്ചാണ്. മനുഷ്യനാണ്, തെറ്റ് സംഭവിക്കാൻ സ്വാഭാവികമാണ്. പക്ഷെ ആ പറ്റുന്ന തെറ്റിനെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നേരിടേണ്ടത്, എന്താണ് കറക്റ്റായ രീതി, കേൾക്കാം നമുക്ക് 360 ഡിഗ്രിയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. ടിപ്സും ട്രിക്സുമായി കൂടെ ഇറ്റ്സ് മീ ആർ ജെ ആയിയാ.

0: 360 degree.
1: യെസ്, വെൽക്കം ബാക്ക്. 360 ഡിഗ്രിയിൽ നമ്മുടെ എപ്പിസോഡ് ഇങ്ങനെ ക്ലൈമാക്സിലേക്ക് കടക്കാൻ പോവാനട്ടോ. കൂടെയുള്ളത് ഞാൻ ഐലിയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്താ, സ്റ്റേജിൽ വെച്ച് നിങ്ങളുടെ വരികൾ മറന്നു പോവുകയോ അല്ലെങ്കിൽ വായിൽ വാക്കുകൾ കുടുങ്ങുകയോ ചെയ്താൽ എന്ത് ചെയ്യും? ഏറ്റവും വലിയ രഹസ്യം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ പറയാൻ വന്ന കാര്യങ്ങൾ മറന്നുപോയി എന്നത് നിങ്ങളല്ലാതെ കാണികളിൽ ആരും അറിയില്ല. അറിയോ? ഇല്ല അല്ലേ. അതുകൊണ്ട് പരിഭ്രമിക്കാതെ ഒരു ചെറു പുഞ്ചിരിയോടെ ഒരു ഗോട്ട് വെള്ളം കുടിക്കുക. അതിനുശേഷം നിങ്ങൾ എവിടെയാണോ നിർത്തിയത് ആ ഇടത്ത് നിന്ന് തന്നെ തികച്ചും സ്വാഭാവികമായിട്ട് അടുത്ത പോയിന്റിലേക്ക് കടക്കാൻ നോക്കുക. തെറ്റുപറ്റിയെന്ന് ഓർത്ത് ഒരിക്കലും മാപ്പ് പറയുകയോ സ്വയം കുറ്റപ്പെടുത്തുകയോ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച സ്പീക്കർമാർക്കും തെറ്റുകൾ പറ്റാറുണ്ടല്ലേ. അത് കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് അവരുടെ മിടുക്ക്.

360 degree. അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല അല്ലേ? കേട്ടുകൊണ്ടിരിക്കുന്നത് 360 degree ആണ്. കൂടെ അപ്പൊ 360 degree ഇന്നത്തെ പബ്ലിക് സ്പീക്കിങ്ങും സ്റ്റേജ് ഫിയർ മാസ്റ്ററിയും അങ്ങനെ ആ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ഇങ്ങനെ പൂർണ്ണമാവാൻ പോവാണ്. പേടിയെ ആവേശമാക്കി മാറ്റിയ ശാസ്ത്രീയ രീതി, ആദ്യത്തെ 30 സെക്കൻഡിൽ ശ്രദ്ധ പിടിക്കുന്ന ഹുക്കുകൾ, സ്റ്റേജിൽ നിൽക്കുന്ന ബോഡി ലാംഗ്വേജ്, നിശബ്ദതയുടെ മാജിക് ആയ പവർ ഓഫ് പോസ്, മനസ്സിൽ നടന്ന സ്റ്റോറി ടെല്ലിംഗ്, തെറ്റുകൾ മറികടക്കാനുള്ള റിക്കവറി ഹാക്കുകൾ, അങ്ങനെ മൈക്കിന് മുന്നിൽ മാജിക് തീർക്കാനുള്ള എല്ലാ 360 degree വശങ്ങളും നമ്മളിന്ന് പറഞ്ഞു പോയിട്ടുണ്ടല്ലേ. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, എന്താ ഓർക്കേണ്ടേ? നിങ്ങളുടെ ശബ്ദത്തിനും ആശയങ്ങൾക്കും ലോകത്തെ മാറ്റാനുള്ള ഒരു ശക്തിയുണ്ട്. പേടിയെ മാറ്റി നിർത്തി മുന്നോട്ട് വന്ന് സംസാരിക്കാനുള്ളതാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത 360 degree എപ്പിസോഡിൽ വീണ്ടും മറ്റൊരു പുതിയ ടോപ്പിക്കുമായിട്ട് ഒത്തിരി ടിപ്സും ട്രിക്സും എന്റർടൈൻമെന്റ് ഒക്കെ ആയിട്ട് വീണ്ടും കേട്ടുമുട്ടാം. അതുവരെ ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ ഇരിക്കുക. കീപ് സ്മൈലിംഗ്, സ്പീക്ക് വിത്ത് കോൺഫിഡൻസ്, റൂൾ ദ സ്റ്റേജ്. ദിസ് ഈസ് ആർജെ ആയിലിയ സൈനിങ് ഓഫ് ഫ്രം 360 degree. താങ്ക് യു ആൻഡ് ബൈ ബൈ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ പുതിയ വൈദ്യുതി നയം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള സേവാ സങ്കല്പ് അഭിയാന് രാജ്യത്ത് നാളെ തുടക്കം. വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം 5 കിലോ വരെ വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കന്നിമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. വാർത്തകൾ വിശദമായി. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പദ്ധതിക്കായുള്ള പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്തി കേന്ദ്രമന്ത്രിസഭായോഗം. 51 ലക്ഷത്തിലധികം ജീവനക്കാർ കൂടി ഇതിലൂടെ ഇപിഎഫ് പരിരക്ഷയുടെ പരിധിയിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. 25,000 രൂപ വരെ ശമ്പളമുള്ള തൊഴിലാളികൾക്ക് ഇതിലൂടെ ഇപിഎഫ് പരിരക്ഷ നിർബന്ധമായും ലഭിക്കും. പ്രതിവർഷം 11,339 കോടിയോളം രൂപയുടെ അധിക ചെലവാണ് ഇതിനായി വേണ്ടിവരികയെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു.
1: 25,000 rupees per month salary will be the new ceiling for PF deductions. Isse kareeb 51 lakh employees ko iska benefit milega, jo ki 15 to 25 wale band mein the, they will start getting covered in the new PF rules. Bharat sarkar ka is pe estimated government expenditure rahega about 11,339 crore rupees every year.
0: സൌദി അറേബ്യയിലെ മക്കയ്ക്ക് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സാധാരണക്കാരുടെ ജീവനും അടിസ്ഥാന സൌകര്യങ്ങൾക്കും ഭീഷണിയാകുന്ന ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിക്കുന്നതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. മേഖലയിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന പ്രത്യാശയും അദ്ദേഹം പങ്കുവച്ചു. സംസ്ഥാനത്ത് നിക്ഷേപ പദ്ധതികൾക്കുള്ള അനുമതികൾ ഏകീകരിക്കുന്നതിനും വേഗത്തിലാക്കുന്നതിനുമായി സരൽ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. 25 മുതൽ 50 കോടി രൂപ വരെ നിക്ഷേപമുള്ള പദ്ധതികൾക്ക് ജില്ലാതല സമിതിയും 50 കോടി രൂപയ്ക്ക് മുകളിലുള്ള പദ്ധതികൾക്ക് സംസ്ഥാനതല സമിതിയും രൂപീകരിക്കുമെന്ന് മന്ത്രിസഭായോഗത്തിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. എറണാകുളത്ത് 2 പ്രത്യേക NIA കോടതികൾ സ്ഥാപിക്കാനും ആരോഗ്യവകുപ്പിൽ 18 റേഡിയോഗ്രാഫർ ഗ്രേഡ് 2 തസ്തികകൾ സൃഷ്ടിക്കാനും തീരുമാനമായി. പുതുയുഗ കേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള യാത്രയിൽ പ്രഖ്യാപനങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് റീ ഇമാജിനിംഗ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസ് എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 3 ദിവസങ്ങളിലായി നടക്കുന്ന റൌണ്ട് ടേബിൾ കോൺഫറൻസ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എത്ര പദ്ധതികൾ പ്രഖ്യാപിച്ചു എന്നതല്ല, അതിൽ എത്രയെണ്ണം ഗുണമേന്മയോടെ സമയബന്ധിതമായി നടപ്പാക്കി എന്നതാണ് പ്രധാനമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
2: ഒരു പുതുയുഗ കേരളം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയിൽ പ്രഖ്യാപനങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസ്. റിയൽ ടെസ്റ്റ് ഓഫ് ദ ഗവൺമെന്റ് ഈസ് നോട്ട് ദ നമ്പർ ഓഫ് പ്രോജക്ട്സ് ദ ഗവൺമെന്റ് അനൗൺസസ് ബട്ട് ദ നമ്പർ ഓഫ് പ്രോജക്ട്സ് വി ഇംപ്ലിമെന്റ്സ്. പുതിയ കാലത്തിന് അനുസരിച്ചിട്ടുള്ള പ്രോജക്ടുകൾ ഉണ്ടാകും, സമയബന്ധിതമായി ആ പ്രോജക്ടുകൾ തീർക്കണം. കൃത്യമായിട്ടുള്ള ആശയങ്ങളെ ചൂസ് ചെയ്ത് ഏറ്റവും പുതിയ കാലത്തുള്ള മോഡലുകൾ ക്രിയേറ്റ് ചെയ്ത് നോളജ് പാർട്ണറുടെ സഹായത്തോടുകൂടി പ്രോജക്ടുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയാം.
0: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് പുതിയ വൈദ്യുതി നയം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സൌരോർജ്ജം ഉൾപ്പെടെയുള്ള പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ബാറ്ററി സ്റ്റോറേജ്, പമ്പ്ഡ് സ്റ്റോറേജ് തുടങ്ങിയ സംവിധാനങ്ങൾ വ്യാപിപ്പിക്കും. KSEB സ്വകാര്യവൽക്കരിക്കില്ലെന്നും മറിച്ച് കൂടുതൽ സ്വയം പര്യാപ്തമാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KSEB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. 600-ലധികം പ്രദർശകരും 300-ഓളം അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. സ്റ്റാർട്ടപ്പുകൾക്കായി പ്രത്യേക പവലിയനും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള സേവാ സങ്കല്പ് അഭിയാന് രാജ്യത്ത് നാളെ തുടക്കം. കേന്ദ്രമന്ത്രിമാർ പരിപാടിയിൽ പങ്കെടുത്ത് ദീപങ്ങൾ തെളിയിക്കും. ഒരു മാസം നീളുന്ന പരിപാടികളിൽ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളും അണിനിരക്കും. സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിനും രാജ്യത്ത് നാളെ തുടക്കമാകും. പൊതുയിടങ്ങളുടെ ശുചീകരണം, ശുചീകരണ പ്രവർത്തനങ്ങളിലെ യുവജന പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിട്ട് 17 ഒക്ടോബർ വരെയാണ് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. സ്വച്ഛസാഗർ സുരക്ഷിത സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി കടൽ തീരങ്ങളിൽ വിപുലമായ ശുചീകരണ പരിപാടികളും വരും ദിവസങ്ങളിൽ നടക്കും. 2024 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കന്നഡ നടൻ അനന്ത് നാഗിന്. ചലച്ചിത്ര മേഖലയിൽ 5 ദശാബ്ദങ്ങളായി നൽകി വരുന്ന സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം.

0: കേരളത്തിലെ കെവാഡിയയിൽ ഈ മാസം 22 നടക്കുന്ന 72 ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം 5 കിലോ വരെ വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയില്ലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഗ്രാമീണ ബാങ്ക് സേവനങ്ങൾ കൂടി റേഷൻ കടകളിൽ ഏർപ്പെടുത്തുന്നതിന്റെ സാധ്യത പരിഗണനയിലുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ചില്ലറ റേഷൻ വ്യാപാരികളുടെ വേതന വർധന പാക്കേജ് സംബന്ധിച്ച ഫയൽ എത്രയും വേഗം സർക്കാരിന്റെ പരിഗണനയ്ക്ക് വിടാനും മന്ത്രി നിർദ്ദേശം നൽകി. കന്നിമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. കന്നി ഒന്നായ നാളെ രാവിലെ 5 മണി മുതലാണ് പൂജകൾ ആരംഭിക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: തന്ത്രി കണ്ഠര് ബ്രഹ്മദത്തിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇടേ പ്രസാദ് നട തുറന്ന ദീപം തെളിച്ചു. തുടർന്ന് 18-ാം പടിക്ക് താഴെ ആഴിയിൽ അഗ്നി പകർന്നതോടെ 18-ാം പടി കയറി ദർശനം നടത്താൻ ഭക്തജനങ്ങൾക്ക് അനുമതി ലഭിച്ചു. കന്നിയൊന്നായ നാളെ രാവിലെ 5-ന് നട തുറന്ന് പതിവ് പൂജകൾ ഉൾപ്പെടെ വിശേഷാൽ പൂജകളും നടക്കും. നാളെ മുതൽ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം 18-ാം പടിയിൽ പടിപൂജയും ഉണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21-ന് രാത്രി 10-ന് നട അടയ്ക്കും.
0: വിനായക ചതുർത്ഥി ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് രാത്രി 9 മണി വരെ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. കിഴക്കേക്കോട്ടയിൽ നിന്നാരംഭിച്ച് പാളയം വഴി ശംഖമുഖത്താണ് ഘോഷയാത്ര സമാപിക്കുക. കെഎസ്ആർടിസി ബജറ്റ് ടൂറിസം സെല്ലിന്റെ ലക്ഷദ്വീപ് ഹൈദരാബാദ് പാക്കേജ് സർവീസ് ഈ മാസം 22-ന് മന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പുതിയ ഓൺലൈൻ ബുക്കിംഗ് സോഫ്റ്റ്വെയറും അന്നേ ദിവസം പ്രവർത്തന സജ്ജമാകും. ഇന്ത്യൻ റെയിൽവേയുടെ മാതൃകയിൽ ടിക്കറ്റ് റിസർവേഷന് വെയ്റ്റിംഗ് ലിസ്റ്റ് സംവിധാനവും ഇതിലൂടെ ഏർപ്പെടുത്തുന്നുണ്ട്. ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിന്റെ കാക്കനാട്ടെ ഫ്ളാറ്റിലും ചാനലിന്റെ കൊച്ചി ഓഫീസിലും പോലീസ് റെയ്ഡ് നടത്തി. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് ആന്റോ അഗസ്റ്റിൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ചാനലിന്റെ ന്യൂസ് റൂമിൽ പോലീസ് സംഘം പരിശോധനയ്ക്കെത്തിയതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ്. അതിനിടെ അഗസ്റ്റിൻ സഹോദരങ്ങളുടെ വയനാട്ടിലെ വസതിയിൽ SAT നടത്തിയ പരിശോധനയ്ക്കിടെ 43 ലിറ്റർ വിദേശ മദ്യവും 7 ലിറ്റർ വൈനും കണ്ടെടുത്ത സംഭവത്തിൽ എക്സൈസ് തുടർ നടപടികൾ ആരംഭിച്ചു. വൈതക്കാട് സർക്കാർ അന്ധവിദ്യാലയ പ്രഥമ അധ്യാപക ചുമതല വഹിക്കുന്ന കാഴ്ചയില്ലാത്ത അധ്യാപകൻ ബി വിനോദിനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രകടനവും പ്രതിഷേധ ധർണയും നടത്തി കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്. വിദ്യാലയത്തിൽ മുൻപ് പ്രഥമാധ്യാപക ചുമതല വഹിച്ചിരുന്ന ലീന സി ലംബോദരനെ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യമില്ലാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. അറബിക്കടലിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഈൽ മത്സ്യം ഇനി CMFRIയുടെ പേരിൽ അറിയപ്പെടും. കൊല്ലം തീരത്ത് നിന്ന് ഏകദേശം 300 മീറ്റർ ആഴക്കടലിൽ നിന്ന് കഴിഞ്ഞ ജനുവരിയിൽ കണ്ടെത്തിയ മീനിന് അരിയോസോമ CMFRINSE എന്ന നാമകരണം ചെയ്തു. CMFRIയിലെ ഗവേഷകരാണ് ഇത് പുതിയ ഇനം ഈൽ മത്സ്യമാണെന്ന് തിരിച്ചറിഞ്ഞത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 333 പോയിന്റ് നേട്ടത്തിലും നിഫ്റ്റി 99 പോയിന്റ് നേട്ടത്തിലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 200 രൂപ വർദ്ധിച്ച് 1,12,520 രൂപയും ഗ്രാമിന് 14,065 രൂപയുമാണ് ഇന്നത്തെ വില. കോഴിക്കോട് ചേവായൂർ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പ് സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിൽ 2 പേർ അറസ്റ്റിൽ. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ഗിരീഷ് ഉൾപ്പെടെയാണ് അറസ്റ്റിലായത്. ആറന്മുള വള്ളസദ്യക്കാലത്തിന് സമാപനമായി. 7 വള്ളസദ്യകളാണ് ഇന്ന് നടന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നായ വള്ളസദ്യ പള്ളിയോട സേവാ സംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായാണ് കഴിഞ്ഞ 2 മാസക്കാലമായി നടത്തിവന്നത്. ലക്ഷദ്വീപ് കവരത്തിയിൽ യുവാക്കൾക്കും ചെറുകിട കർഷകർക്കുമായി പോഷകത്തോട്ടം, മണ്ണിര കമ്പോസ്റ്റിംഗ് എന്നിവയിൽ 3 ദിവസത്തെ പരിശീലന പരിപാടിക്ക് തുടക്കമായി. കൃഷി വിജ്ഞാൻ കേന്ദ്രം ലക്ഷദ്വീപിന്റെ ആഭിമുഖ്യം

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വാവു, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
5: FM 90.4, ഇത് പാലക്കാടിന്റെ നെഞ്ചും കൂടാളും. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കൂട്ടുകൂടാ.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജുവലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതട്ടപ്പാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
5: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
6: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ഇത് നമ്മ നേരം വിത്ത് RJ ഹീര ഓൺ അഹല്യ FM.
7: വണക്കം, വെൽക്കം. ഇത് അഹല്യ FM 90.4. ഇത് നമ്മ നേരം ആൻഡ് ദിസ് ഇസ് RJ ഹീര വിത്ത് യു. ഇപ്പൊ ടൈം ഈവനിംഗ് தான். ஆனா மார்னிங் எழுந்த உடனே ஃபோன் செக் பண்றது, பிரேக்ஃபாஸ்ட் சாப்பிடும்போது நோட்டிபிகேஷன்ஸ், ஒர்க், டிராஃபிக், டெட்லைன்ஸ், நைட் பெட்ல போனா கூட மைண்ட் மட்டும் இன்னும் கொஞ்சம் யோசிக்கலாமேனு சொல்லும். இந்த மாதிரி ஒரு லைஃப் ஸ்டைல்ல நம்ம பாடிக்கு ரெஸ்ட் வேணும்னு தெரியும். ஆனா நம்ம மைண்டுக்கும் ரெஸ்ட் வேணும்னு எவ்வளவு யோசிக்கிறோம், அதுதான் இன்னைக்கு நம்ம பேச போறோம். யோகா இன்ட்ரெஸ்டிங் ஆகிற அந்த பிளேஸை பத்தி. யோகானா ஜஸ்ட் ஸ்ட்ரெச்சிங் இல்ல, பாடி, பிரீத்திங், அட்டென்ஷன், இந்த மூணையும் கனெக்ட் பண்ற மாதிரி ஒரு பிராக்டிஸ். ஆனா நவ் சயின்ஸும் யோகாவை ஜஸ்ட் ஃபிளெக்சிபிலிட்டி எக்ஸசைஸா மட்டும் பார்க்காம பிரெயின்ல என்னென்ன சேஞ்சஸ் நடக்குது, அட்டென்ஷன் எப்படி சேஞ்ச் ஆகுது, ஸ்ட்ரெஸ்ஸோட ரிலேஷன்ஷிப் என்ன, இதெல்லாம் ரிசர்ச் பண்ணிட்டு இருக்காங்க. ஸோ இன்னைக்கு யோகானா என்ன, நம்ம பிரெயினுக்கு யோகா என்ன பண்ணுது, பிரீத்திங்க்கு எவ்வளோ இம்பார்ட்டன்ஸ், இப்படி இதெல்லாம் கொஞ்சம் சயின்ஸோட கொஞ்சம் நம்ம எவ்ரிடே லைஃபோட பேசலாம். இது அஹல்யா FM 90.4 அண்ட் திஸ் இஸ் RJ ஹீரா வித் யூ. பாட்டுக்கு அப்புறம் வி வில் பி ரைட் பேக். இது அஹல்யா FM 90.4. ஸ்டே டியூன்ட்.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. വെൽക്കം ബാക്ക്. യോഗ ക്ലാസ് എന്ന് சொன்ன உடனே നമ്മൾക്ക് என்ன ഇമേജ് വരും? ഒരു മാറ്റ്, ഒരു ഡിഫിക്കൽട്ട് പോസ്, ലെഗ് ഇങ്ങ വെച്ചിട്ട് ഹാൻഡ് അങ്ങ വെച്ചിട്ട്. ആനാ യോഗ ആണ്. അത് മട്ടും ഇല്ല, ട്രഡീഷണലാ പാത്താ യോഗ ഈസ് എ മച്ച് ബ്രോഡർ മൈൻഡ് ബോഡി പ്രാക്ടീസ്. ഫിസിക്കൽ പോസ്റ്റേഴ്സ് ഇരിക്കും, ബ്രീത്തിങ് പ്രാക്ടീസസ് ഇരിക്കും, അറ്റൻഷൻ, മെഡിറ്റേഷൻ, പല എലമെന്റ്സ് ഇരിക്കും. സോ നിങ്ങൾ നാ ഫ്ലെക്സിബിൾ ഇല്ല, എനിക്ക് യോഗ സെറ്റ് ആകാതെന്ന് നെനച്ചാ, ആക്ച്വലി അതുതാണ് ഫസ്റ്റ് മിത്ത്. യോഗ പ്രാക്ടീസ് പണ ഫ്ലെക്സിബിളാ ഇരിക്കണമെന്ന് അവശ്യമേ ഇല്ല. ഫ്ലെക്സിബിളാ ഇരിക്കുന്നതുക്കാക യോഗ പണ വേണ്ടിയതും ഇല്ല. യോഗ പ്രാക്ടീസ് പണുമ്പോൾ ബോഡി അവേർനെസ് ഇംപ്രൂവ് ആകുന്നത് തന്നെ മുഖ്യം. 2026 വന്ന ഒരു സിസ്റ്റമാറ്റിക് റിവ്യൂ യോഗ ആൻഡ് ബ്രെയിൻ റിലേറ്റഡ് റിസർച്ചില് 23 ന്യൂറോ ഇമേജിംഗ് സ്റ്റഡീസ് റിവ്യൂ പണിയിരിക്കും. അറ്റൻഷൻ, ഇമോഷണൽ റെഗുലേഷൻ, കോഗ്നിറ്റീവ് കൺട്രോൾ മാതിരി ഏരിയാസില് പോസിബിൾ ബെനിഫിറ്റ്സ് റിപ്പോർട്ട് പണിയിരിക്കാങ്ക. ആനാ സ്റ്റഡീസ് എല്ലാമേ സെയിം റിസൾട്ട് കൊടുക്കല, റിസർച്ച് ഇന്നും ഡെവലപ്പിംഗ് സ്റ്റേജില് തന്നെ ഇരിക്കു. സോ യോഗാനാ മിറാക്കിൾ മെഡിസിൻ എല്ലാം കിടയാതെ, ബട്ട് മൈൻഡ് ബോഡി കണക്ഷനെ എക്സ്പ്ലോർ പണ്ട ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് പ്രാക്ടീസ്. സോ ഇതെ പറ്റി നിറയെ തെരഞ്ഞെടുക്കണമെന്നാ നിങ്ങൾ വെയിറ്റ് പണോ, ബിക്കോസ് അടുത്ത പാട്ടുകാണ ടൈം. ഇത് അഹല്യ FM 90.4 and this is RG Hira with you. Stay tuned.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. നമ്മ ബോഡിയില ഒരു ഇൻട്രസ്റ്റിംഗ് സിസ്റ്റം ഇരിക്കു, ബ്രീത്തിങ് മോസ്റ്റ്ലി ഓട്ടോമാറ്റിക്. നീങ്ക ഇപ്പോ ബ്രീത്തിങ് കോൺഷ്യസ്ലി നോട്ടീസ് പണലാനാ കൂട ബ്രീത്തിങ് നടന്നുകിട്ടേതാണ് ഇരിക്കും. ആ സെയിം ടൈം നീങ്ക അത് കോൺഷ്യസ്ലി ചേഞ്ച് പണവും മുടിയും. സ്ലോവാ ബ്രീത് പണലാം, ഡീപ്പാ ബ്രീത് പണലാം, പാറ്റേണ ചേഞ്ച് പണലാം. അതിനാൽ தான் ബ്രീത്തിങ് പ്രാക്ടീസസ് ഇൻട്രസ്റ്റിംഗ് ആകുற ஒரு ரீசன். யோகால ബ്രീത്തിങ്ക്ക് പ്രാണായാമന്ന് சொல்லுவாங்க. ഡിഫറെന്റ് ബ്രീത്തിങ് ടെക്നിക്സ്ക്ക് ഡിഫറെന്റ് പർപ്പസസ് இருக்கு. ഒരു പർട്ടിക്കുലർ ബ്രീത്തിങ് എക്സസൈസ് பண்ணா സ്ട്രെസ് ഇമ്മീഡിയറ്റ്ലി ഡിസപ്പിയർ ആകുന്നു சொல்றது ഓവർക്ലെയിം. ഇൻസ്റ്റെഡ് ബ്രീത്തിങ് സ്ലോ பண்ணும்போது நம்ம അറ്റൻഷൻസ് ബ്രീത്ത് മേല വരുது. ബോഡി സെൻസേഷൻസ് നോട്ടീസ് பண்றோம். മൈൻഡ് கொஞ்சம் പ്രസന്റ് മൊമെന്റിലേക്ക് ഷിഫ്റ്റ് ആകും. സോ സംടൈംസ് ബ്രീത്ത് ഇറ്റ്സെൽഫ് ബിക്കംസ് an anchor. മൈൻഡ് ரொம்ப ഫാസ്റ്റാ ഓടുമ്പോது ബ്രീത്ത് നമ്മൾക്ക് ഇങ്ങ ഇരിക്കുന്നു റിമൈൻഡ് பண்ணும். സോ അന്ന മാറി ചില ചില ചിന്ന ചിന്ന സ്റ്റോപ്സ് தான் ഇൻ ദ ബ്രീത്തിങ് ടെക്നിക്കോട ഒരു മാജിക്. സോ നിങ്ങളും പ്രാണായാമ മാതിരി ബ്രീത്തിങ് ടെക്നിക്സ് എല്ലാം ഫോളോ பண்றீங்களா? இல்லனா கொஞ்சம் ட்ரை பண்ணி பாருங்க. யூடியூப்ல கூட சின்ன சின்ன செஷன்ஸ் அவேலபிளா இருக்கும். சோ ட்ரை பண்ணி பாருங்க, அதுக்கு அப்புறம் தான் ரிசல்ட் சொல்ல முடியும். சோ இப்போ அடுத்த பாட்டுக்கான டைம். இது அஹல்யா FM 90.4 and this is RJ Hero with you. Stay tuned.

0: ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം.
1: യോഗാവ് ഒരു ട്രെൻഡാ മട്ടും പാക്ക വേണ്ട. യോഗ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഓൾഡ് ഇന്ത്യൻ ട്രഡീഷനില് റൂട്ട്സ് ഇരിക്കുന്ന പ്രാക്ടീസ്. ആ മോഡേൺ വേൾഡില് അത് ഒരു ഡിഫറെന്റ് റോൾ എടുത്തിരിക്കു. നമ്മ ലൈഫ് സ്പീഡാ ഇരിക്കു. സോ യോഗ മേ ബി നമ്മൾക്ക് ഒരു സിമ്പിൾ റിമൈൻഡർ, സ്ലോ

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: അഖിലേ FM 90.4. ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടിതാളം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാം.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: വേലകളും പൂരങ്ങളും തൊങ്ങല് ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും.

0: എന്തായത് കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വാവ്, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: Story of life.
4: Lighten your life. Lighten.
5: നമ്മളൊക്കെ ലൈഫിലെ നമ്മുടെയൊക്കെ ലൈഫില് പലതരത്തിലുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണല്ലേ. ചില ദിവസങ്ങളിൽ നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നമ്മുടെ കൈകളിൽ വന്നു ചേരും. നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും, നമ്മുടെ മനസ്സ് വളരെ ഹാപ്പി ആയിരിക്കും. എന്നാൽ മറ്റ് ചില ദിവസങ്ങളിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളായിരിക്കും നമ്മളെ കാത്തിരിക്കുക. ജീവിതം എപ്പോഴും ഒരേ രീതിയിലല്ല സഞ്ചരിക്കുന്നത്. ഈ മാറിമറിയുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നതിലാണ് നമ്മുടെ ജീവിതത്തിന്റെ സമാധാനം അടങ്ങിയിരിക്കുന്നത്. പലരും നല്ല സമയം വരുമ്പോൾ അഹങ്കരിക്കാറുണ്ട്, ചീത്ത സമയം വരുമ്പോൾ തളർന്നു പോവുകയും ചെയ്യാറുണ്ട്. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാലത്തിൻ്റെ വലിയൊരു നിയമത്തെക്കുറിച്ചാണ്. നിങ്ങൾക്കിപ്പോൾ നല്ല സമയമാണെങ്കിൽ അതിൻ്റെ ഓരോ നിമിഷവും മനസ്സ് തുറന്ന് ആസ്വദിക്കുക. കാരണം നാളെയും ആ സമയം ഇതുപോലെ കിട്ടണമെന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചീത്ത സമയമാണെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല, കാരണം നാളെയും കാര്യങ്ങൾ ഇങ്ങനെ തന്നെ ആവണമെന്നുമില്ല. എത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ, പക്ഷേ എത്ര ഡെപ്ത്തുള്ള കാര്യമാണ്. ജീവിതത്തിൽ ഒന്നും തന്നെ ശാശ്വതമല്ല. ഇന്ന് നിങ്ങളുടെ കരിയറിലോ ബിസിനസ്സിലോ ബന്ധങ്ങളിലോ നിങ്ങൾ വലിയൊരു വിജയത്തിൽ നിൽക്കുകയാണെങ്കിൽ അത് പ്രകൃതി നിങ്ങൾക്ക് തന്ന മനോഹരമായ ഒരു സമ്മാനമാണ്. ആ സന്തോഷങ്ങളെ നാളത്തേക്ക് വേണ്ടി മാറ്റിവെക്കാതെ ഇന്ന് തന്നെ ആസ്വദിക്കുക. കൂടെയുള്ളവരുമായിട്ട് ആ സന്തോഷം പങ്കുവയ്ക്കുക. കാരണം നാളത്തെ സാഹചര്യം എന്താകുമെന്ന് പ്രവചിക്കാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെയാണ് പ്രതിസന്ധികളുടെ കാര്യവും. ഇന്ന് നിങ്ങൾ വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടിലോ മാനസിക വിഷമത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരാജയം ഏറ്റുവാങ്ങിയതിൻ്റെ നിരാശയിലോ ആണെങ്കിൽ ഒരു കാര്യം ഓർക്കുക, ഇതും കടന്നു പോകും. ഒരു കറുത്ത വാവിന് ശേഷം വെളുത്ത വാവ് വരുന്നത് പോലെയാണ് ജീവിതം. ഈ ചീത്ത സമയം നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനമൊന്നുമല്ല, അതൊരു താൽക്കാലികമായ ഘട്ടം മാത്രമാണ്. നാളെ ഒരു പുതിയ പ്രഭാതം വരിയുമ്പോൾ നിങ്ങളുടെ ഈ സങ്കടങ്ങളെല്ലാം മാറി പുതിയൊരു വഴി തെളിഞ്ഞു വരും. കാലത്തിന്റെ ഈ മാറ്റങ്ങളെ തിരിച്ചറിയുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ഒന്നിനെയും ഭയപ്പെടേണ്ടി വരില്ല. നല്ല സമയത്ത് അമിതമായി തുള്ളിച്ചാടാതിരിക്കാനും ചീത്ത സമയത്ത് തളർന്നു പോകാതിരിക്കാനും ഈ ഒരു ചിന്ത നിങ്ങളെ സഹായിക്കും. ജീവിതത്തെ അതിൻ്റെ എല്ലാ അവസ്ഥകളോടും കൂടെ സ്വീകരിക്കാനായിട്ട് പഠിക്കുക. പ്രതിസന്ധികളിൽ ക്ഷമയോടെ കാത്തിരിക്കുക. നല്ല നിമിഷങ്ങളെ ഉള്ളു തുറന്ന് സ്നേഹിക്കുക. വരുന്ന മാറ്റങ്ങളെല്ലാം നല്ലതിനാണ് എന്ന് വിശ്വസിക്കുക. ഇന്നത്തെ നല്ല നിമിഷങ്ങളെ ഹൃദയത്തോട് ചേർക്കുക. ഇന്നത്തെ പ്രതിസന്ധികളെയൊക്കെ നാളത്തെ വിജയത്തിനായുള്ള പാഠങ്ങളാക്കുക. മനസ്സ് ശാന്തമാക്കി മുന്നോട്ട്

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ.
2: നമ്മളൊക്കെ ഒരുപാട് മനുഷ്യർക്ക് നടുവിലാണ് ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ ബന്ധങ്ങളും, അത് കുടുംബമായി കഴിഞ്ഞാലും സൗഹൃദമായി കഴിഞ്ഞാലും പ്രണയമായി കഴിഞ്ഞാലും, അതൊക്കെ വളരെ പെട്ടെന്ന് കെട്ടിപ്പോക്കാനായിട്ട് കഴിഞ്ഞേക്കാം. പക്ഷേ അവയൊക്കെ കാലങ്ങളോളം കേടുപാടുകൾ കൂടാതെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം രണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ള മനുഷ്യർ ഒന്നിച്ച് ജീവിക്കുമ്പോൾ അവിടെ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ചില സമയങ്ങളിൽ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കോ അല്ലെങ്കിൽ കാണുന്ന ഒരു ചെറിയ തെറ്റോ ഒക്കെ മതിയാകും വർഷങ്ങൾ കൊണ്ടുണ്ടാക്കിയെടുത്ത ഒരു വലിയ ബന്ധത്തെ തകർത്ത് കളയാനായിട്ട്. അവിടെയാണ് നമ്മളൊരു വലിയ ജീവിത സത്യം മനസ്സിലാക്കുന്നത്. ബന്ധങ്ങൾ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാനേ ചിലപ്പോൾ നമ്മൾ അന്ധനാകേണ്ടി വരും, കണ്ണുകാഴ്ചയില്ലാത്തവരെ പോലെ ഇരിക്കേണ്ടി വരും, ചിലപ്പോൾ ബദിരനാകേണ്ടി വരും, ചിലപ്പോൾ ഒരു മൂകനാകേണ്ടി വരും. കേൾക്കുമ്പോൾ ഇതൊരു ഒളിച്ചോട്ടമായിട്ടൊക്കെ തോന്നാം, പക്ഷേ ഇത് ഒളിച്ചോട്ടമൊന്നുമല്ല. ബന്ധങ്ങളിൽ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്നുണ്ടാകുന്ന ചില ചെറിയ വീഴ്ചകളെ കണ്ടില്ല എന്ന് വയ്ക്കാൻ നമുക്ക് കഴിയണം. അവിടെ നമ്മളൊരു അന്ധനാവുക. അവർ ദേഷ്യം കൊണ്ടോ സങ്കടം കൊണ്ടോ പറയുന്ന ചില കൈപ്പേറിയ വാക്കുകളുണ്ടല്ലോ, അത് കേട്ടില്ല എന്ന് വയ്ക്കാനായിട്ട് നമുക്ക് കഴിയണം. അവിടെ നമ്മളൊരു ബദിരനാകണം. നമ്മുടെ ഒരു മറുവാക്ക് കൊണ്ട് ആ തർക്കം കൂടുതൽ വഷളാകുമെന്ന് തോന്നുമ്പോൾ മൗനം പാലിക്കാനായിട്ട് നമുക്ക് കഴിയണം. അവിടെ നമ്മളൊരു മൂകനാകണം. എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കാൻ നിന്നാൽ, എല്ലാ തെറ്റുകളെയും വിരൽ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ കൂടെ നിൽക്കാൻ ഈ ലോകത്ത് ആരും ഉണ്ടാവില്ല. കാരണം തെറ്റുകളില്ലാത്തവരായിട്ട് ആരുമില്ല. വിട്ടുവീഴ്ചകൾ ചെയ്യുക എന്നാൽ നമ്മൾ തോറ്റുകൊടുക്കുക എന്നല്ല അർത്ഥം. മറിച്ച് ആ മനുഷ്യനും അവരുടെ സാന്നിധ്യവും നമ്മുടെ ജീവിതത്തിൽ അത്രമേൽ വിലപ്പെട്ടതാണ് എന്ന് നമ്മൾ സ്വയം ഉറപ്പിക്കുന്നതാണ്. ന്യായങ്ങൾ ജയിക്കുന്നതിനേക്കാൾ ബന്ധങ്ങൾ ജയിക്കുന്നതിനാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്. വാശി കൊണ്ട് നമ്മളൊരു തർക്കത്തിൽ ജയിക്കുമ്പോൾ വലിയൊരു ബന്ധമായിരിക്കും അവിടെ തോറ്റുപോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർക്കായിട്ട് ചിലപ്പോഴൊക്കെ നമ്മുടെ ഈഗോ അങ്ങ് മാറ്റിവെക്കണം. കാണേണ്ടത് മാത്രം കണ്ടാൽ മതി, കേൾക്കേണ്ടത് മാത്രം കേട്ടാൽ മതി, പറയേണ്ടത് മാത്രം പറഞ്ഞാലും മതി. ആ ഒരു ബാലൻസ് നിങ്ങളുടെ ബന്ധങ്ങൾക്ക് ആയുസ് കൂട്ടുമെന്ന് മനസ്സിലാക്കുക. റിലേഷൻഷിപ്പിനെ ബഹുമാനിക്കണം. വിട്ടുവീഴ്ചകൾ ചെയ്യാനായിട്ട് ഒരിക്കലും മടി കാണിക്കാതിരിക്കുക. പരസ്പരമുള്ള മനസ്സിലാക്കലുകളിലൂടെയും ചെറിയ മൗനങ്ങളിലൂടെയും നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകണം.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മളൊക്കെ പലപ്പോഴും ജീവിതത്തിലെ പരാതി പറയാറുള്ള ഒരു കാര്യമുണ്ട്, അവൻ കാരണം എൻ്റെ ജീവിതം ഇങ്ങനെയായി, അവൾ ഇടപെട്ടത് കൊണ്ടാണ് എൻ്റെ ആ ഒരു തീരുമാനം തെറ്റിപ്പോയത്, അല്ലെങ്കിൽ മറ്റുള്ളവർ എൻ്റെ കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് ഇടപെടുന്നു എന്നിങ്ങനെ. നമ്മുടെ പരാജയങ്ങൾക്കോ നമ്മുടെ തകർച്ചകൾക്കോ ഒക്കെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ നമ്മൾ വളരെ എളുപ്പത്തിൽ തുനിയാറുണ്ട് അല്ലേ. ഒന്ന് ശാന്തമായിട്ട് ആലോചിച്ച് നോക്കൂ, നമ്മുടെ അനുവാദമില്ലാതെ മറ്റൊരാൾക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രയധികം സ്വാധീനം ചെലുത്താനായിട്ട് കഴിയും? നമ്മൾ അനുവദിക്കാതെ ഒരാൾക്കും നമ്മുടെ തീരുമാനങ്ങളിലേക്കോ നമ്മുടെ ഇഷ്ടങ്ങളിലേക്കോ കടന്നു കയറാനായിട്ട് കഴിയില്ല. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു വീട് പോലെയാണ്. അതിൻ്റെ വാതിലുകൾ നമ്മൾ തുറന്നിട്ടാൽ മാത്രമേ സ്ട്രേഞ്ചേഴ്സിനോ മറ്റുള്ളവർക്കോ അതിനുള്ളിലേക്ക് കയറാനായിട്ട് കഴിയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും നമ്മുടെ തീരുമാനങ്ങളും. നമ്മൾ എപ്പോഴാണോ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളെക്കാൾ കൂടുതൽ വില നൽകുന്നത്, എപ്പോഴാണോ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതി സ്വന്തം സ്വപ്നങ്ങൾ മാറ്റിവെക്കുന്നത്, അപ്പോഴാണ് അവർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുന്നത്. അതിനുള്ള ലൈസൻസ് കൊടുക്കുന്നതേ മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ്. നല്ല ഉപദേശങ്ങളെയും സ്നേഹത്തോടെയുള്ള നിർദ്ദേശങ്ങളെയും സ്വീകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഒരിക്കലും മറ്റുള്ളവരല്ല, നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ കരിയർ ആയാലും റിലേഷൻഷിപ്പ് ആയാലും നിങ്ങളുടെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകളായി കഴിഞ്ഞാലും അന്തിമ തീരുമാനം എന്ന് പറയുന്നത് അത് നിങ്ങളുടേതായിരിക്കണം. കാരണം ആ തീരുമാനങ്ങൾ നാളെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നതും നിങ്ങൾ മാത്രമായിരിക്കും. അന്ന് ആരും നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നോ എന്ന് വ്യക്തമായി പറയാൻ നമ്മൾ പഠിക്കേണ്ടി വരും. മറ്റുള്ളവരെ സങ്കടപ്പെടുത്തേണ്ട എന്ന് കരുതിയിട്ട് സ്വന്തം അതിരുകൾ ലംഘിക്കാനായിട്ട് ആരെയും അനുവദിക്കരുത്. നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും കാവൽ നിൽക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. സ്വന്തം ലൈഫിന്റെ റിമോട്ട് കൺട്രോൾ മറ്റുള്ളവരുടെ കൈകളിൽ കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിന്റെ ശില്പി നിങ്ങൾ മാത്രമാണ്. ആത്മവിശ്വാസത്തോടെ സ്വന്തം തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ അതിരുകൾ അത് കൃത്യമായിട്ട് വരയ്ക്കണം. സ്വന്തം ഇഷ്ടങ്ങളെ നെഞ്ചോട് ചേർക്കണം. നിങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങളുടെ മനസ്സിന് മാത്രം അനുവദിക്കുക. സ്വന്തം ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക. ആത്മവിശ്വാസത്തോടെ അന്തസ്സോടെ മുന്നോട്ട്

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
3: എങ്ങനെയാണ് മലയാള സിനിമയുടെ ഈ നായികയെ വിവരിക്കേണ്ടത് എന്നെനിക്കറിയില്ല. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് അഭിനേത്രിയായും ഭരതനാട്യ നർത്തകിയായും ഒക്കെ തന്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വമാണ് ശോഭന. മലയാളം, തമിഴ്, ഹിന്ദി തുടങ്ങി നിരവധി ഭാഷകളിൽ 200-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ശോഭന തന്റെ അനുപമമായ അഭിനയ മികവിലൂടെ 2 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ, 2006 ഭാരത സർക്കാർ പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. അഭിനയത്തിനൊപ്പം ഭരതനാട്യ രംഗത്തും സജീവമായ ശോഭന ചെന്നൈയിൽ കലാർപ്പണ എന്നൊരു നൃത്ത വിദ്യാലയം നടത്തി ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തകലയെ ലോകമെമ്പാടും പ്രചരിപ്പിച്ചു വരികയാണ്. സോ മലയാള സിനിമയിൽ നമുക്ക് മാറ്റി നിർത്താനാകാത്ത ശോഭനയുടെ ചലച്ചിത്രങ്ങളും ചലച്ചിത്ര വിശേഷങ്ങളും ഒപ്പം പാട്ടിന്റെ കഥകളുമൊക്കെയാണ് നമ്മൾ അറിയാൻ പോകുന്നത്. പല ഷൂട്ടിംഗ് എക്സ്പീരിയൻസുകൾ, ഒരു നായിക എന്ന നിലയിൽ ആദ്യമായി എങ്ങനെ സിനിമയിലേക്ക് വന്നു, എങ്ങനെ ഇത്രയും വലിയൊരു ഒരു ഒരു കരിയർ നിലനിർത്തി എന്നതിനെ പറ്റിയൊക്കെയുള്ള വളരെ നല്ല കഥകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. ശോഭന എന്ന നായിക നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് നല്ല പാട്ടുകൾക്ക് മികവുറ്റ പ്രകടനങ്ങൾ നമുക്ക് സമ്മാനിച്ച് ഈ നർത്തകിയെ പറ്റി, ഈ അഭിനേത്രിയെ പറ്റി നമുക്ക് ഓർക്കാതിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ഇത്തരമൊരു യാത്രയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുമായി അഹല്യ FM-ൽ നിങ്ങളുടെ കൂടെ RJ ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ പാട്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ കുറച്ച് പാട്ടുകൾ മാത്രമാണ് ശോഭന എന്ന നായിക അഭിനയിക്കുന്നു എന്ന് തോന്നിയിട്ടുള്ളത്. കാരണം ആ ഒരു ചലച്ചിത്രത്തിലെ കഥാപാത്രം എന്താവശ്യപ്പെടുന്നു അതിനോട് 100% നീതി പുലർത്തിക്കൊണ്ട് ഒരുപാട് നല്ല ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച ശോഭനയുടെ പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയിൽ ബിച്ചു തിരുമല വരികൾ എഴുതി, ഇളയരാജ സംഗീതം ചെയ്ത് എസ് ജാനകി പാടിയിട്ടുള്ള ഈ പാട്ട് ഓർക്കുമ്പോൾ നമുക്കൊരിക്കലും ശോഭന എന്ന നായികയെ മാറ്റി നിർത്താനോ ശോഭന എന്ന അമ്മയെ മാറ്റി നിർത്താനോ ും സാധിക്കില്ല. ഓല

ഒരു കലാകുടുംബത്തിലാണ് ശോഭന ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നൃത്തം അഭ്യസിക്കാനും കലാകാരികളായ ഒരുപാട് പേരെ കാണാനും അവരുടെ ഓരോ ചെറിയ ചെറിയ മുഹൂർത്തങ്ങൾ തൻ്റെ ചെറിയ ചെറിയ കാലഘട്ടത്തിൽ ബാല്യകാലത്തിലൊക്കെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ വളർന്നതുകൊണ്ടായിരിക്കാം ഒരു ആർട്ടിസ്റ്റാണ് താൻ എന്ന് തിരിച്ചറിയാൻ അധികം സമയം വേണ്ടി വന്നിട്ടില്ല. എന്നാൽ 9 വയസ്സ് പ്രായമുള്ള സമയത്താണ് ആദ്യമായിട്ടൊരു സിനിമാ സെറ്റിലേക്ക് ശോഭന എന്ന കൊച്ചു മിടുക്കി കടന്നു ചെല്ലുന്നത്. ആദ്യത്തെ സെറ്റായിട്ട് പോലും അതിൻ്റെ ഒരു ചെറിയ ഷോക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എന്താണോ ഡയറക്ടർ പറയുന്നത് അത് കൃത്യമായി അഭിനയിച്ച് കാണിച്ചു കൊടുക്കുക, പറയുന്ന ചെറിയ ചെറിയ ഡയലോഗുകൾ വളരെ ഭംഗിയായി പഠിക്കുകയും നല്ല കുട്ടിയായിട്ടൊരു ഒരു മിടുക്കി കുട്ടി എന്ന പേര് സമ്പാദിക്കുകയും ചെയ്ത ഒരു കുഞ്ഞു കലാകാരി. മംഗളനായികി എന്നുള്ളതാണ് ആ സിനിമയുടെ പേര്. ഒരു തമിഴ് സിനിമയാണ്. അതിൽ ഒരുപാട് ലീഡിംഗ് ആർട്ടിസ്റ്റുകളോടൊപ്പം കുഞ്ഞു കുഞ്ഞു റോളുകളുമായിട്ട് സിനിമാ ജീവിതം തുടങ്ങുകയാണ്. അങ്ങനെ ഒരു ചെറിയ ഡയലോഗ് കൊടുക്കുകയും ആദ്യത്തെ ഷോട്ടിൽ തന്നെ നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്യുകയും ഒരുപാട് പേര് വന്ന് അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തത് ആ കുഞ്ഞുകുട്ടി ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവിടെ നിന്നാണ് ആ കലാജീവിതം അല്ലെങ്കിൽ സിനിമാ രംഗത്തേക്കുള്ള ഒരു പ്രവേശനം നടക്കുന്നത് അവിടെയാണ്. അങ്ങനെ മംഗളനായികി എന്ന സിനിമയിലാണ് ശോഭന എന്ന കൊച്ചു മിടുക്കി ആദ്യമായി തന്നെ മുഖം കാണിക്കുന്നത്. ഈ സിനിമയിലെ നല്ലൊരു ഗാനം തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. പി സുശീലയും കെ ജെ യേശുദാസും ചേർന്ന് പാടി വി കുമാർ കമ്പോസ് ചെയ്ത കൺകലാൽ നാൻ വരൈന്ത് എന്ന പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ഈ ഒരു സിനിമയിലേക്കുള്ള ഒരു യാത്രയാണ് അടുത്തത്. കേട്ടുകൊണ്ടേയിരിക്കുക നിങ്ങളുടെ കൂടെ ആർ ജി ഹീര ഓൺ അഹല്യ FM.

1984 April 18 എന്ന സിനിമ വരുന്നത്. ഒരു മലയാളം സിനിമ, ഒരു ഡിവോഴ്സ് സ്റ്റോറിയൊക്കെ സംസാരിക്കുന്ന ഒരു ഒരു വ്യത്യസ്ത കഥാപാത്രം, വളരെ രസമുള്ള ഒരു ഒരു സ്കൂൾ കുട്ടിയാണ്, പക്ഷെ ഒരു ഭാര്യയായി അതിൽ അഭിനയിക്കുന്നു. പിന്നീട് നമ്മൾ ശോഭന എന്ന നായികയുടെ ഒരു ഒരു വ്യത്യസ്തമായ ഒരു മുഖമാണ് നമ്മൾ അവിടെ കണ്ടത്. ഒരു ഒരു സ്കൂളിൽ പോകുന്ന കുട്ടിയാണെങ്കിൽ പോലും വളരെ ഭംഗിയായിട്ട് ആ റോള് കൈകാര്യം ചെയ്യുകയും ഏറ്റവും നന്നായി അതിലുള്ള പാട്ടുകളിലേക്ക് അഭിനയിക്കുകയും ചെയ്യുമ്പോൾ നമ്മളൊരു വളർന്നു വരുന്ന ഒരു കലാകാരിയെ ഏറ്റവും ഭംഗിയായി മലയാള സിനിമയിൽ അവതരിപ്പിച്ചതിനെ രണ്ടു കൈ നീട്ടി പ്രേക്ഷകർ സ്വീകരിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ഈ സിനിമയിലെ കാളിന്തി തീരം തന്നിൽ എന്ന് പറഞ്ഞ പാട്ട് ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു പാട്ട് തന്നെയാണ്. എ.ടി. ഉമ്മറാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത്. യേശുദാസും ജാനകിയും ചേർന്ന് പാടി. ബിച്ചു തിരുമലയുടെ വരികളാണ് വളരെ മനോഹരമായിട്ടുള്ള ഈ പാട്ടും അതിൻ്റെ വിഷ്വൽസും. വളരെ ചെറിയ ഒരു ഒരു ചെറിയ കുഞ്ഞു കുട്ടിയുടെ ഒരു മുഖമുള്ള ഒരു നായികയും നമ്മൾ മലയാള സിനിമയ്ക്ക് ലഭിച്ചതിൻ്റെ ഒരു സന്തോഷം ഈ പാട്ടുടനീളമുണ്ട്. തീർച്ചയായിട്ടും ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർജി ഹീറ ഓൺ അഹല്യ FM. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് കാളിന്തി തീരം തന്നെ. സ്റ്റേ ട്യൂൺഡ്.

മലയാള സിനിമയിൽ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പുതുമുഖ നായിക, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു കഴിവുള്ള ഒരു നടിയെ പിന്നീട് മലയാള സിനിമയിൽ നിന്ന് പറിച്ചെടുത്തു എന്ന് പറയാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പതുക്കെ തമിഴ് സിനിമയിലേക്ക് ഈ ഒരു മിടുക്കി കുട്ടി ഒരു നായികയായി കടന്നു വരികയാണ്. ആദ്യമായി ഒരു ഒരു ഫുൾ നായികയാകുന്ന ഒരു ഒരു സിനിമ, അതും കമൽ ഹാസൻ എന്ന് പറയുന്ന വളരെ വലിയൊരു നായകനൊപ്പം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ശോഭന എന്ന നടിക്ക് ഭയമുണ്ടായിരുന്നു. ആദ്യമായിട്ട് അങ്ങനൊരു സിനിമയുടെ ഭാഗമാകുന്നു, എങ്ങനെ ചെയ്യണം? ആദ്യമായിട്ടൊരു നല്ലൊരു ബ്ലൂ സൽവാറൊക്കെ ഇട്ട് ഒരു ഒരു ടിപ്പിക്കൽ നായികയായി നിൽക്കുന്നതിൻ്റെ ഒരു സന്തോഷം മുഴുവൻ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന ആ ഒരു മൊമെൻ്റാണ് ആ ഒരു സിനിമ ഉടനീളമുള്ളത്. AVM-ൽ സെറ്റിട്ട് വലിയ വലിയ പോസ്റ്റേഴ്സൊക്കെ പണ്ട് ശോഭനയുടെ വീട്ടിൽ കമൽഹാസൻ്റെ ഒരുപാട് പോസ്റ്റേഴ്സ് ഒട്ടിച്ചു വെച്ചിരുന്നതായിട്ടൊക്കെ പറഞ്ഞ ഓർമ്മകളുണ്ട്. അപ്പോൾ അങ്ങനെ പോസ്റ്ററിൽ നമ്മൾ ഒട്ടിച്ചിരുന്ന ഒരാൾ അല്ലെങ്കിൽ അത്രയും വലിയൊരു നായകനൊപ്പം അഭിനയിക്കാൻ പോകുന്നതിൻ്റെ ഭയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും വളരെ ഭംഗിയായിട്ട് ആ കഥാപാത്രം ഉൾക്കൊണ്ട് തന്നെ ചെയ്തു എന്ന് തന്നെ പറയണം. ഒത്തിരി നല്ല പാട്ടുകളുണ്ടെങ്കിലും വൈരമുത്തു വരികൾ എഴുതി SPB-യും ജാനകിയും ചേർന്ന് പാടി ഇളയരാജ കമ്പോസ് ചെയ്ത മുത്തം പോതാതെ എന്ന ബ്യൂട്ടിഫുൾ സോങ് ആണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം മഹലി FM-ൽ ഓർമ്മയിലുണരും ഗാനങ്ങളുമായി RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരു പ്രൈം ശോഭനയെ കാണണമെങ്കിൽ, അല്ലെങ്കിൽ അഭിനയത്തിന്റെ എല്ലാ അടവുകളും പഠിച്ചു പഠിച്ചു വരുന്ന, അതിനെ ഏറ്റവും ഭംഗിയായി അവതരിപ്പിക്കാൻ മെമ്പൽ കൊള്ളുന്ന ഒരു നായികയെ നമുക്ക് കാണണമെങ്കിൽ, ഇത് നമ്മ ആൾ എന്ന തമിഴ് സിനിമയിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. ഒരു ഡാൻസറാണ് എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് തോന്നിയ ഒരു സിനിമ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമ എന്ന് തന്നെ വേണം ഇത് നമ്മ ആൾ എന്ന സിനിമയെ നമ്മൾ ഓർക്കുമ്പോൾ. തീർച്ചയായിട്ടും പല പാട്ടുകളും നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടായിരിക്കും. ഈ സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടുണ്ട്, നാനാലാന താമര എന്ന് പറഞ്ഞിട്ട്. ഈ പാട്ട് മിക്ക ആൾക്കാരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതിൽ ഒരുപാട് നല്ല കോസ്റ്റ്യൂംസ്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ഓറഞ്ചും ബ്ലൂവും കളർ ചേർന്നിട്ടുള്ള ഒരു നല്ലൊരു സാരിയൊക്കെ ഈ പാട്ടിലുണ്ട്. ഒരുപാട് കോസ്റ്റ്യൂംസ്, ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയ സെറ്റ്, നല്ല അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സെറ്റുകളും പാട്ടും ഡാൻസും എല്ലാം കൂടി ഒത്തൊരുമിച്ച് ഒരു പ്രൈം ശോഭനയെ നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും ഈ സിനിമയിൽ തന്നെയാണ്. എന്തായാലും എസ് ജാനകി പാടി, കെ ഭാഗ്യരാജ് കമ്പോസ് ചെയ്ത ഈ പാട്ട് ഒരു പവർഫുൾ പാട്ട് തന്നെയാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കഥാപാത്രം. ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

1989 ശിവ എന്ന ചിത്രം റിലീസ് ചെയ്യുന്നത്. രജനീകാന്ത് എന്ന വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ ശോഭന എന്ന നായിക അഭിനയിക്കാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെയും ചെറിയ ഭയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയുടെ ഷൂട്ടിൻ്റെ സമയത്ത് മുൻകൂട്ടി പറഞ്ഞിരുന്നില്ല നമ്മളൊരു മഴ സീനാണ് എടുക്കാൻ പോകുന്നത് എന്നറിഞ്ഞപ്പോൾ ശോഭനയ്ക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. കാരണം അവർ മുന്നേ കൂട്ടി പറയാത്തത് കൊണ്ട് തന്നെ കോസ്റ്റ്യൂംസ് ഉണ്ടായിരുന്നില്ല, കോസ്റ്റ്യൂംസ് മാറാൻ കൃത്യമായിട്ടുള്ള ഒരു ഒരു ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നില്ല. അപ്പം അന്നത്തെ കാലത്ത് നമ്മൾ ഇന്നത്തെ പോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അന്ന് നായികമാരെക്കാൾ നായകന്മാർക്ക് പ്രാധാന്യം നൽകിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ പെട്ടെന്ന് പറഞ്ഞു ഇത്രയും നല്ലൊരു റോള്, ഇത്രയും നല്ലൊരു ചാൻസ് ഒരിക്കലും ശോഭന എന്ന നായിക വിട്ടുകൊടുത്തിരുന്നില്ല. അവിടെ ടേബിളിൽ ഇട്ടിരുന്ന ഒരു ക്ലോത്ത് എടുത്ത് അത് ഇന്നേഴ്സായി ഉപയോഗിക്കുകയും അതിനുശേഷം ആ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് കളർ സാരിയാണ്. ആ സിനിമ ഓർക്കുന്നുണ്ടെങ്കിൽ, ആ പാട്ട് ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും രജനീകാന്തും ശോഭനയും ചേർന്നൊരു നല്ല മഴപ്പാട്ടാണ്. രണ്ടുപേരും വൈറ്റ് കോസ്റ്റ്യൂമിലൊക്കെ വന്ന് വെളുത്ത് ഈ ഒരു നേർത്ത വസ്ത്രം ധരിച്ച് ഫുൾ മഴയിൽ നനഞ്ഞിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പം ഈ പാട്ട് അന്ന് കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു, അല്ലെങ്കിൽ ശോഭന എന്ന നായികയ്ക്ക് ഒരു ചാലഞ്ച് ആയിരുന്നുവെങ്കിലും അത് ഒരു ബുദ്ധിമുട്ടുകളും വകവയ്ക്കാതെ ഭംഗിയായി ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഈ പാട്ടിനെ ഡിഫറെൻ്റ് ആക്കുന്നത്. ഇരുവിഴിയിൻ എന്ന് പറഞ്ഞ ഈ പാട്ട് ഇളയരാജ കമ്പോസ് ചെയ്ത് SPBM KS ചിത്രയും ചേർന്ന് പാടിയ പാട്ടാണ്. അപ്പോൾ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ശിവ എന്ന സിനിമയിൽ നിന്നും ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം RG ഹീര. പാട്ട് കാണുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ടിലാണോ അത് ചെയ്തത്, അല്ലെങ്കിൽ ഇത്രയും ടെൻഷനിലാണോ അത് ചെയ്തത് എന്നുള്ളത് നമ്മൾ തന്നെ അതിശയിച്ചു പോകും. അത്രയും നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ശോഭന കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ. RG ഹീര.

ഏതൊരു ആക്ടറിനെയോ ആക്ട്രസിനെയോ സംബന്ധിച്ചിടത്തോളം ഒരു മണിരത്നം സിനിമയിൽ ഭാഗമാകുക എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഒരു വലിയ ആഗ്രഹങ്ങളിൽ ഒന്ന് തന്നെയായിരിക്കും. അത്തരം ആഗ്രഹങ്ങളുടെ കൂടെ കിട്ടുന്ന കുറേ കഷ്ടപ്പാടുകളുണ്ട്. കാരണം വളരെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഷോട്ടുകൾ വേണം എന്ന് വാശി പിടിക്കുന്ന ഒരു ഒരു സിനിമ ഒരു ചലച്ചിത്രകാരനാണ് മണിരത്നം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പല സിനിമകളുടെയും ഷൂട്ട് ഏർലി മോർണിംഗ് വളരെ നേരത്തെ പ്രഭാതത്തിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല മനോഹരമായ ഷോട്ടുകൾ കിട്ടാൻ വേണ്ടി അദ്ദേഹം പ്ലാൻ ചെയ്തിരിക്കും. അപ്പം ശോഭന എന്ന നടിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നേരത്തെ ഒന്ന് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് അന്നത്തെ ആ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ആ ഒരു 20 വയസ്സോ 25 വയസ്സോ ഉള്ളൊരു കുട്ടിക്ക് അത് ഒത്തിരി കഷ്ടപ്പാടുള്ളൊരു കാര്യമായിരിക്കും അല്ലേ. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ 300 പേര് വന്നാലും 301-ാമത്തെ ആൾക്ക് എന്തത്ര ബുദ്ധിമുട്ട് വരാൻ എന്ന് ചോദിച്ച സിറ്റുവേഷൻ വരെ മണിരത്നത്തിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് ശോഭന പറഞ്ഞിട്ടുണ്ട്. കാരണം ബുദ്ധിമുട്ടായിരുന്നു, ഒരു ഒരു കുട്ടി മടിയും ഒക്കെ അവിടെ വരുമല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങനെ വളരെ സമയമെടുത്ത് ചെയ്ത ഒരു പാട്ടാണ് തളപതി സിനിമയിലെ. വളരെ നേരത്തെ ഒരു ഒരു വീണയും കയ്യിൽ കൊടുത്ത് നായിക അങ്ങനെ അരുവിക്കരയിൽ അല്ലെങ്കിൽ പുഴക്കരയിൽ ഇരുന്ന് പാടുന്ന ആ പാട്ട്, ഈ പാട്ട് അതിൻ്റെ പലർക്കും അറിയായിരിക്കും തളപതി സിനിമയിലെ രാക്കമ്മ എന്ന പാട്ട് കൊറിയോഗ്രാഫി, അതിൽ ചെറിയ പോർഷൻ കൊറിയോഗ്രാഫി ചെയ്തത് ശോഭനയാണെന്ന് പലർക്കും അറിയായിരിക്കും. പക്ഷേ പലപ്പോഴും ഇപ്പോഴും ചെന്നൈയിൽ പോയാലും പല സ്ഥലങ്ങളിലും തളപതി ഹീറോയിൻ ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴും ശോഭനയെ പലരും റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വലിയ നേട്ടം തന്നെയാണ്. അപ്പം എന്തായാലും

എത്ര മനോഹരമായ ഒരു ഗാനം, എത്ര ഭംഗിയായി അത് ഷൂട്ട് ചെയ്തിരിക്കുന്നു. ആൻഡ് മിതാലി ബാനർജി ബാവ്നിക് എന്ന് പറയുന്ന ഒരു നോർത്ത് ഇന്ത്യൻ സിംഗറാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സിംഗറിനോട് 100% നീതി പുലർത്തണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ശോഭന എന്ന നായിക ഏറ്റവും ഭംഗിയായി അതിനെ ലിപ്സിങ്ക് ചെയ്തിരിക്കുന്നത്. സോ മണിരത്നത്തിൻ്റെ ഇക്കാലത്തെയും ബെസ്റ്റ് സിനിമകളിലൊന്നായ തളപതി സിനിമയിലെ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇളയരാജയുടെ സംഗീതം നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

മലയാള സിനിമയിൽ ഒരുപാട് നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു നടിയാണ് ശോഭന. എങ്കിലും മണിച്ചിത്രത്താഴ് എന്ന സിനിമ തീർച്ചയായിട്ടും ആ ലിസ്റ്റിൽ ഒന്ന് മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഒരു സിനിമ എന്ന് തന്നെ നമ്മൾ മാറ്റി വെക്കേണ്ട ഒരു സിനിമയാണ് മണിച്ചിത്രത്താഴ്. കൽക്കട്ടയിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ അവിടെ പഠിച്ച് ജനിച്ച് വളർന്ന ഒരു നായികയുടെ ഒരു റോൾ എന്ന് തീർച്ചയായിട്ടും ഈ സിനിമയുടെ ഒരു ക്യാരക്ടറിനെ പറ്റിയുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ കിട്ടുമ്പോൾ തന്നെ നല്ല കോട്ടൺ സാരീസ് ഒക്കെ ഉപയോഗിക്കുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയെ അഭിനയിക്കാനായിരുന്നു ശോഭന എന്ന നായികയെ ചൂസ് ചെയ്തിരുന്നത്. പക്ഷെ ആ സിനിമയുടെ ഒരു കഥ നമുക്കറിയാം, പിന്നീടൊരു പൊസസ്ഡ് ഡാൻസർ എന്ന് പറയാം അല്ലെ, ഒരു എന്തോ ഒരു അദൃശ്യമായ ശക്തി ഉള്ളിലെ കയറിയിട്ടുള്ള ഒരു നായികയുടെ ഒരു വേഷം ഒരു നർത്തകി ആയതുകൊണ്ട് തന്നെ ഏറ്റവും ഭംഗിയായി അത് അവതരിപ്പിക്കാൻ ശോഭനയെ കൊണ്ട് സാധിച്ചു എന്ന് തന്നെയാണ് മലയാളികളെല്ലാം പ്രതീക്ഷിക്കുന്നത്. കാരണം ഇനിയും ആ സിനിമ കാണാൻ നമുക്ക് തോന്നുന്നതും ഇപ്പോഴും ടി വിയിൽ ആ സിനിമ വരുമ്പോൾ ഏറെ എക്സൈറ്റ്മെൻറ്റോടുകൂടി ആദ്യമായി ആ സിനിമ കാണുന്നത് പോലെ തന്നെ ഇരുന്ന് കാണാൻ നമുക്ക് കിട്ടുന്ന ഒരു ഒരു ഊർജ്ജം എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം ഒരു ടോട്ടൽ എഫേർട്ടിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഒരു പെർഫെക്റ്റായ ഒരു ഒരു നർത്തകിയെ നമുക്ക് വേണ്ട. എന്നും നമ്മളൊരു നർത്തകിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഭംഗിയായി ഒരുങ്ങി അവരാ ഒരു പെർഫോമൻസിന് വേണ്ടി ഒരുങ്ങുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ സിനിമയിൽ ശോഭന എന്ന നർത്തകിയെ സംബന്ധിച്ചിടത്തോളം പെർഫെക്റ്റ് ആവണ്ട എന്നുള്ളതാണ് ഇവിടുത്തെ ചലഞ്ച്. പെർഫെക്റ്റ് ആകാതെ വളരെ അലങ്കോലമായ ഒരു ഒരു ഒരു നായിക, അതിൻ്റെ കോസ്റ്റ്യൂമിൽ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട് ശോഭന. കാരണം ആ വെള്ളയും ചുവപ്പും കലർന്ന ആ സാരി, ആ ഒരുമുറൈ വന്ന് പാർത്തായ എന്ന പാട്ടിലുള്ള ആ സാരി അവർ കോഫിയിലൊക്കെ മുക്കിയെടുത്തിട്ടൊക്കെയാണ് ആ കളർ കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് കൃത്യമായ ഒരു ഒരു ക്യാരക്ടർ കിട്ടുന്നു എന്ന് തന്നെ വേണം പറയാൻ. അത്ര ഭംഗിയായി അത് കൈകാര്യം ചെയ്തതുകൊണ്ട് തന്നെ ആദ്യത്തെ നാഷണൽ അവാർഡും ശോഭനയെ തേടിയെത്തുന്നതും മണിച്ചിത്രത്താഴ് എന്ന സിനിമയ്ക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ ഈ സിനിമ ബിച്ചു തിരുമല വരി എഴുതി എം ജി രാധാകൃഷ്ണൻ കമ്പോസ് ചെയ്ത് യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഈ പാട്ട് എങ്ങനെ നമുക്ക് പ്ലേ ചെയ്യാതിരിക്കാനാകും? സോ അഹല്യ എഫ് എം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അടുത്ത പാട്ട് ഒരു മുറൈ വന്ന് പാർത്തായ ഫ്രം മണിച്ചിത്രത്താഴ്. നിങ്ങളുടെ കൂടെ ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

ഓർമ്മയിലുണരും ഗാനങ്ങൾ ദി അവസാനിക്കാൻ പോകുന്ന ഈ ഒരു നിമിഷത്തിൽ നമ്മൾ ശോഭന എന്ന നായികയുടെ അതുല്യമായ സംഭാവനകളെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയും ഒരുപാട് നല്ല സിനിമകൾ നമ്മൾ ഇനിയും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ തിരിഞ്ഞു നോക്കുകയാണ് വീണ്ടും തളപതി എന്ന സിനിമയിലേക്ക് വേണ്ടി. സുന്ദരി കണ്ണാലൊരു സേതി എന്ന ഗാനം, ഈ പാട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര മനോഹരമായിട്ടാണ് അതിൻ്റെ കോസ്റ്റ്യൂംസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ശോഭന എന്ന നായികയ്ക്ക് ഇതിൻ്റെ കോസ്റ്റ്യൂം, ഇതിൻ്റെ ഓരോ ഡീറ്റെയിലിങ്ങും, അതിൻ്റെ പൂ വെച്ചിരിക്കുന്നതും ഉടുത്തിരിക്കുന്ന സാരിയും ഓർണമെന്റ്സും എല്ലാ ചെറിയ ചെറിയ ഡീറ്റെയിലുകളും വളരെ കുറച്ച്. ഇന്നത്തെ പോലെയുള്ള വലിയ വലിയ കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് ഒന്നും ഇല്ലാതിരുന്ന സമയത്താണെങ്കിൽ കൂടി ഉള്ള 3-4 പേര് ഏറ്റവും ഭംഗിയായി ശോഭന എന്ന നായികയുടെ സൗന്ദര്യവും കഴിവുകളും ഒക്കെ പുറത്തെടുക്കാൻ സാധിക്കുന്ന തക്കം ഒരു ഒരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുകയും ഏറ്റവും ഭംഗി, എനിക്കിപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ഒരു കുതിരയിൽ നായകൻ വരികയും നായികയെ കറക്കിയെടുക്കുന്ന ഒരു സീനൊക്കെ. തീർച്ചയായിട്ടും അന്നത്തെ പ്രേക്ഷകർക്ക് അത് വളരെ വളരെ ഒരു ഒരു ഗ്രാൻഡായ ഒരു വിഷ്വൽ ട്രീറ്റ് എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടതുണ്ട്. അപ്പം അത്തരം കോസ്റ്റ്യൂമുകളും അത്രയും ഡീറ്റെയിലിങ്ങും ശ്രദ്ധിച്ച ഈ ഒരു പാട്ട് തീർച്ചയായിട്ടും നമ്മൾ മലയാളികൾക്ക് മറക്കാനാകാത്ത ഒരു ഒരു അനുഭവം തന്നെയായിരുന്നു. അപ്പോൾ വാലി വരികൾ എഴുതി SPBയും ജാനകിയും ചേർന്ന് ഇളയരാജ കമ്പോസ് ചെയ്ത സുന്ദരി കണ്ണാലൊരു സീതി എന്ന പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം RG ഹീരയാണ് ഇത്രയും നേരം ഉണ്ടായിരുന്നത്. ശോഭന എന്ന നായികയുടെ മസ്മരികമായ മറ്റു പെർഫോമൻസുകൾക്ക് വേണ്ടി നമുക്ക് ഒരുപോലെ കാത്തിരിക്കാം. മറ്റൊരു കഥയുമായി നമ്മൾ വീണ്ടും കേട്ടുമുട്ടും. നിങ്ങളോടൊപ്പം RG ഹീര ഓണഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
4: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: അഹല്യ FM 90.4. ഇറ്റ്സ് റിതം ഓഫ് പാലക്കാട്.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.
1: ஆரோக்கியமுள்ள புஞ்சிரிக்கு விசுவாசமுள்ள டென்டல் பரிசரணம் அகல்யா விமன் ஆன் சில்ட்ரன்ஸ் ஹாஸ்பிட்டலில் ഞങ്ങളുടെ டென்டல் விபாகத்தில் കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

അഹല്യ എഫമിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.